ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷർഫുനിസ പുളിയനക്കേൽ. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 9, മലയാള വർഷം 1201 കർക്കടകം 15, 2026 ജൂലൈ 31 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 59 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ഖുർആൻ പാരായണം, തുടർന്ന് ഭക്തിഗാനങ്ങൾ. 7:20 ദ്വീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ കൽപ്പേനിയിലെ ഹിന്ദി അധ്യാപികയായ ഷാഹിദ ഷെയ്ഖ് സിയാം പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 വരെ മുഹമ്മദ് റാഫിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. കേന്ദ്രാവിഷ്കൃത സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയായ പിഎം ശ്രീ കേരളത്തിൽ നടപ്പാക്കാനുള്ള ധാരണാപത്രത്തിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത സാഹചര്യത്തിൽ സംസ്ഥാന താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് നടപ്പാക്കാൻ യുഡിഎഫ് തീരുമാനിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലും ദേശീയ ബഹുമതികളോടുള്ള അനാദരവ് തടയൽ ഭേദഗതി ബില്ലും പാർലമെന്റ് ഇരുസഭകളും പാസാക്കി. ശമ്പള വരുമാനക്കാർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ പിഴയില്ലാതെ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശ കൈമാറ്റത്തിന് ആധാർ നിർബന്ധമാക്കി. ഉടമയുടെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒറ്റത്തവണ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ ഉടമസ്ഥാവകാശ കൈമാറ്റം നടക്കുകയുള്ളൂ. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മാറ്റം. വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ സിആർപിഎഫിന് കീഴിലെ ദ്രുതകർമ്മസേന ഉപയോഗിച്ച ആയുധങ്ങളുടെയും ബുള്ളറ്റുകളുടെയും കണക്കുൾപ്പെടുന്ന ലോഗ് ബുക്ക് സൂക്ഷിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവ്. ഓറഞ്ച് ജാഗ്രതയെ തുടർന്ന് വയനാട്, കാസർഗോഡ്, ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിലേക്ക് യോഗ്യത നേടി. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രവേലും ഷെൽവ പ്രഭുവും ഫൈനലിൽ കടന്നു.
1: കർക്കിടകം പകുതിയായിട്ടും മഴയെത്തിയിട്ടില്ല. മഴ പലർക്കും ദൈനംദിന ജീവിതത്തിലെ ഒരു അലോസരമാണ്. പക്ഷേ ഒരു കർഷകന് അത് അനിശ്ചിതത്വങ്ങളുടെ തുടക്കമാണ്. വരണ്ട വയലുകളും ഉയരുന്ന കടങ്ങളും പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. ആവശ്യത്തിന് മഴ ലഭിക്കാത്തതിനാൽ ജലസ്രോതസ്സുകൾ കുറയുകയും അത് കൃഷിയെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നതായി കർഷകർ പറയുന്നു. പലർക്കും വിതയ്ക്കൽ കാലം തന്നെ അനിശ്ചിതത്വത്തിലായി.
2: ജലക്ഷാമം കൊണ്ട് ഇപ്പോ നെൽകൃഷി ആണ് കേരളം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്.
1: പാലക്കാട് നെന്മാറയിലെ നെൽകർഷകൻ അബ്ബാസ് ഒറവൻചിറ.
2: ജലക്ഷാമം കാരണം അത് പലരും ഉപേക്ഷിക്കുകയാണ്. ഓരോ വർഷവും കാലാവസ്ഥ മാറി മാറി വരുന്നതുകൊണ്ടും ഡാമുകളിലെ വെള്ളങ്ങള് അധികം കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നതുകൊണ്ട് സെക്കൻഡ് ക്രോപ്പുകൾക്ക് പലപ്പോഴും എത്താറില്ല, വെള്ളം മതിയാവാറില്ല. അതുകൊണ്ട് കനാലിന്റെ ടെയിലെൻഡിലുള്ള കൃഷികൾ പലരും ഉപേക്ഷിച്ചു വരാൻ തുടങ്ങി. നമ്മാറ പോത്തുണ്ടിയുടെ കീഴിൽ വരുന്നതിന്റെ പ്രശ്നങ്ങൾ അതാണ്. അതേസമയം ചുള്ളിയാർ ഡാമും ചിറ്റൂര് ഡാം പുഴ പദ്ധതികൾക്കൊക്കെ അവർക്ക് വെള്ളം മതിയാവാതെ കഴിഞ്ഞ വർഷം തന്നെ ഒരുപാട് പേര് കൃഷി ഉണങ്ങിപ്പോയി, നഷ്ടം വന്നു. അതുകൊണ്ട് പലരും നിരാശയിലാണ്, കൃഷി ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്കാണ് അധികം പേര് പോകുന്നത്.
1: ഒന്നിലധികം വിളകളുടെ കാര്യത്തിൽ മഴക്കുറവ് വരുത്തുന്ന ആഘാതം ദൃശ്യമാണ്. വളർച്ചയുടെ നിർണായക ഘട്ടങ്ങളിൽ വെള്ളം ആവശ്യമായി വരുന്ന നെൽകൃഷി പ്രത്യേകിച്ച് ദുർബലമാണ്. നീണ്ട വരണ്ട കാലഘട്ടത്തിൽ തെങ്ങുകളുടെ വളർച്ചയെയും കായ്ഫലത്തെയും ബാധിക്കുന്നു. വാഴത്തോട്ടങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇടയ്ക്കിടെ ജലസേചനം അനിവാര്യമായ പച്ചക്കറി കർഷകരെയും മഴക്കുറവ് കുടുക്കി. അധികം വെള്ളം വേണ്ടാത്ത വിളകൾ പോലും മഴ അപര്യാപ്തമാകുമ്പോൾ നശിക്കുന്ന ലക്ഷണമാണ്.
3: കാലാവസ്ഥാ വ്യതിയാനം കേരളത്തെയും ബാധിച്ചു തുടങ്ങി കാർഷിക മേഖലയിൽ.
1: ആലപ്പുഴയിലെ കർഷകനായ ജി കൃഷ്ണപ്രസാദ്.
3: കാലം തെറ്റിപ്പിക്കുന്ന മഴ കേരളത്തിന്റെ കാർഷിക വൃത്തിയില് വലിയ തിരിച്ചടിയാണ്. നമുക്ക് ശരിക്കും മഴയെ ആശ്രയിച്ച് ചെയ്യുന്ന നാണ്യവിളകളുടെ പ്രയാസങ്ങളോടൊപ്പം പച്ചക്കറി കൃഷിക്ക് പോലും കാലം തെറ്റിപ്പെയ്യുന്ന മഴയും ജലത്തിന്റെ ദൗർലഭ്യവും ഉൽപാദനത്തെ പിന്നോട്ടടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെല്ലാം ചുരിമണലായതുകൊണ്ട് തന്നെ ജലം പെട്ടെന്ന് വാർന്നു പോകുന്നതുകൊണ്ട് ജലക്ഷാമത്തിന്റെ രൂക്ഷത അത്ര ഭീകരമായിട്ടില്ല എങ്കിൽ പോലും മഴയെ ആശ്രയിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ ഡ്രിപ്പ് ഇറിഗേഷന് ഉൾപ്പെടെയുള്ളവ പച്ചക്കറി കൃഷിയിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ കർഷകർ ആ മേഖലയിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. മൈക്രോ ഇറിഗേഷൻ പദ്ധതികളിലേക്ക് പോയാൽ മാത്രമേ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടുള്ള മഴയുടെ ലഭ്യത കുറവും വെള്ളത്തിന്റെ ദൌർലഭ്യത്തെയും പരിഹരിക്കാൻ നമുക്ക് സാധ്യമാകും. അതിനാവശ്യമായ ഒരു ഇടപെടൽ ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്.
1: മഴ ലഭിക്കാതെ വരുമ്പോൾ കർഷകർക്ക് കൃത്രിമ ജലസേചനത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ഡീസൽ പമ്പുകൾ, ഇലക്ട്രിക് മോട്ടോറുകൾ, വാടക വാട്ടർ ടാങ്കറുകൾ, ആഴമേറിയ കുഴൽ കിണറുകൾ എന്നിവ കൃഷിച്ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. വളം, കീടനാശിനികൾ, വിത്തുകൾ, തൊഴിലാളികളുടെ വേതനം, ഗതാഗതം തുടങ്ങിയ സകല ചെലവുകളും വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് ജലസേചനത്തിനായുള്ള അധിക ചെലവ് കർഷകരുടെ നട്ടലൊടിക്കുന്നു.
4: കപ്പത്തട എടുത്താൽ കൂടി കപ്പത്തണ്ട് നടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്. മഴ പെയ്താല് മഴയുടെ തോത് കുറയും.
1: സമ്മിശ്ര കർഷകനായ കെ വിദ്യാധരൻ.
4: അതായത് ഒരു കപ്പത്തടം നനഞ്ഞു പോലും പോവില്ല. പിന്നെ കേരളത്തിന്റെ ഇപ്പം ഞാൻ കോട്ടയം ജില്ലയിലെ മലയോര പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. ഇവിടെ പ്രധാനമായിട്ട് വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കൃഷിയുടെ തന്നെ കൊക്കോ റബ്ബർ ഇതൊക്കെയാണ്. ഇതെല്ലാം തന്നെ വെള്ളം ആവശ്യമുള്ളതാണ്. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയോര പ്രദേശമായതുകൊണ്ട് മഴയെ ആശ്രയിച്ച് മാത്രമാണ് അപ്പൊ ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുകയിലേക്ക്, അതായത് തെങ്ങിന്റെ ചുവട്ടിൽ മാക്സിമം കരിയിലൊക്കെ കൂട്ടിയിടുക. ഇപ്പൊ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മഴ കൊണ്ട് നനഞ്ഞ് ആ കരിയിലേക്കടി വെള്ളം തങ്ങി മാക്സിമം വെള്ളം സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ മഴ എന്ന് പറയുന്നത് വെള്ളത്തിന്റെ കുറവ്, ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ടുള്ള മഴ നമുക്ക് ശ്രദ്ധിക്കാൻ തന്നെ അറിയ 5 മിനിറ്റ് മഴ പെയ്യും. ആ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നനഞ്ഞു പോകാവുന്ന മഴയായി ആ 5 മിനിറ്റ് പെയ്ത് കഴിഞ്ഞ് പിന്നെ 1 മണിക്കൂർ നിർത്തിയിട്ടുള്ള മഴയാണ്. അപ്പൊ നമുക്ക് ഭൂമിക്ക് ആവശ്യമായ ജലം കിട്ടാത്തത് കൊണ്ട് വരുന്ന ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം കുറയുന്നു.
1: കുട്ടനാട്ടിലെ കർഷകൻ ടോം ജോസഫ്:
5: സാധാരണഗതിയിൽ കരകൃഷികളെയാണ് പ്രിസിഷൻ ഫാമിംഗിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്. നെൽകൃഷി എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും കുട്ടനാട്ടിലെ നെൽകൃഷി എന്നുള്ളത്, സമുദ്രനിരപ്പിന് താഴെയുള്ള ഭാഗങ്ങളിൽ വെള്ളം പറ്റിച്ചുകൊണ്ട് ചെയ്യുന്ന കൃഷിയാണ്. അതായത് വെള്ളത്തിന്റെ നിരപ്പിന് താഴെയാണ് കുട്ടനാട്ടിലെ എല്ലാ കൃഷിയിടങ്ങളും. പ്രായോഗികമായി പ്രിസിഷൻ ഫാമിംഗ് ഒരിക്കലും ഈ കുട്ടനാടൻ മേഖലകളിൽ നടത്താൻ സാധ്യത കുറവാണ്. പിന്നെ നടത്തണമെങ്കിൽ അതിനുള്ള ഇനീഷ്യൽ കോസ്റ്റ് എന്നുള്ളത് വളരെ വർദ്ധിച്ചതായിരിക്കും. അപ്പം പ്രിസിഷൻ ഫാമിംഗ് കുട്ടനാടൻ മേഖലകളിൽ അനുയോജ്യമാണ്, പക്ഷേ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ ഭയങ്കരമായതുകൊണ്ട് നമുക്കതൊരിക്കലും ഓൾ ഓൺ എ സഡൻ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെന്റ് സബ്സിഡികളോ മറ്റ് സംവിധാനങ്ങളോ ഒക്കെ ഒരുക്കിയാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്.
1: സമീപ വർഷങ്ങളിൽ മഴയുടെ വിതരണം കൂടുതൽ ക്രമരഹിതമായി കൊണ്ടിരിക്കുകയാണ് എന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നിരീക്ഷിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ കുറച്ചു ദിവസങ്ങളിൽ തീവ്രമായ മഴയും തുടർന്ന് നീണ്ടു നിൽക്കുന്ന വരൾച്ചയും അനുഭവപ്പെടുന്നു.
6: ഈ കാലവർഷം പൊതുവെ ദുർബലമായിരുന്നു. ഇന്ന് വരയ്ക്കും ജൂൺ 1 തുടങ്ങുന്ന കാലവർഷ സീസൺ മുതൽ 10 ജൂലൈ വരെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് 35% മഴക്കുറവാണ് കേരളത്തിൽ നിലവിലുള്ളത്.
1: തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ നിത കെ ഗോപാൽ:
6: അതായത് നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്ന മഴയുടെ 65% മഴ മാത്രമേ നമുക്ക് നാളിലേക്ക് കിട്ടിയിട്ടുള്ളൂ. അത് എല്ലാ ജില്ലകളിലും ഒരേപോലെ മഴക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ഭേദപ്പെട്ട ഒരു സ്ഥിതിവിശേഷമുള്ളത്. അത് ഒഴിവാക്കിയിൽ ബാക്കി എല്ലാ ജില്ലകളും ഡെഫിഷ്യന്റ് കാറ്റഗറി അല്ലെങ്കിൽ മഴക്കുറവുള്ള ജില്ലകൾ എന്നുള്ള കാറ്റഗറിയിലാണ് നിലവിലുള്ളത്. ഇതിനുള്ള ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് ഇന്ന് മുതൽ മഴ കനക്കുന്നതായിരിക്കും, കാലവർഷം ശക്തിപ്പെടുന്നതായിരിക്കും. ജൂലൈ 31 ശനിയാഴ്ച ഓഗസ്റ്റ് 1 തീയതികളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.
1: പ്രവചനാതീതമായ കാലാവസ്ഥയെ നേരിടാൻ കർഷകരെ സഹായിക്കുന്നതിന് സമയബന്ധിതമായ വിള ഇൻഷുറൻസ് സെറ്റിൽമെന്റുകളും കാലാവസ്ഥ അധിഷ്ഠിത നിർദ്ദേശങ്ങളും

0: ലളിതമായ വായ്പാ ലഭ്യതയും ഒരുപോലെ പ്രധാനമാണ്. വെള്ളം കുറച്ചു മാത്രം ഉപയോഗിക്കുന്ന വിളകളിലേക്കുള്ള വൈവിധ്യവൽക്കരണവും ഡ്രിപ്പ് സ്പ്രിംഗ്ലർ ജലസേചനം വ്യാപകമായി സ്വീകരിക്കുന്നതും പ്രാദേശിക ജലസംരക്ഷണ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതും ഭാവിയിലെ മഴക്കുറവിനെ ചെറുക്കുന്നതിന് അത്യാവശ്യമത്രേ.
1: നമ്മുടെ സംസ്ഥാനത്തെ മൊത്തം ജലവിനിയോഗം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 72% നമ്മൾ ഉപയോഗിക്കുന്നത് കാർഷിക മേഖലയിലാണ്.
0: കേരള കാർഷിക സർവകലാശാല സോയിൽ ആന്റ് വാട്ടർ കൺസർവേഷൻ എഞ്ചിനീയറിംഗ് പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ ഹക്കീം VM,
1: ഈ 72%ത്തിന്റെ 90% വിനിയോഗിക്കുന്നത് ജലസേചനത്തിനാണ്. അപ്പൊ അതായത് മൊത്തം നമ്മുടെ ജലവിനിയോഗത്തിന്റെ 72% കൃഷിക്ക് അതിന്റെ 90%, അതായത് 90 × 72 = 100, 65% വെള്ളം നമ്മുടെ സംസ്ഥാനം വിനിയോഗിക്കുന്നത് ജലസേചനത്തിനാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അവലംബിക്കുന്ന പരമ്പരാഗത ജലസേചന രീതികളുടെ കാര്യക്ഷമത 10 മുതൽ 30% വരെയാണ്. അതായത് 70 മുതൽ 90% വരെ വെള്ളവും കാർഷിക മേഖലയിൽ ജലസേചന മേഖലയിൽ നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് ആർക്കും പ്രയോജനമില്ലാതെ. അപ്പൊ 100 ലിറ്റർ വെള്ളം ഒരു ചെടിക്ക് ചാലു കീറി കൊടുത്താൽ 10 ലിറ്റർ അതിന് കിട്ടും, 90 ലിറ്റർ പാഴാവും. തടമെടുത്ത് ഒഴിച്ചു കൊടുത്താൽ 30 ലിറ്റർ അതിന് കിട്ടും, 70 ലിറ്റർ പാഴാവും. അപ്പൊ വലിയ തോതിലുള്ള ഒരു വെള്ളം നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത് ജലസേചനത്തിനാണ്, കാർഷിക മേഖലയിലാണ്. അപ്പൊ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവർ ശാസ്ത്രീയമായ ജലവിനിയോഗ രീതിയാണ് കാർഷിക മേഖല അവലംബിക്കുന്നത്. കൃത്യത കൃഷി രീതികൾ പോലെ സൂക്ഷ്മ ജലസേചനവും വളസേചനവും, അതായത് ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വെള്ളം ദിവസേന നേരത്തെ ധാരയായിട്ടോ കണികളായിട്ടോ കൊടുക്കുന്ന, അതിന്റെ തടത്തിന് ചുറ്റും കൊടുക്കുന്ന സൂക്ഷ്മ ജലസേന രീതികൾ, അതേറ്റവും പ്രധാനമായിട്ടുള്ളത് ഡ്രിപ്പ് ഇറിഗേഷനാണ്, കണിക ജലസേനം. അതുപോലെ തന്നെ ഫെർട്ടിഗേഷൻ അഥവാ വളസേചനം, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളും കൃത്യമായ ഇടവേളകളിൽ തുല്യമായ അനുപാതത്തിൽ കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമ്പരാഗത ജലസേന രീതിയുടെ കാര്യക്ഷമത 30% സൂക്ഷ്മ ജലസേന രീതിയുടെ കാര്യക്ഷമത 90% മുകളിലാണ്.
0: കാർഷികോൽപാദനം കുറയുന്നത് ആത്യന്തികമായി ഉപഭോക്താക്കളെയും ബാധിക്കുന്നു. കുറഞ്ഞ വിളവ് പച്ചക്കറികൾ, പഴങ്ങൾ, അരി, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ വില ഉയരുന്നതിലേക്ക് നയിക്കുന്നു. ഭക്ഷണത്തിന്റെ ഗണ്യമായ ഒരു പങ്ക് ഇതിനകം തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കേരളം പ്രാദേശിക ഉൽപ്പാദനം കുറയുമ്പോൾ കൂടുതൽ ദുർബലമായേക്കും.
2: ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കാർഷിക മേഖല.
0: കുസാറ്റിലെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് റഡാർ റിസർച്ച് സെന്റർ ഡയറക്ടർ പ്രൊഫസർ എസ് അഭിലാഷ്.
2: ഇന്ത്യയിലെ കൃഷിയിടങ്ങളുടെ വലിയൊരു ഭാഗം ഇന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയെ ആശ്രയിക്കുന്നതിനാൽ മഴയിലെ വ്യതിയാനങ്ങൾ ഭക്ഷ്യ സുരക്ഷയെയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും നേരിട്ട് തന്നെ ബാധിച്ചേക്കാം. അതോടൊപ്പം ഉയർന്ന താപനില വിളകളിൽ ചൂട് സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ബാഷ്പീകരണവും സസ്യങ്ങളുടെ ജലവ്യാപനവും, അതായത് ഇവാപോ ട്രാൻസ്പിറേഷനും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം മണ്ണിലെ ഈർപ്പം വേഗത്തിൽ കുറയുകയും ജലസേചനത്തിനുള്ള ആവശ്യകത വർദ്ധിക്കുകയും ചെയ്യുന്നു. എല്ലിനോടൊപ്പം ഉയർന്ന താപനില കൂടി വരുമ്പോൾ വിളകളുടെ വളർച്ചയെ ബാധിക്കുകയും അതിന്റെ ഉൽപാദന ക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യങ്ങൾ കാർഷിക ഉൽപാദനത്തെയും കർഷകരുടെ വരുമാനത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ കാലാവസ്ഥ സൗഹൃദ കാർഷിക രീതികൾ, ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. വരൾച്ചയും ഉയർന്ന താപനിലയും അതിജീവിക്കാൻ കഴിവുള്ള ഹ്രസ്വകാല വരൾച്ച പ്രതിരോധ ശേഷിയുള്ള ചൂട് സഹിക്കുന്ന വിളയിനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. നെല്ലിനൊപ്പം മറ്റ് ചുരുങ്ങിയ കാലയളവിൽ വിളവെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരു വിളകൾ തുടങ്ങിയവയും കുറവ് ജലം ആവശ്യമായ വിളകൾ പ്രോത്സാഹിപ്പിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാലാവസ്ഥാ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി വിത്തിടൽ സമയം ക്രമീകരിക്കുന്നതും വിള വൈവിധ്യം സ്വീകരിക്കുന്നതും അപകട സാധ്യത കുറയ്ക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ ഇതിനനുസരിച്ചുള്ള വിള ഇൻഷുറൻസും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്.
0: കാലാവസ്ഥ അനിശ്ചിതത്വത്തിന്റെ ഒരു കാലഘട്ടത്തിൽ കൃഷി നിലനിൽക്കണമെങ്കിൽ വിളകൾ പരാജയപ്പെട്ടതിനു ശേഷം മാത്രമേ കർഷകരെ സഹായിക്കാൻ തുടങ്ങൂ എന്ന ചിന്ത ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കുന്നതിലൂടെയും ഓരോ ജലാശയവും പുനഃസ്ഥാപിക്കുന്നതിലൂടെയും മഴ അനിശ്ചിതത്വത്തിലാകുമ്പോൾ കർഷകന്റെ ഭാവി അനിശ്ചിതത്വത്തിലാകില്ലെന്ന് ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്ത ഓരോ നയത്തിലൂടെയും അത് എത്രയും പെട്ടെന്ന് ആരംഭിച്ചേ മതിയാകൂ.
3: ഇന്നത്തെ പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: സമയം 6 കഴിഞ്ഞ 43:40. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
5: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
6: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
5: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
7: ആകാശവാണി. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കുന്ന ബില്ലും പൊതുപരീക്ഷാ ഭേദഗതി ബില്ലും പാർലമെന്റ് പാസാക്കി. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴ സാധ്യത കണക്കിലെടുത്ത് 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കുന്ന ബിൽ പാർലമെന്റ് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് ലോക്സഭ ബിൽ അംഗീകരിച്ചത്. ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി ബിൽ 2026 പ്രകാരം ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയഗീതമായ വന്ദേ മാതരത്തിനു നൽകുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കാൻ ബിൽ ലക്ഷ്യമിടുന്നു. ദേശീയഗീതത്തിനർഹമായ ബഹുമാനം ഗവൺമെന്റ് നൽകുന്നുണ്ടെന്ന് ലോക്സഭയിലെ ചർച്ചയിൽ കേന്ദ്രസഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. പ്രതിപക്ഷം അവതരിപ്പിച്ച ഭേദഗതികൾ തള്ളിയാണ് ബിൽ പാസാക്കിയത്. രാജ്യസഭ അംഗീകാരം നൽകിയതോടെ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. 10 വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ സുപ്രധാന വ്യവസ്ഥകൾ നിയമത്തിലുണ്ട്. വികസിത ഭാരതത്തിന് യുവാക്കൾ വലിയൊരു മുതൽക്കൂട്ടാണെന്ന് ബില്ലിന്മേൽ ചർച്ചയ്ക്ക് മറുപടി നൽകവെ കേന്ദ്രസഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പതിറ്റാണ്ടുകളായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച എന്ന പ്രശ്നം നേരിടുന്നുണ്ടെന്നും ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ അപകടത്തിലാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം സംരക്ഷിക്കുന്നതിനും വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിന് അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും സുതാര്യവും സാങ്കേതിക വിദ്യയിലൂന്നിയതുമായ പരീക്ഷാ സംവിധാനം, ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ശക്തമായ നിയമങ്ങൾ, പരീക്ഷാ മാഫികൾക്കെതിരായ കർശന നടപടികൾ എന്നിവ അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ

0: സമ്പദ് യോജന രാജ്യത്തുടനീളം നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി ചിരാഗ് പാസ്വാൻ ലോക്സഭയെ അറിയിച്ചു. ആധുനിക ഭക്ഷ്യ സംസ്കരണ അടിസ്ഥാന സൌകര്യങ്ങളും മൂല്യവർദ്ധിത സൌകര്യങ്ങളും ഒരുക്കുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണവും സംരക്ഷണവും മെച്ചപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. പിഎംശ്രീ വിഷയത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് ഏകപക്ഷീയമായി കരാർ ഒപ്പിട്ടുണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കാനാണ് യുഡിഎഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഇത് സംബന്ധിച്ച ഉപസമിതിയുടെ അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ ഭാഗികമായി സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നുണ്ട്. രാജ്യം ഒരു ദേശീയ കരിക്കുലവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക സാധ്യമല്ലെന്നും സംസ്ഥാനത്തെ മറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് തന്നെയായിരിക്കും പിഎംശ്രീ സ്കൂളുകളിലും പഠിപ്പിക്കുകയെന്നും മന്ത്രി ഷംസുദ്ദീൻ വ്യക്തമാക്കി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഗോഡൌണിൽ മരുന്നുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മരുന്നുകൾക്ക് പുറമെ ശസ്ത്രക്രിയാ സാമഗ്രികൾ, കോവിഡ് കാലത്ത് വാങ്ങിയ പിപിഇ കിറ്റുകൾ എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട്. പൊതുപണം പാഴാക്കിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സംസ്ഥാനത്തെ ആധാരം എഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി അംഗങ്ങൾക്ക് ഓണക്കാല ഉത്സവബത്ത 6,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മന്ത്രി ഒ ജെ ജനീഷിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിലും കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ആലപ്പുഴ, കാസർകോട്, കോട്ടയം കളക്ടർമാർ അറിയിച്ചു. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും ഇന്നും നാളെയും നിർത്തിവച്ചതായി മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ് ജില്ലാ ഓഫീസ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. രാവിലെ 11:30 മുതൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെയാണ് കടലാക്രമണ സാധ്യത. തീരവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു.
0: 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്ക് സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം ഡിസംബർ 31 വരെ വൈകി റിട്ടേൺ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതർ അഴിച്ചുമാറ്റുന്നതോടെയാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കുക. June 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. മലബാർ റിവർ ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 12th എഡിഷൻ രാവിലെ 9 സി കെ കാസിം എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിലെ ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായാണ് മത്സരങ്ങൾ. പുലിക്കയം അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്ററിൽ സ്ലാലോം വിഭാഗം ഉൾപ്പെടെ മത്സരങ്ങൾ നടക്കും. നാളെ രാവിലെ പുലിക്കയത്ത് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങളുമുണ്ടാകും. കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് തുഷാരഗിരിയുടെ ടൂറിസം സാധ്യതകളെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. മേഖലയിലെ ടൂറിസം വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോടഞ്ചേരിയിൽ സംഘടിപ്പിച്ച വിളംബര ജാഥയും ദേശീയ അന്തർദേശീയ കയാക്കർമാർക്ക് സ്വീകരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഖാദി ഓണമേള 2026 കോഴിക്കോട് ജില്ലാതല പരിപാടി വൈകിട്ട് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ചെറുട്ടി റോഡിലെ ഖാദി ഗ്രാമ സൌഭാഗ്യ ഷോറൂമിലാണ് പരിപാടി. ഖാദി ഓണമേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം രാവിലെ മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ഇന്നലെ പുരുഷന്മാരുടെ 110 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ലവ്പ്രീത് സിംഗ് വെള്ളിമെഡലും വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാളിരാംന വെങ്കല മെഡലും നേടി. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10th സ്ഥാനത്താണ്.

0: 11-ാമത് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് കാസർകോട് കാലിക്കടവിൽ തുടക്കമാകും. തിങ്കളാഴ്ച വരെയാണ് മത്സരം. കാസർകോട് ജില്ല ആദ്യമായാണ് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാനത്ത് നിന്ന് ഗവൺമെന്റ് കോട്ടയിൽ 11,139 പേർക്ക് അവസരം ലഭിച്ചു. 13,091 പേർ കാത്തിരിപ്പ് പട്ടികയിൽ ഇടം നേടി. കേരളത്തിൽ നിന്ന് 24,230 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാനതല അക്കാദമിക ശില്പശാല നടത്തും. ദേശീയ വിദ്യാഭ്യാസ നയം, വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ, കേരളത്തിലെ 4 വർഷ ബിരുദ പഠന സമ്പ്രദായം എന്നിവ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സൃഷ്ടിക്കുന്ന ഘടനാപരവും അക്കാദമികവുമായ മാറ്റങ്ങൾ ശില്പശാലയിൽ വിലയിരുത്തും. ഇന്ന് ലോക വനപാലക ദിനം. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടതോ പരിക്കേറ്റതോ ആയ വനപാലകരെ ആദരിക്കുന്നതിനാണ് ജൂലൈ 31 വനപാലക ദിനമായി ആചരിക്കുന്നത്. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്നു കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം രാത്രി തീരത്തടിഞ്ഞു. അപകടം നടന്ന തങ്കശ്ശേരി പുലിമുട്ടിന് സമീപമാണ് മൃതദേഹം കാണപ്പെട്ടത്. പള്ളിത്തോട്ടം സ്വദേശി റോയ്സൺ ആണ് മരിച്ചത്. ഹിന്ദി നോവലിസ്റ്റ് മുൻഷി പ്രേംചന്ദിന്റെ 139-ാം ജന്മദിനാചരണം ഇന്ന് രാവിലെ കോഴിക്കോട് മീൻചന്ത ഹിന്ദി കോളേജിൽ നടത്തും. ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായി കുറ്റമാക്കുന്ന ബില്ലും പൊതുപരീക്ഷാ ഭേദഗതി ബില്ലും പാർലമെന്റ് പാസാക്കി. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴ സാധ്യത കണക്കിലെടുത്ത് 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഖുർആൻ പാരായണം, തുടർന്ന് ഭക്തിഗാനങ്ങൾ, 7:20 ദ്വീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ കൽപ്പേനയിലെ അധ്യാപികയായ ഷാഹിദ ഷെയ്ഖ് സി എം പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ പ്രശസ്ത ഇന്ത്യൻ പിന്നണി ഗായകൻ മുഹമ്മദ് റാഫിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് ശക്തമായ കാറ്റിന് മുന്നറിയിപ്പുണ്ട്. ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 2 വരെ ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ദ്വീപുകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയ താപനില വിവരങ്ങൾ. അഗത്തി ഉയർന്ന താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29.1 ഡിഗ്രി സെൽഷ്യസ്. അമിനി ഉയർന്ന താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.4 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് ഉയർന്ന താപനില 32.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.1 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി കവരത്തി. ഖുർആൻ പാരായണം. ഇപ്പോൾ ഖുർആൻ പാരായണം കേൾക്കാം.

0: من الحي وترزق من تشاء بغير حساب.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഭക്തി ഗാനങ്ങൾ കേൾക്കാം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

അറിയിപ്പ്: കവരത്തിയിൽ ഉപയോഗിക്കുന്ന റേഷൻ കാർഡുകൾ കാർഡുടമകൾ നിലവിൽ താമസിക്കുന്ന വീടുകളിലെ ഇലക്ട്രിസിറ്റി ഉപഭോക്തൃ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. റേഷൻ കാർഡുകളുടെ ദുരുപയോഗം തടയുന്നതിനും യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ നടപടി. ഇതിനായി റേഷൻ കാർഡുടമകൾ 2026 ഓഗസ്റ്റ് 31 മുമ്പായി ഒരു ഗൂഗിൾ ഫോം പൂർണ്ണമായും പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ് എന്ന് കവരത്തി ഡെപ്യൂട്ടി കളക്ടർ കാര്യാലയം അറിയിക്കുന്നു. ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കുന്നതിനായി 9649461625 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് RC-Link എന്ന് മെസ്സേജ് അയക്കുക. ലക്ഷദ്വീപ് ഭക്ഷ്യപൊതുവിതരണ വിഭാഗത്തിന്റെ ഉത്തരവ് പ്രകാരം കവരത്തിയിലെ റേഷൻ ഉപഭോക്താക്കളുടെ സാമ്പത്തിക സ്ഥിതിയും കുടുംബഘടനയും NFSA അർഹത മാനദണ്ഡങ്ങളും പരിശോധിക്കുന്നതിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം AAY കാർഡിലുള്ള ചിലരെ PHH കാർഡിലേക്കും PHH കാർഡിലുള്ള ചിലരെ APL കാർഡിലേക്കും മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ഓഫീസ് നോട്ടീസ് ബോർഡിലും ഓഫീസ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളുള്ളവർക്കും അർഹതയുണ്ടായിട്ടും PHH റേഷൻ കാർഡിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കും പരാതികളും പുതിയ അപേക്ഷകളും നേരിട്ടോ ഇമെയിൽ വഴിയോ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ട വിലാസം: ഫുഡ് സപ്ലൈ ഓഫീസർ, കവരത്തി. ഇമെയിൽ: lac-sdo@nic.in.

അറിയിപ്പ്: കവരത്തി പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിവിധ ക്ലാസുകളിലായി ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ ഇനി പറയുന്നു. ബാലവാടിക 3, 18 സീറ്റുകൾ. ക്ലാസ് 3, 5 സീറ്റുകൾ. ക്ലാസ് 5, 17 സീറ്റുകൾ. ക്ലാസ് 7, 2 സീറ്റുകൾ. ക്ലാസ് 8, 2 സീറ്റുകൾ. ക്ലാസ് 9, 8 സീറ്റുകൾ. ക്ലാസ് 10, 12 സീറ്റുകൾ. ക്ലാസ് 11, 22 സീറ്റുകൾ. ക്ലാസ് 12, 29 സീറ്റുകൾ. പ്രവേശത്തിനായി ഈ മാസം 31-നകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കവരത്തി kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ kvkavarathi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 04-896-26-35-80 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.
2: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്കു ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 25 മിനിറ്റ്. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടിന് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ബില്ലിനും അംഗീകാരം. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷൻ സംഘർഷത്തിലെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി വിലയിരുത്തി. പിഎം ശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നികിത സെഹ്റാവത്തിന് വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. രാജ്യസഭ ഇന്നലെ ചർച്ച ചെയ്ത് പാസാക്കിയ ബില്ലിന് ബുധനാഴ്ച ലോക്സഭയും അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും 4 വർഷം വരെ വിലക്കേർപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനായി സർക്കാർ വലിയ ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എന്നാൽ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ നിർദ്ദിഷ്ട ഭേദഗതി ഫലപ്രദമാകില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ നിരന്തരം പ്രയത്നം നടത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ പരീക്ഷാ സംവിധാനങ്ങളിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു.
3: വിശ്വസ്ത പരീക്ഷാ പദ്ധതി മഹത്വപൂർണ്ണ കാം പൂർണ്ണ കാം ആകെ ऐसी परिस्थितियों को लंबे समय तक नहीं चलने देंगे. इस विश्वास के साथ साथियों आइए हम सब मिल करके विकसित भारत के स्वप्न को पूर्ण करने के लिए कंधे से कंधा मिलाकर के चलें.
1: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ദേശീയ തലസ്ഥാനത്ത് നടന്ന നീറ്റ് യുജി പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ ഡൽഹി പോലീസ് പ്രതികൂല നടപടികൾ സ്വീകരിക്കില്ലെന്ന് ഡൽഹി സർക്കാർ.

0: എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെ നടപടിയുണ്ടാകും. ഇത്തരം കേസുകളിൽ ഇതിനകം അറസ്റ്റോ കസ്റ്റഡിയിലെടുക്കലോ നടന്നിട്ടുണ്ടെങ്കിൽ അവ പുനഃപരിശോധിക്കുന്നതിനും അറസ്റ്റിലായവരെ വിട്ടയക്കുന്നതിനുമുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ആഭ്യന്തരവകുപ്പ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഭാവിയിൽ തുടർ നടപടികളില്ലാതെ വിഷയം അവസാനിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലെ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കുന്നതിന് ഏകീകൃതവും ഏകോപിതവുമായ സംവിധാനം ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാഹചര്യം വിലയിരുത്തുന്നതിന് വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിന് സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. നാവികർക്കും അവരുടെ കുടുംബങ്ങൾക്കും കൃത്യസമയത്ത് വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമൊരുക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകാശ്മീരിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനിടെ സുരക്ഷാസേനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. പാകിസ്ഥാൻ സുരക്ഷാസേനയുടെ ആക്രമണങ്ങളിൽ 40-ൽ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. റാവൽകോട്ടിലും മിർപൂരിലും ഒത്തുകൂടിയ വനിതാ പ്രക്ഷോഭകർക്ക് നേരെ പാക് സുരക്ഷാസേന വെടിയുതിർത്തു. ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന മഹാനദി ജലതർക്കത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീലിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ശരൺ മാജി, കേന്ദ്ര സഹമന്ത്രി ധോക്കൻ സാഹു, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇരു സംസ്ഥാനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പരിഹാരം ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. 3 സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാക്കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പിഎം ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാർ ഏകപക്ഷീയമായി ഒപ്പുവച്ച കരാർ സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഉപസമിതി അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുമായി ചേർന്ന് കാവേരി ജലമാനേജ്മെന്റ് അതോറിറ്റി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കാവേരി നദീതടത്തിലെ ജലകാലാവസ്ഥാ സാഹചര്യങ്ങളും അടുത്ത 15 ദിവസത്തേക്ക് ബിലിഗുണ്ടുലുവിൽ ലഭിക്കേണ്ട ജലത്തിന്റെ അളവും യോഗത്തിൽ ചർച്ച ചെയ്തു. ഈ മാസം 29 മുതൽ ബിലിഗുണ്ടുലുവിൽ പ്രതിദിനം 3,500 ക്യൂസെക്സ് ജലം ലഭ്യമാക്കുന്നതിന് അതോറിറ്റി കർണാടകയ്ക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ്, വയനാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. ഓറഞ്ച് ജാഗ്രതയുള്ള 11 ജില്ലകളിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അർദ്ധരാത്രി മുതൽ 5 മുതൽ 15 mm വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം പിൻവലിക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല ഫിഷറീസ് അധികൃതർ അർദ്ധരാത്രി അഴിച്ചുമാറ്റും. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ 110 kg വിഭാഗം ഭാരോദ്ധഹനത്തിൽ ഇന്ത്യൻ താരം ലവ്പ്രീത് സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ ഇന്ത്യയുടെ സീമ കാളിരാമന വെങ്കല മെഡൽ സ്വന്തമാക്കി. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10 സ്ഥാനത്താണ്. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര, രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവർ ഫൈനലിൽ കടന്നു. അസർബൈജാനിലെ ബാക്കുവിൽ നടക്കുന്ന അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം നികിത സെഹ്റാവത്തിന് വെള്ളി മെഡൽ. വനിതകളുടെ 57 kg വിഭാഗം ഫൈനലിൽ USAയുടെ താരത്തോടാണ് നികിത പരാജയപ്പെട്ടത്. 49 kg വിഭാഗത്തിലും 73 kg വിഭാഗത്തിലും ഇന്ത്യൻ താരങ്ങൾ വെങ്കല മെഡൽ നേടി. പശ്ചിമേഷ്യൻ മേഖലയിലെ ജലപാതകളിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ സുരക്ഷിതമാക്കുന്നതിനായി സൌദി അറേബ്യയും 13 രാജ്യങ്ങളും ചേർന്ന് സമുദ്ര പ്രതിരോധ സഖ്യം രൂപീകരിച്ചു. റിയാദിൽ വിവിധ രാജ്യങ്ങളിലെ സൈനിക ഉദ്യോഗസ്ഥർ നടത്തിയ യോഗത്തിന് പിന്നാലെയാണ് പ്രഖ്യാപനം. സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുക, സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാര പാതകളും ഊർജ്ജ വിതരണ ശൃംഖലകളും സുരക്ഷിതമാക്കുക എന്നിവയാണ് സഖ്യത്തിന്റെ ലക്ഷ്യം. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യം തുടരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ മിസൈൽ ആക്രമണങ്ങൾ കടുപ്പിച്ചു. ഇറാന്റെ 5 മിസൈലുകളെ പ്രതിരോധിച്ചതായി ജോർദാൻ അറിയിച്ചു. കുവൈറ്റിൽ ഒരു ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾക്ക് നേരെ സൌദി അറേബ്യയുമായി ചേർന്ന് അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിയൻ സൈനിക ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. പരീക്ഷാ ക്രമക്കേടിന് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ബില്ലിനും അംഗീകാരം. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി വിലയിരുത്തി. പിഎം ശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നികിത സെഹ്റാവത്തിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7:35:20.

0: ഫാട്ടഫെട്ടി. ആകാശവാണി കവരത്തിയുടെ പാട്ടുപെട്ടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് പഴയ പവർ ഹൗസിന്റെ അടുത്തുള്ള റോഡിലാണ്. ഇപ്പോൾ നമ്മളുടെ കൂടെ ഉള്ള അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ.
1: മുഹമ്മദ് അദിയാത്തോട.
0: അദിയാത്തോട മുഹമ്മദ് അല്ലേ. എന്താണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്? എന്താണ്?
1: കഴിഞ്ഞിട്ടൊക്കെ പോയിട്ട് ഇളാവായിൽ പോയിട്ട് മീനൊക്കെ പിടിക്കും. നെറ്റുണ്ട്, മീൻ പിടിക്കുന്ന നെറ്റുണ്ട്. നെറ്റ് കൊണ്ടുപോയി മീൻ പിടിച്ച് കൊണ്ടുവരും. രാവിലെ പോവും, വൈകിട്ടും പോവും.
0: ഗവൺമെന്റ് ജോലിയൊക്കെ ചെയ്തിരുന്നോ?
1: ഗവൺമെന്റ് ജോലി പെൻഷനായി.
0: പെൻഷനായതാണല്ലേ. എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്?
1: അഗ്രികൾച്ചർ.
0: അഗ്രികൾച്ചർ
1: ബോട്ടിന്റെ മോളിൽ ബോട്ട് ലാസ്കർ ആയിരുന്നു.
0: അഗ്രികൾച്ചർ ബോട്ട് ലാസ്കർ ആയിരുന്നു അല്ലേ.
1: അത് കഴിഞ്ഞിട്ട് പിന്നെ പോർട്ടിലേക്ക് അവര് ആവശ്യപ്പെട്ട് 10 വർഷം പോർട്ടിലേക്ക് വിളിച്ച് അവിടെ വർക്ക് ചെയ്തു. പോർട്ടിൽ
0: അഗ്രികൾച്ചർ നിന്ന് പോയിട്ട് പിന്നെ പോർട്ടിൽ 10 വർഷം വർക്ക് ചെയ്തു.
1: അവിടെ വിളിച്ച് അങ്ങോട്ട് ഡയറക്ടറോട് ചോദിച്ചിട്ട് മോമനെ വേണം. അപ്പൊ ഫോട്ടോസർ ഹംസയായിരുന്നു, മമ്മിയുള്ള ഹംസയായിരുന്നു. ഹംസ സാർ വിളിച്ചിട്ട് ഡയറക്ടർ എന്നെ അങ്ങോട്ട് വിട്ടത്. അങ്ങനെ വിട്ട് 10 വർഷം അവിടെ പണിയെടുത്തു ഹംസ സാറിന്റെ താഴെ.
0: താങ്കൾ റിട്ടയർഡ് ആകുമ്പോ എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്?
1: അഗ്രിയിൽ
0: തന്നെ. തിരിച്ച് അഗ്രിയിൽ വന്നിരുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് മൂന്നും പിന്നെ കുഞ്ചാപ്പിളന്മാരും.
0: മൂന്ന് മകളും പിന്നെ അവരുടെ ഭർത്താക്കന്മാരും അല്ലേ.
1: ഒരാൺകുട്ടിയും.
0: നമ്മുടെ ഈ ആകാശവാണി കവരത്തിയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: അവരെയൊക്കെ കേൾക്കും. റേഡിയോണ്ട് തുറന്നിരിക്കും. പുതിയാപ്പള കുഞ്ഞിക്കോയുണ്ട് എന്റെ അച്ഛന്റെ വീട്ടിലുള്ളത്. മൂപ്പരെപ്പോഴും തുറന്നോണ്ടിരിക്കും. അതിൽ കേൾക്കലുണ്ട് എല്ലാവരും.
0: അപ്പൊ വീട്ടില് റേഡിയോ ഉണ്ട്, എല്ലാവരും കേൾക്കാറുണ്ടല്ലോ. അപ്പൊ ഈ പരിപാടി എന്ന് വെച്ചാല് നമ്മുടെ പാട്ട് പെട്ടി എന്ന് പറയുന്ന പരിപാടിയാണ്. എന്നുവെച്ചാൽ നമ്മളെ ഇഷ്ടമുള്ള ഒരു ഗാനം ആവശ്യപ്പെടുക, അപ്പൊ അത് ഞങ്ങൾ വെച്ചു തരും. നിങ്ങൾക്ക് ആർക്കൊക്കെ വേണ്ടിയാണ് സമർപ്പിക്കേണ്ടത്, ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ആർക്കൊക്കെ വേണ്ടിയാണെന്ന് വെച്ചാല് പറഞ്ഞാൽ മതി, നമ്മൾ വെച്ചു തരും. അപ്പൊ ഈ പ്രാവശ്യം താങ്കൾ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്? നാലുവരി പാടിയാലും കുഴപ്പമില്ലായിരുന്നു.
1: കാക്കും പൂച്ചക്കും കല്യാണം നാട്ടിൽ മുഴുക്കേ പൊന്നോളം.

0: நாட்டில் முழுக்கே பொய்ந்தோறும்.
1: അപ്പൊ ഏതായാലും പാട്ട് നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. നമുക്ക് ഈ പാട്ട് തന്നെ ഏതായാലും കേൾക്കാം അല്ലേ?
0: ആ
1: അപ്പൊ ഇതാർക്കൊക്കെ വേണ്ടിയാണ് സമർപ്പിക്കേണ്ടത് ഈ പാട്ട്?
0: ഇപ്പോഴത്തെ അമ്മ വീട്ടിലുള്ള
1: വീട്ടിലുള്ള എല്ലാവർക്കും,
0: കുട്ടികൾക്കും
1: കുട്ടികൾക്കും
0: കുട്ടിയാപ്പന്മാർക്കും,
1: ആ
0: പിന്നെ
1: പുതിയപ്പന്മാർക്കും.
0: അച്ഛൻ്റെ വീട്ടിൽ അവർ കേക്കലൊക്കെ ഉണ്ട്
1: ആ
0: കുട്ടിയാപ്പന്മാരും.
1: ആ
0: പിന്നെ കുട്ടികളെ അബ്ദുൽഖാൻ്റെ അനിയൻ്റെ മോളെ കല്യാണം കഴിച്ച കുട്ടിയാപ്പന്മാർ, മോള് അവരൊക്കെ മാശാലപ്പട റഷീദൻ്റെ വീട്ടിൻ്റെ അടുത്താണ് അവരെ വീട്. അവരൊക്കെ റേഡിയോയിലൊക്കെ കേൾക്കും.
1: അപ്പൊ ഇവരെല്ലാവർക്കും വേണ്ടി ഈ പാട്ട് സമർപ്പിക്കുന്നു അല്ലേ?
0: ആ
1: അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ പാട്ട് വെച്ചു തരാം. ഏതായാലും ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദിയുണ്ട്.
0: ആ
1: നമുക്ക് വീണ്ടും ഒരു ദിവസം കാണാം.
0: ആ
1: നന്ദി, നമസ്കാരം.

0: ഇന്നത്തെ ഫാട്ടുപെട്ടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.
1: ഇപ്പോൾ ഒരു മലയാളം ആൽബം പാട്ട് കേൾക്കാം.

0: ആകാശവാണി കവരത്തി. ഫടിപ്പും ഫൊലിമയും, വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹിന്ദി എഴുത്തുകാരനായ മുൻഷി പ്രേംചന്ദിന്റെ ജീവിതവും അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന് നൽകിയ സംഭാവനകളും ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നത് ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ കൽപ്പേനിയിലെ ഹിന്ദി അധ്യാപികയായ ഷാഹിദ ഷെയ്ഖ് സി എൻ.
1: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് ജൂലൈ 31 ഹിന്ദി സാഹിത്യ ലോകത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ എഴുത്തുകാരൻ മുൻഷി പ്രേംചന്ദിന്റെ ജന്മദിനം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രേംചന്ദ് എന്ന മഹാനായ എഴുത്തുകാരനെ കുറിച്ചും അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചുമാണ്. 1880 ജൂലൈ 31 വാരണാസി ജില്ലയിലെ ലംഹി ഗ്രാമത്തിലാണ് പ്രേംചന്ദ് ജനിച്ചത്. അമ്മയുടെ പേര് ആനന്ദി ദേവി എന്നും പിതാവിന്റെ പേര് മുൻഷി അജയാബ് റായ് എന്നുമായിരുന്നു. പ്രേംചന്ദിന്റെ യഥാർത്ഥ പേര് ധൻപത് റായ് ശ്രീവാസ്തവ് എന്നായിരുന്നു. കുട്ടിക്കാലത്ത് അമ്മ അദ്ദേഹത്തെ ഗുലാബ് റായ് എന്നാണ് വിളിച്ചിരുന്നത്. പേർഷ്യൻ ഭാഷയിലായിരുന്നു പ്രേംചന്ദിന്റെ ആദ്യകാല വിദ്യാഭ്യാസം. പ്രേംചന്ദിന്റെ മാതാപിതാക്കളെ കുറിച്ച് രാം വിലാസ് ശർമ്മ എഴുതുന്നു. 7 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. 15 വയസ്സുള്ളപ്പോൾ അദ്ദേഹം വിവാഹിതനായിരുന്നു. 16 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. വിവാഹം കഴിക്കാനുള്ള പിതാവിന്റെ തീരുമാനത്തെ കുറിച്ച് പ്രേംചന്ദ് എഴുതുന്നു. എന്റെ അച്ഛൻ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ ഇടറി വീണു. സ്വയം വീഴുക മാത്രമല്ല, എന്നെ മുക്കിക്കൊല്ലുകയും ചെയ്തു. അധികം ആലോചിക്കാതെ എന്റെ വിവാഹം നടത്തി. 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹിതനായി. 1906 ബാലവിധവയായ ശിവ്രാണി ദേവിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. ചില കഥകളും പ്രേംചന്ദ് അറ്റ് ഹോം എന്ന പുസ്തകവും എഴുതിയ ഒരു നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയായിരുന്നു അവർ. അവർക്ക് 3 കുട്ടികളുണ്ടായിരുന്നു, ശ്രീപത് റായ്, അമൃത് റായ്, കമല ദേവി ശ്രീവാസ്തവ്. 1898 മെട്രിക്കുലേഷൻ പരീക്ഷ പാസായ ശേഷം അദ്ദേഹം ഒരു പ്രാദേശിക സ്കൂളിൽ അധ്യാപകനായി. ജോലിക്കിടെ അദ്ദേഹം പഠനം തുടർന്നു. തന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് രാം വിലാസ് ശർമ്മ എഴുതുന്നു. 1910 അദ്ദേഹം ഇംഗ്ലീഷ്, തത്വചിന്ത, പേർഷ്യൻ, ചരിത്രം എന്നിവയിൽ ഇന്റർമീഡിയറ്റ് ബിരുദം പൂർത്തിയാക്കി. 1919 ഇംഗ്ലീഷ്, പേർഷ്യൻ, ചരിത്രം എന്നിവയിൽ BA പൂർത്തിയാക്കി. വിദ്യാഭ്യാസ വകുപ്പിൽ ഇൻസ്പെക്ടറായി നിയമിതനായി. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിനിടയിൽ

സർക്കാർ സർവീസിൽ നിന്ന് രാജിവെക്കാനുള്ള മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിന് മറുപടിയായി ജൂൺ 23-ന് അദ്ദേഹം സ്കൂൾ ഇൻസ്പെക്ടർ സ്ഥാനം രാജിവെച്ചു. തുടർന്ന് അദ്ദേഹം എഴുത്ത് ഒരു തൊഴിലായി ഏറ്റെടുത്തു. മര്യാദ, മാധുരി തുടങ്ങിയ മാസികകളുടെ എഡിറ്ററായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഈ സമയത്ത് സരസ്വതി പ്രസ് വാങ്ങുന്നതിനും ഹാൻസ്, ജാഗ്രൻ എന്നിവ പ്രസിദ്ധീകരിക്കുന്നതിനും അദ്ദേഹം പ്രവാസിലാലുമായി സഹകരിച്ചു. പ്രസ് വാണിജ്യപരമായി ലാഭകരമല്ലെന്ന് തെളിഞ്ഞു. കടങ്ങൾ തിരിച്ചടക്കുന്നതിനായി മോഹൻലാൽ ഭവാനിയുടെ സിനിറ്റോൺ കമ്പനിയിൽ കഥാകൃത്തായി ജോലി ചെയ്യാനുള്ള ഓഫർ അദ്ദേഹം സ്വീകരിച്ചു. ദീർഘകാല രോഗത്തെ തുടർന്ന് 1936 ഒക്ടോബർ 8 അദ്ദേഹം അന്തരിച്ചു. ഹിന്ദി സാഹിത്യത്തിലെ ഉപന്യാസ സമ്രാട്ട് എന്ന വിശേഷണത്തിന് അർഹനായ വ്യക്തിയാണ് മുൻഷി പ്രേംചന്ദ്. അദ്ദേഹം 14 നോവലുകളും 300-ലധികം ചെറുകഥകളും നിരവധി ലേഖനങ്ങളും നാടകങ്ങളും ബാലസാഹിത്യ കൃതികളും രചിച്ചിട്ടുണ്ട്. 1901 പ്രേംചന്ദിന്റെ സാഹിത്യ ജീവിതം ആരംഭിച്ചു. തുടക്കത്തിൽ അദ്ദേഹം നവാബ് റായ് എന്ന തൂലികാനാമത്തിൽ ഉറുദുവിൽ എഴുതി. പ്രേംചന്ദിന്റെ ആദ്യ കൃതിയെക്കുറിച്ച് രാംവിലാസ് ശർമ്മ എഴുതുന്നു, പ്രേംചന്ദിന്റെ ആദ്യ കൃതി പ്രസിദ്ധീകരിക്കപ്പെടാതെ കിടന്നു. ഒരുപക്ഷെ തന്റെ അമ്മാവന്റെ പ്രണയത്തെക്കുറിച്ചും അതിന്റെ ഫലമായുണ്ടായ ചാമർമാരുടെ മർദ്ദനങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതിയ ഒരു നാടകമായിരിക്കാം. അദ്ദേഹത്തിന്റെ ലഭ്യമായ ആദ്യത്തെ കൃതി അസ്രാർ ഇ മാബിദ് എന്ന ഉർദു നോവലാണ്. അത് പരമ്പരയായി പ്രസിദ്ധീകരിച്ചു. അതിന്റെ ഹിന്ദി പതിപ്പ് ദേവസ്ഥാൻ രഹസ്യ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ചെറുകഥാ സമാഹാരമായ സോസെ ഈ വതൻ 1908 പ്രസിദ്ധീകരിച്ചു. ദേശസ്നേഹ വികാരങ്ങൾ നിറഞ്ഞ ഈ സമാഹാരം ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചു. എല്ലാ പകർപ്പുകളും കണ്ടുകെട്ടി. ഇതിന്റെ രചയിതാവായ നവാബ് റായ്ക്ക് ഭാവിയിൽ എഴുതുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി. ഇത് അദ്ദേഹത്തിന്റെ തൂലികാനാമം ദേ നാരായൺ നിഗം ഉപയോഗിച്ച് പ്രേംചന്ദ് എന്നാക്കി മാറ്റാൻ നിർബന്ധിതനായി. അദ്ദേഹത്തിന്റെ ആദ്യ കഥയായ ബഡേഗർ കി ബേട്ടി പ്രേംചന്ദ് എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചത്. 1910 ഡിസംബർ ലക്കത്തിലെ സമാന മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്. 1915 അക്കാലത്തെ ജനപ്രിയ ഹിന്ദി മാസികയായ സരസ്വതിയുടെ ഡിസംബർ ലക്കത്തിലാണ് സൗത്ത് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ കഥ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. 1918 അദ്ദേഹത്തിന്റെ ആദ്യ ഹിന്ദി നോവലായ സേവാസദൻ പ്രസിദ്ധീകരിച്ചു. അതിന്റെ വലിയ ജനപ്രീതി പ്രേംചന്ദിനെ ഒരു ഉർദു എഴുത്തുകാരനിൽ നിന്ന് ഒരു ഹിന്ദി എഴുത്തുകാരനാക്കി മാറ്റി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മിക്കവാറും എല്ലാ കൃതികളും ഹിന്ദിയിലും ഉർദുവിലും പ്രസിദ്ധീകരിച്ചു. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിനിടെ സർക്കാർ സർവീസിൽ നിന്ന് രാജിവെച്ച ശേഷം അദ്ദേഹം പൂർണമായും സാഹിത്യ സൃഷ്ടിയിൽ മുഴുകി. ഏതാനും മാസങ്ങൾ അദ്ദേഹം മര്യാദ എന്ന മാസികയുടെ എഡിറ്ററായി. തുടർന്ന് അദ്ദേഹം ഏകദേശം 6 ഹിന്ദി മാസികയായ മാധുരിയുടെ എഡിറ്ററായി. 1922 കുടിയിറക്കൽ പ്രശ്നത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം പ്രേമാശ്രമം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു. 1925 അദ്ദേഹം പ്രധാന നോവൽ രംഗഭൂമി എഴുതി. അതിന് മംഗൾ പ്രസാദ് അവാർഡ് ലഭിച്ചു. 1926-27 കാലയളവിൽ മഹാദേവി വർമ്മ എഡിറ്റ് ചെയ്ത് ചന്ദ് എന്ന ഹിന്ദി മാസികയ്ക്ക് വേണ്ടി അദ്ദേഹം സീരിയൽ നോവൽ നിർമ്മല എഴുതി. തുടർന്ന് അദ്ദേഹം കായകൽപ്, ഗബൻ, കർമ്മഭൂമി, ഗോദാൻ എന്നിവ എഴുതി. 1930 വാരണാസിയിൽ നിന്ന് അദ്ദേഹം സ്വന്തം മാസികയായ ഹാൻസ് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. 1932 അദ്ദേഹം ജാഗ്രൻ എന്ന ഹിന്ദി വാരിക ആരംഭിച്ചു. 1936 ലക്നൌവിൽ നടന്ന ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. മോഹൻ ദേരാം ഭവാനിയുടെ മസ്തൂർ എന്ന അജന്ത സിനിറ്റോൺ കമ്പനിയിൽ 1920 മുതൽ 1936 വരെ പ്രേംചന്ദ് പ്രതിവർഷം ഏകദേശം 10 അതിലധികമോ കഥകൾ എഴുതി. അദ്ദേഹത്തിന്റെ കഥകൾ മരണാനന്തരം 8 മാനസരോവർ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. നോവലുകൾക്കും ചെറുകഥകൾക്കും പുറമെ ചിന്തോദീപകമായ ഉപന്യാസങ്ങൾ, എഡിറ്റോറിയലുകൾ, കത്തുകൾ എന്നിവ അദ്ദേഹത്തിന്റെ സമൃദ്ധമായ രചനകളിൽ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന്റെ

0: പ്രധാന നോവലുകൾ ഗോദാൻ, ഗബൻ, നിർമ്മല, രംഗഭൂമി, കർമ്മഭൂമി, സേവാസദൻ, പ്രശസ്തമായ ചെറുകഥകൾ ഈദ്ഗാഹ്, പൂസ്കീരാത്, കഫൻ, പഞ്ച് പരമേശ്വർ, ദോ ബേലോ കി കഥ, നമക്ക ദരോഗ. സാധാരണ ജനങ്ങളുടെ ജീവിതം, കർഷകരുടെ ദുരിതം, സ്ത്രീകളുടെ അവകാശങ്ങൾ, ദാരിദ്ര്യം, സാമൂഹിക അനീതി, സമത്വം, സത്യസന്ധത, മനുഷ്യത്വം എന്നിവയാണ് അദ്ദേഹത്തിന്റെ രചനകളിലെ പ്രധാന വിഷയങ്ങൾ. സാഹിത്യം സമൂഹത്തെ മാറ്റിമറിക്കാനുള്ള ശക്തമായ ആയുധമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹിന്ദി സിനിമയിലെ ഏറ്റവും ജനപ്രിയ എഴുത്തുകാരിൽ ഒരാളാണ് പ്രേംചന്ദ്. സത്യജിത്രേ തന്റെ രണ്ട് കഥകൾ ശത്രഞ്ച് കെ കിലാടി, സദ്ഗതി അവിസ്മരണീയമായ സിനിമകളാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ മരണത്തിന് രണ്ടു വർഷത്തിന് ശേഷം സുബ്രഹ്മണ്യം 1938 പുറത്തിറങ്ങിയ സേവാസദൻ എന്ന നോവൽ സിനിമയാക്കി മാറ്റി. അതിൽ സുബ്ബലക്ഷ്മി പ്രധാന വേഷത്തിൽ അഭിനയിച്ചു. 1977 മൃണാൾ സെൻ പ്രേംചന്ദിന്റെ കഥയായ കഫാൻ എന്ന തെലുങ്ക് സിനിമയെ ഓക്ക ഊരി കഥ എന്നാക്കി മാറ്റി. മികച്ച തെലുങ്ക് ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ഈ ചിത്രത്തിന് ലഭിച്ചു. ഗോദാൻ, ഗബാൻ എന്നീ നോവലുകളെ അടിസ്ഥാനമാക്കി ജനപ്രിയ സിനിമകൾ നിർമ്മിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ നോവലിനെ അടിസ്ഥാനമാക്കി 1980 പുറത്തിറങ്ങിയ നിർമ്മല എന്ന TV സീരിയലും വളരെ ജനപ്രിയമായി. പ്രേംചന്ദിന്റെ സാഹിത്യ സേവനത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് അദ്ദേഹത്തിന് ലഭിച്ച ഉപന്യാസ സമ്രാട്ട് എന്ന വിശേഷണം. ഹിന്ദി സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച നോവലിസ്റ്റുമാരിൽ ഒരാളായി അദ്ദേഹം ഇന്നും ആദരിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം 1980 അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്മാരക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. കൂടാതെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ലംഹയിലെ വീട് പ്രേംചന്ദ് സ്മാരകമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന്റെ കൃതികൾ ഇന്നും പഠിപ്പിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളെ അനുസ്മരിച്ച് നിരവധി സാഹിത്യ പുരസ്കാരങ്ങളും സ്മാരക പ്രഭാഷണങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്തരം അംഗീകാരങ്ങൾ പ്രേംചന്ദിന്റെ സാഹിത്യ പ്രതിഭയുടെയും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെയും മഹത്വം വ്യക്തമാക്കുന്നു. 1936 ഒക്ടോബർ 8 അദ്ദേഹം അന്തരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കൃതികൾ ഇന്നും ലോകമെമ്പാടുമുള്ള വായനക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജന്മവാർഷിക ദിനത്തിൽ മുൻഷി പ്രേംചന്ദിന്റെ മഹത്തായ സാഹിത്യ സംഭാവനകളെ ആദരിക്കുകയും നല്ല പുസ്തകങ്ങൾ വായിക്കാനുള്ള ശീലം വളർത്തുകയും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വ ബോധമുള്ള നല്ല മനുഷ്യരായി വളരാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഹിന്ദി സാഹിത്യത്തിലെ എക്കാലത്തെയും പ്രഗത്ഭനും കരുത്തനുമായ സാഹിത്യകാരൻ പ്രേംചന്ദ് സാഹിത്യ ലോകത്തോട് വിട പറഞ്ഞിട്ട് 89 തികയുന്ന അദ്ദേഹത്തിന്റെ ഈ 146 ജന്മവാർഷിക വേളയിൽ അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകളെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഇതിൽ ഹിന്ദി എഴുത്തുകാരനായ മുൻഷി പ്രേംചന്ദിന്റെ ജീവിതവും അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന് നൽകിയ സംഭാവനകളും ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിച്ചത് ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ കൽപ്പേനിയിലെ ഹിന്ദി അധ്യാപികയായ ഷാഹിദ ഷെയ്ഖ് CM. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.
2: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക്

0: ആകാശവാണി കവരത്തി. സംഗീതാസ്വാദകരുടെ ഹൃദയങ്ങളിൽ അമരത്വം നേടിയ സുവർണ സ്വരത്തിന്റെ ഉടമ, ദശകങ്ങളോളം ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ തന്റെ സ്വരമാധുര്യം കൊണ്ട് വിസ്മയിപ്പിച്ച ഗന്ധർവ ഗായകൻ മുഹമ്മദ് റാഫി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 46 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ആ മാന്ത്രിക ശബ്ദം ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ സംഗീതമഴയായി പെയ്യുന്നു. ഇന്ന് ജൂലൈ 31 അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ പ്രണാമം അർപ്പിക്കുന്ന ദിനം. 1924 ഡിസംബർ 24 പഞ്ചാബിലെ കൊട്ല സുൽത്താൻ സിംഗ് എന്ന ഗ്രാമത്തിൽ ഹാജി അലി മുഹമ്മദിന്റെ മകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ഫീക്കോ എന്നായിരുന്നു കുട്ടിക്കാലത്തെ വിളിപ്പേര്. ഗ്രാമത്തിലൂടെ നടന്നുപാടിയ ഒരു ഫക്കീറിന്റെ പാട്ടുകൾ അനുകരിച്ചാണ് റാഫി സാബ് സംഗീത ലോകത്തേക്ക് ചുവടുവെക്കുന്നത്. പിന്നീട് ലഹോറിലെത്തി ഉസ്താദ് അബ്ദുൽ വാഹിദ് ഖാൻ, പണ്ഡിത് ജീവൻ ലാൽ മട്ടു, ഫിറോസ് നിസാമി തുടങ്ങിയ പ്രമുഖരിൽ നിന്ന് ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു. തന്റെ 13 വയസ്സിൽ KL സൈഗലിനൊപ്പം ലാഹോറിൽ അദ്ദേഹം ആദ്യമായി വേദി പങ്കിട്ടു. ഇനി ശബ്നം മാരാൾ റാഫി സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നത് നമുക്ക് കേൾക്കാം.
1: എന്റെ പേര് ശബ്നം. ഞാൻ കെമിസ്ട്രി അധ്യാപികയായി GSS കൽപ്പേനിയിൽ വർക്ക് ചെയ്യുന്നു. ഹിന്ദി പല ഗായകരെയും എനിക്കിഷ്ടമാണെങ്കിലും മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്. കവരത്തി ദ്വീപിൽ ഞാൻ 4 ക്ലാസ് പഠിക്കുന്ന കാലം, തൊട്ട അയൽപ്പക്കത്തെ കിൽത്താൻ ദ്വീപുകാരുടെ വീട്ടിൽ നിന്ന് പലപ്പോഴും റഫി ഗാനങ്ങൾ കേൾക്കുമായിരുന്നു. ഒരു ദിവസം അവിടെ പോയപ്പോൾ ഓല പൊട്ടിയ ഒരു കാസറ്റ് കിട്ടി. അവരത് കളയാൻ വെച്ചതായിരുന്നു. അത് റഫി ഗാനങ്ങൾ അടങ്ങിയതാണെന്ന് മനസ്സിലാക്കിയ ഞാൻ കാസറ്റ് വീട്ടിൽ കൊണ്ടുവന്ന് ഒട്ടിച്ച് ടൈപ്പ് റെക്കോർഡറിൽ ഇട്ട് കേട്ടു. ഓ ദുനിയാ കെ രക്വാലേ, ബഹാരോ പൂല് ബർസാവോ തുടങ്ങിയ ഗാനങ്ങൾ ആദ്യമായി കേൾക്കുന്നത് അന്നാണ്. അന്ന് കേട്ടതിലൊരു ഗാനം 4 വരി ഞാൻ ശ്രോതാക്കൾക്കായി പാടാം.

പ്രണയം, സന്തോഷം, വിരഹം തുടങ്ങി എല്ലാ വികാരങ്ങളും ശബ്ദത്തിലൂടെ അതേ തീവ്രതയോടെ റാഫി സാഹബ് പ്രകടിപ്പിച്ചു. ഓരോ വാക്കിലും ഉച്ചാരണ ശുദ്ധി സൂക്ഷിച്ചു. എന്റെ ബാബയ്ക്ക് റഫിയുടെ ഗാനങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. പ്ലസ് ടു പഠിക്കുന്ന കാലം എന്നും ബാപ്പയോടൊത്ത് ഉറങ്ങുന്നതിന് മുമ്പ് 3 റഫി ഗാനങ്ങളെങ്കിലും കേൾക്കുമായിരുന്നു. ബാപ്പ മരിച്ചിട്ട് 16 വർഷങ്ങൾ പിന്നിടുന്നുവെങ്കിലും റഫി ഗാനങ്ങൾ കേൾക്കുമ്പോൾ ബാപ്പ അടുത്തുള്ള ഫീലാണ്. കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിൽ മുഹമ്മദ് റഫി ഇന്നും മരണമില്ലാതെ ജീവിക്കുന്നു, അദ്ദേഹത്തിന്റെ അനശ്വര ഗാനങ്ങളിലൂടെ. ഒരുപാട് റഫി ഗാനങ്ങൾ ഇഷ്ടമാണെങ്കിലും ഞാൻ GSS കവരത്തിയിൽ 9 ക്ലാസ് പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സ് ഡേക്ക് ഞങ്ങളുടെ PT സാറായിരുന്ന സത്താർ മാഷ് പാടിയ ഗാനം മനസ്സിൽ പതിഞ്ഞു. ഗാനത്തിന്റെ അനുപല്ലവി നിങ്ങൾക്കായി പാടാം.

നമ്മൾ കേട്ട മനോഹരമായ ഗാനങ്ങൾ പോലെ തന്നെ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു റാഫി സാബിന്റെ വ്യക്തിജീവിതവും. ബഷീറ ബീവി, ബിൽക്കീസ് ബാനു എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യമാർ. ഏഴു മക്കളുടെ സ്നേഹനിധിയായ പിതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ഭക്തിഗാനങ്ങളും പ്രണയഗാനങ്ങളും വിഷാദഗാനങ്ങളും ഉല്ലാസഭരിതമായ നൃത്തച്ചുവടുകളുള്ള ഗാനങ്ങളും ഏതു ഭാവവും തന്റെ ശബ്ദത്തിലൂടെ പ്രകടിപ്പിക്കാൻ അതുല്യമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹിന്ദിക്ക് പുറമെ ഉർദു, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, തമിഴ് തുടങ്ങി നിരവധി ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലുമായി 7000-ൽ അധികം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. പത്മശ്രീ ബഹുമതിയും

0: നിരവധി ഫിലിംഫെയർ അവാർഡുകളും ദേശീയ ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. പാട്ടിലെ അതുല്യ പ്രതിഭ മാത്രമല്ല, അതീവ വിനയശീലനും പാവങ്ങളെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധനായ ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. സംഗീത ലോകത്തെ ആ വിസ്മയത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മളോടൊപ്പം ഒരാൾ കൂടി ചേരുന്നുണ്ട്.
1: എന്റെ പേര് മെഹറുന്നീസ. ഞാൻ കൽപ്പേനി സർദാർ പട്ടേൽ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. ഇന്ത്യൻ സംഗീത ലോകത്ത് അനശ്വര ഗായകനാണ് മുഹമ്മദ് റഫി സാർ. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടുകൾ സമ്മാനിച്ച് കടന്നുപോയ ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഒരു വ്യക്തി കൂടിയാണ്. കൂടാതെ ഗോൾഡൻ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പരിണാമത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗാനം കേൾക്കാത്ത പഴയ തലമുറ ആരും തന്നെ ഉണ്ടാവില്ല. 90s 80s ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഗാനങ്ങളാണ്. ഇന്ത്യൻ സാഹിത്യം ഉൾക്കൊള്ളുന്ന, അതായത് ഉറുദു ഹിന്ദി സാഹിത്യങ്ങളെ കോർത്തിണക്കിയ വരികളാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുക. മനസ്സിന്റെ ആഴങ്ങളെ സ്പർശിക്കുന്ന വാക്കുകളും കൂടാതെ ഉറുദു വാക്കുകളുടെ ആധിക്യവും ഒക്കെ ആ ഗാനത്തിന്റെ ഭംഗി കൂട്ടുകയാണ് ചെയ്യുന്നത്. ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ആലാപന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. മൃദുവും മനോഹരവുമായ ശബ്ദമാണ്. ഭാവാത്മകമായ ഒരു ആലാപന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ. ശബ്ദ നിയന്ത്രണവും സ്വരശുദ്ധിയും ഒക്കെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഇപ്പൊ ഞാൻ ചെറുപ്പകാലം തൊട്ടേ കേട്ടിരുന്നു റാഫി സാറിന്റെ ഗാനം. ഈ റാഫി സാറിന്റെ ഗാനം കേൾക്കാൻ എന്നെ പ്രചോദനം ഉണ്ടാക്കിയെടുത്തത് എന്റെ ബാപ്പ ഫാദറാണ്. അദ്ദേഹം മുഹമ്മദ് റാഫിയുടെ ഒരു വലിയൊരു ആരാധകൻ ആസ്വാദകനും ആയിരുന്നു. അപ്പൊ അദ്ദേഹം റേഡിയോകളിലൂടെയൊക്കെയാണ് കേട്ടു തുടങ്ങിയത് പണ്ട്. അപ്പോ അദ്ദേഹം കേൾക്കുന്ന ഗാനത്തോടൊപ്പം അദ്ദേഹം പാടാനും ശ്രമിച്ചിരുന്നു. അതുപോലെ അതിന്റെ വാക്കുകളുടെ അർത്ഥവും ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു. വീട്ടിലെല്ലാവരും തന്നെ എന്റെ സഹോദരങ്ങളൊക്കെ റാഫി സാറിന്റെ പാട്ടിന്റെ ഒരു ആസ്വാദകരാണ്. അപ്പൊ അങ്ങനെ പിന്നീട് ദൂരദർശനൊക്കെ വന്ന് ദൂരദർശനില് ചിത്രഹാർ എന്ന് പറയുന്ന പരിപാടി വളരെ ഫേമസ് ആയിരുന്നു അന്ന്. അപ്പൊ പാട്ടുകളൊക്കെ കേട്ടിരുന്നതും ദൂരദർശനിലൂടെയായി പിന്നീട്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച റഫി സാറിന്റെ ഓർമ്മ ദിനമാണ് ജൂലൈ 31. അദ്ദേഹം 1980 ജൂലൈ 31 എന്നിവിടെ തിരിയുന്നത്.

ക്യാഹുവാ തേരാ വാദാ. ഈ വരി കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെയൊക്കെ ചുണ്ടുകൾ ഒന്ന് മൂളിപ്പോകാറില്ലേ? അത്രയേറെ ആഴത്തിലാണ് ആ അനശ്വര ഗാനം ഓരോ സംഗീതാസ്വാദകരുടെയും ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നത്. തലമുറകൾ ഇന്നും ഒരേപോലെ ഏറ്റുപാടുന്ന എത്രയെത്ര മനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത്. ലതാ മങ്കേഷ്കർ തുടങ്ങി പ്രശസ്തരായ മറ്റ് ഗായകർക്കൊപ്പമെല്ലാം അദ്ദേഹം പാടിയ ഡുവറ്റ് ഗാനങ്ങൾ ഇന്നും നമ്മുടെയെല്ലാം പ്രിയപ്പെട്ടതാണ്. 1977 പുറത്തിറങ്ങിയ ഹം കിസി സെ കം നഹീൻ എന്ന ചിത്രത്തിൽ റാഫി സാർ ആലപിച്ച മനോഹരമായ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം.

1980 ജൂലൈ 31 അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവ് തുളുമ്പുന്ന ആ ഗാനങ്ങളും ഈണങ്ങളും എന്നും നമ്മളോടൊപ്പമുണ്ട്. ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയുടെ ശബ്ദമായി മാറിയ അദ്ദേഹം ലളിതമായ പെരുമാറ്റം കൊണ്ടും കാരുണ്യം നിറഞ്ഞ മനസ്സുകൊണ്ടും സാധാരണക്കാരുടെ പ്രിയപ്പെട്ടവനായി മാറി. സംഗീതമുള്ളിടത്തോളം കാലം, സ്നേഹമുള്ളിടത്തോളം കാലം മുഹമ്മദ് റാഫി എന്ന ഗന്ധർവ ഗായകൻ കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിൽ എന്നും ജ്വലിച്ചു നിൽക്കും. അദ്ദേഹത്തിന്റെ അനശ്വര ഗാനങ്ങളിലൂടെ അദ്ദേഹം എന്നും നമ്മളോടൊപ്പം തന്നെയുണ്ടാകും.

0: മുത്തശ്ശ ഇതേതു പ്ലാന്റാണ്?
1: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
1: എന്തേ
0: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: കടലക്കൊത്ത വായളകിനാവും.

0: കടലക്കൊത്ത വായിള കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപിള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയാ.
1: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടോ.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ല.
1: ദീപിള ഇളുത്തുകാരിള കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാ ഉണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
2: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷർഫുനിസ, പുളിയനക്കീൽ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുടെ സമരായുധമായ സത്യാഗ്രഹം പല ഘട്ടങ്ങളിലായി വികസിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ ഗാന്ധിജി അത് വിവരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ഭരണാധികാരികൾ അടിച്ചേൽപ്പിച്ച കരി നിയമത്തിനെതിരെ ഇന്ത്യക്കാർ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പല ഘട്ടങ്ങളിലായി സമരം ചെയ്തു. സൊറാബ്ജി ഷാപൂർജി അടജാനിയ എന്നൊരു സത്യാഗ്രഹിയുടെ നേതൃത്വത്തിൽ സമരം നടന്നതിനെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടുവല്ലോ. തുടർന്നുള്ള സംഭവങ്ങൾ ഗാന്ധിജി ഇങ്ങനെ എഴുതുന്നു. ഗവൺമെന്റിന്റെ അശ്രദ്ധ കൊണ്ടോ അതോ വല്ല സൂത്രവും കൊണ്ടോ എന്തോ സൊറാബ്ജി ജോഹന്നാസ്ബർഗ് വരെ എത്തി. ആ സ്ഥലത്തെ ഉദ്യോഗസ്ഥന് തന്റെ ചുമതലയെക്കുറിച്ച് വല്ല ബോധമോ ഈ കാര്യത്തെക്കുറിച്ച് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് വല്ല ഉപദേശമോ ഉണ്ടായിരുന്നില്ല. സൊറാബ്ജിയുടെ ആഗമനം ഞങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിച്ചു. ഗവൺമെന്റ് തോറ്റുപോയെന്നും അതിനി വേഗത്തിൽ സന്ധിക്ക് വരുമെന്നും ചില ചെറുപ്പക്കാർ വിചാരിച്ചു. എങ്കിലും അവർക്ക് തങ്ങളുടെ അബദ്ധം വേഗത്തിൽ മനസ്സിലായി. ധാരാളം യുവാക്കളുടെ ആത്മാർപ്പണം കൊണ്ടേ ഒരു സന്ധി ലഭിക്കുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. സൊറാബ്ജി ജോഹന്നാസ്ബർഗിലെ പോലീസ് സൂപ്രണ്ടിനെ തന്റെ ആഗമനം അറിയിക്കുകയും തനിക്ക് സാമാന്യമായ ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ളതുകൊണ്ട് പ്രവേശന നിയന്ത്രണ നിയമമനുസരിച്ച് തനിക്ക് ട്രാൻസ്വാളിൽ പാർക്കുവാൻ അവകാശമുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് ധരിപ്പിക്കുകയും ചെയ്തു. ഈ എഴുത്തിന് അപ്പോളൊരു മറുപടിയും കിട്ടിയില്ല. പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് കോടതിയിൽ ഹാജരാകുവാനുള്ള ഒരു കൽപ്പനയുടെ രൂപത്തിലാണ് മറുപടി വന്നത്. സൊറാബ്ജിയുടെ കേസ് 1908 ജൂലൈ 8 കോടതിയിൽ വിചാരണയ്ക്ക് വന്നു. ഇന്ത്യക്കാരെക്കൊണ്ട് കോടതി നിറഞ്ഞു. കേസ് ആരംഭിക്കുന്നതിന് മുൻപ് ഞങ്ങൾ കോടതി വളപ്പിലുണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ ഒരു യോഗം നടത്തി. ഇതിൽ വെച്ച് സൊറാബ്ജി വിജയത്തിനു വേണ്ടി എത്ര തവണ വേണമെങ്കിലും ജയിലിൽ പോകുവാനും ഏതാപത്തും അപകടവും സഹിക്കുവാനുമുള്ള തന്റെ സന്നദ്ധത വെളിവാക്കിക്കൊണ്ട് ഒരു ഉജ്ജ്വലമായ പ്രസംഗം നടത്തി. ഇതിനിടയ്ക്ക് ഞാൻ സൊറാബ്ജിയുമായി സാമാന്യം അടുത്തു പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം ഇന്ത്യക്കാർക്ക് യശസ്സുണ്ടാക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. മജിസ്ട്രേറ്റ് കേസ് വിചാരണയ്ക്കെടുത്തു. ഞാൻ സൊറാബ്ജിയുടെ ഭാഗം വാദിക്കുകയും സമൻസ് തെറ്റായതുകൊണ്ട് അദ്ദേഹത്തെ ഉടനടി വിട്ടയക്കേണ്ടതാണെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പബ്ലിക് പ്രോസിക്യൂട്ടറും വാദിച്ചു. പക്ഷേ 9 കോടതി എന്റെ വാദം സ്വീകരിച്ചു. സൊറാബ്ജിയെ വിട്ടയച്ചു. എങ്കിലും പിറ്റേന്ന് 1908 ജൂലൈ 10 വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാകുവാനുള്ള മറ്റൊരു കൽപ്പന ഉടനെ അദ്ദേഹത്തിന് കിട്ടി. 10 മജിസ്ട്രേറ്റ് സൊറാബ്ജിയോട് 7 ട്രാൻസ്വാൾ വിട്ടുപോകുവാൻ കൽപ്പിച്ചു. കോടതി കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞ് സൊറാബ്ജി പോലീസ് സൂപ്രണ്ട് GAG വർണനെ താൻ പോകുന്നില്ല എന്നറിയിച്ചു. അതിനാൽ 20 ഒരിക്കൽ കൂടി അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുന്ന കുറ്റം ചുമത്തി കോടതിയിൽ ഹാജരാക്കുകയും 1 കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. എങ്കിലും അധികം അറസ്റ്റുകൾ ഉണ്ടാകും തോറും ഇന്ത്യക്കാരുടെ ഉത്സാഹം വർദ്ധിക്കും.

ാണെന്ന് കണ്ട് ഗവൺമെന്റ് ജോഹന്നാസ്ബർഗിലുള്ള ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തില്ല. ഇന്ത്യക്കാരുടെ പേരിൽ കൊണ്ടുവന്ന കേസുകൾ ചിലപ്പോൾ നിയമസംബന്ധികളായ കുഴപ്പങ്ങൾ കാരണം തള്ളിക്കളഞ്ഞു. അതും ഇന്ത്യക്കാരുടെ ഔത്സുക്യത്തെ വർദ്ധിപ്പിച്ചു. ഗവൺമെന്റ് ഇഷ്ടമുള്ള നിയമങ്ങളൊക്കെ നിയമസഭയിൽ പാസാക്കിയിരുന്നു. ധാരാളം ഇന്ത്യക്കാർ തങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചു കളഞ്ഞിരുന്നുവെങ്കിലും രജിസ്ട്രേഷൻ കൊണ്ട് രാജ്യത്ത് പാർക്കുവാനുള്ള തങ്ങളുടെ അവകാശം അവർ തെളിയിച്ചിരുന്നു. അതുകാരണം ജയിലിൽ അയക്കുവാൻ മാത്രമായി അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ ഗവൺമെന്റ് ഒരർത്ഥവും കണ്ടില്ല. ഗവൺമെന്റിന്റെ സമർത്ഥമായ അലസത കാരണം തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുവാൻ യാതൊരു മാർഗവുമില്ലെന്ന് കണ്ട് പ്രവർത്തകർ ക്രമേണ ശാന്തരായിക്കൊള്ളുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തു. പക്ഷേ ആ വിചാരം പിഴച്ചുപോയി. ഇന്ത്യക്കാർ ഗവൺമെന്റിന്റെ ക്ഷമയെ പരീക്ഷിക്കുവാൻ പുതിയ മാർഗങ്ങൾ കൈക്കൊണ്ടു. ഇന്ത്യക്കാരെ ക്ഷീണിതരാക്കാനുള്ള ഗവൺമെന്റിന്റെ വിദ്യ മനസ്സിലായപ്പോൾ പിന്നെയും വല്ലതും ചെയ്യാൻ തങ്ങൾ നിർബന്ധിതരായിരിക്കുന്നുവെന്ന് ഇന്ത്യക്കാർക്ക് തോന്നി. കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ പ്രാപ്തിയുള്ളിടത്തോളം കാലം ഒരു സത്യാഗ്രഹി ക്ഷീണിതനാകുന്നില്ല. അതുകൊണ്ട് ഗവൺമെന്റിന്റെ കണക്ക് കൂട്ടലുകളെ താറുമാറാക്കുവാൻ തക്ക നിലയിലായിരുന്നു ഇന്ത്യക്കാർ. ട്രാൻസ്വാളിൽ കുടിയേറി പാർക്കുവാൻ പഴയ അവകാശങ്ങളുള്ള ധാരാളം ഇന്ത്യക്കാർ നെറ്റാളിലുണ്ടായിരുന്നു. അവർക്ക് കച്ചവടത്തിനായി ട്രാൻസ്വാളിൽ പ്രവേശിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടായിരുന്നില്ല. എങ്കിലും അവർക്ക് പ്രവേശനാധികാരമുണ്ടെന്ന് ഇന്ത്യക്കാർ കണ്ടു. അവർക്കൊട്ടൊക്കെ ഇംഗ്ലീഷ് പരിജ്ഞാനമുണ്ട്. മാത്രമല്ല, സൊറാബ്ജിയെപ്പോലെ അഭ്യസ്തവിദ്യരായ ഇന്ത്യക്കാർ ട്രാൻസ്വാളിൽ പ്രവേശിക്കുന്നതിൽ സത്യാഗ്രഹ തത്വങ്ങളുടെ ലംഘനമൊന്നുമില്ല. അതിനാൽ രാജ്യത്ത് കുടിയേറിപ്പാർത്തവരും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരുമായുള്ള രണ്ടു തരം ഇന്ത്യക്കാർ രാജ്യത്ത് പ്രവേശിക്കണമെന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തി. സെയ്ദ് ഡോട്ട് മുഹമ്മദും പാഴ്സി ജസ്റ്റംജിയും വലിയ കച്ചവടക്കാരാണ്. സുരേന്ദ്രറായ് മേധ്, പ്രാഗ്ജി ഖന്ദുഭായ് ദേശായി, റത്തൻസി മുൽജി സോധ, ഹരിലാൽ ഗാന്ധി മുതലായവർ അഭ്യസ്തവിദ്യരും. ഡോട്ട് സെയ്ദ് വന്നത് തന്റെ ഭാര്യ കഠിനമായ രോഗത്തിൽ കിടക്കുമ്പോഴാണ്. സെയ്ദ് ഡോട്ട് മുഹമ്മദിനെ ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹം നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിന്റെ അധ്യക്ഷനും തെക്കേ ആഫ്രിക്കയിലേക്ക് വന്ന ഏറ്റവും പഴയ കച്ചവടക്കാരിൽ ഒരാളുമായിരുന്നു. നയത്തിൽ അദ്ദേഹത്തോട് തുല്യരായ അത്രയധികം ഇന്ത്യക്കാരെയൊന്നും ഞാൻ തെക്കേ ആഫ്രിക്കയിൽ കണ്ടിട്ടില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഒന്നാന്തരം കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഭാഷാപരമായ വിദ്യാഭ്യാസം അത്രയധികം ഇല്ലെങ്കിലും അദ്ദേഹം ഇംഗ്ലീഷും ഡച്ചും നന്നായി സംസാരിക്കും. യൂറോപ്യൻ കച്ചവടക്കാരുമായുള്ള തന്റെ കച്ചവട സംബന്ധിയായ ഇടപാടുകളിൽ അദ്ദേഹം സമർത്ഥനാണ്. അദ്ദേഹത്തിന്റെ ദാനശീലം സുപ്രസിദ്ധവും. ഏതാണ്ട് 50 അതിഥികൾ നിത്യവും അദ്ദേഹം ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ഇന്ത്യക്കാരുടെ പണപ്പിരിവുകളിൽ ഒരു പ്രധാന ദാതാവ് അദ്ദേഹമാണ്. സ്വഭാവഗുണത്തിൽ അദ്ദേഹത്തെ കവിഞ്ഞു നിന്ന ഒരു പുത്രൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഹൃദയം സ്ഫടികം പോലെ സംശുദ്ധമായിരുന്നു. സെയ്ദ് ഡോഡ് തന്റെ പുത്രന്റെ അഭിലാഷങ്ങൾക്ക് ഒരിക്കലും പ്രതിബന്ധമായി നിന്നിട്ടില്ല. അച്ഛൻ മകനെ മിക്കവാറും ആരാധിക്കുക തന്നെ ചെയ്തിരുന്നു. തന്റെ ന്യൂനതകളൊന്നും പുത്രനിൽ ഉണ്ടാവരുതെന്ന് കരുതി അദ്ദേഹം അവനെ വിദ്യാഭ്യാസത്തിനായി ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. പക്ഷേ ഡോഡ് സെയ്ദിന് ഈ പുത്രനെ ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു. ഹസൻ ഒരുതരം ക്ഷയരോഗത്തിന് കീഴടങ്ങി മരണപ്പെട്ടു. ഒരിക്കലും ഉണങ്ങാത്ത വല്ലാത്തൊരു മുറിവായിരുന്നു ഈ സംഭവം. ഹസനോടുകൂടി ഇന്ത്യക്കാർ അദ്ദേഹത്തെപ്പറ്റി പുലർത്തിപ്പോന്ന വലിയ ആശകളും നശിച്ചുപോയി. സത്യസന്ധനായൊരു കുട്ടിയായിരുന്നു അവൻ. അവന് ഹിന്ദുവും മുസൽമാനും ഇടം വലം കണ്ണുകളെപ്പോലെയായിരുന്നു. ഇതെഴുതുമ്പോൾ ഡോട്ട് സെയ്ദും നമ്മോടൊപ്പമില്ല. പാഴ്സി റസ്റ്റംജിയെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഞാനീ അധ്യായത്തിൽ എഴുതുന്ന പേരുകളെ അനശ്വരങ്ങളാക്കുവാനല്ല, സത്യാഗ്രഹത്തിന്റെ രഹസ്യം വിശദമാക്കുവാനും അതെങ്ങനെ വിജയിച്ചുവെന്നും അതിന്റെ മാർഗത്തിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവയെ എങ്ങനെ നീക്കം ചെയ്തുവെന്നും കാണിക്കാനാണ്. അക്ഷരജ്ഞാനമില്ലെന്ന് കരുതപ്പെടാവുന്നവർ എങ്ങനെ തെക്കേ ആഫ്രിക്കയിൽ യോഗ്യന്മാരായി തീർന്നുവെന്നും എങ്ങനെ ഹിന്ദുക്കളും മുസൽമാന്മാരും പാഴ്സികളും ക്രിസ്ത്യാനികളും അവിടെ ഒരുമിച്ച് പ്രവർത്തിച്ചുവെന്നും എങ്ങനെ കച്ചവടക്കാരും അഭ്യസ്തവിദ്യരും തങ്ങളുടെ ചുമതലകൾ നിറവേറ്റിയെന്നും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഉത്കൃഷ്ട ഗുണമുള്ള ഒരാളെപ്പറ്റി പറഞ്ഞെടുത്തെല്ലാം സ്തുതി നൽകിയിട്ടുള്ളത് ആ ആൾക്കല്ല, അയാളുടെ ഗുണത്തിനാണ്. സെയ്ദ് ഡോഡ് ഇങ്ങനെ തന്റെ സത്യാഗ്രഹികളുടെ സൈന്യവുമായി ട്രാൻസ്വാളിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ ഗവൺമെന്റ് അദ്ദേഹത്തെ നേരിടുവാൻ സന്നദ്ധമായിരുന്നു. ഇത്ര വലിയൊരു സംഘത്തെ ട്രാൻസ്വാളിൽ പ്രവേശിക്കാൻ അനുവദിച്ചാൽ ഗവൺമെന്റ് പരിഹാസപാത്രമായി തീരും. തന്നിമിത്തം
അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിവൃത്തി

0: ഇല്ല. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്ത് 1908 August 18 മജിസ്ട്രേറ്റിന്റെ മുൻപാകെ കൊണ്ടുവന്നു. അദ്ദേഹം അവരോട് 7 ദിവസത്തിനുള്ളിൽ ട്രാൻസ്വാൾ വിട്ടുപോകുവാൻ കൽപ്പിച്ചു. അവർ കൽപ്പന ലംഘിച്ചു എന്ന് പറയേണ്ടതില്ലോ. 28 രണ്ടാമതും അവരെ പ്രിട്ടോറിയയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ നാടുകടത്തി. 31 അവർ വീണ്ടും ട്രാൻസ്വാളിൽ കടന്നു. ഒടുവിൽ September 8 അവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് 50 പവൻ പിഴയടയ്ക്കുവാനോ അല്ലെങ്കിൽ 3 മാസം കഠിന തടവ് അനുഭവിക്കുവാനോ ശിക്ഷിച്ചു. അവർ സസന്തോഷം ജയിലിൽ പോകുവാനാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയേണ്ടതില്ല. ഇതോടെ ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർ അത്യധികം ഉത്സാഹഭരിതരായി. അവർക്ക് നെറ്റാളിൽ നിന്നുള്ള ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും അവരോടൊപ്പം ജയിലിൽ ചേരണം. അതിനാൽ അവർ ജയിലിൽ എത്തിച്ചേരുവാനുള്ള വഴികൾ അന്വേഷിച്ചു തുടങ്ങി. ഇത് സാധിക്കുവാൻ പല വഴികളുണ്ട്. കുടിയേറിപ്പാർത്ത ഒരു ഇന്ത്യക്കാരൻ തന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തില്ല എങ്കിൽ അയാൾക്ക് കച്ചവടത്തിനുള്ള ലൈസൻസ് കിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ കച്ചവടം ചെയ്താൽ അതൊരു കുറ്റമാകും. മാത്രമല്ല, ഒരാൾക്ക് നെറ്റാളിൽ നിന്ന് ട്രാൻസ്വാളിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കാൻ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടും. സർട്ടിഫിക്കറ്റുകളെല്ലാം കത്തിച്ചു കളഞ്ഞിരുന്നു. അതുകൊണ്ട് ആ വഴി തെളിഞ്ഞാണ് കിടക്കുന്നത്. ഇന്ത്യക്കാർ ഈ 2 മാർഗങ്ങളെയും പ്രയോജനപ്പെടുത്തി. ചിലർ ലൈസൻസ് ഇല്ലാതെ സാധനങ്ങൾ കൊണ്ടുനടന്ന് വിറ്റു തുടങ്ങി. മറ്റു ചിലർ ട്രാൻസ്വാളിൽ പ്രവേശിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കാത്തതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട സമരത്തിന് എന്ത് സംഭവിച്ചു? നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനിയൊരു ഭജൻ.

0: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
1: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം.

0: സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി സഞ്ചാരി.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ അലാസ്കൻ യാത്രാവിശേഷങ്ങൾ മൃദുൽ ജേക്കബിനോടൊപ്പം പങ്കുവയ്ക്കുന്നത് സന്തോഷ് ജനാർദ്ദനൻ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സഞ്ചാരിയുടെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പോകുന്നത് ലോകത്തിലെ അതിപ്രശാന്തവും അതിപ്രകൃതി സുന്ദരവുമായ ഒരു സ്ഥലത്തേക്ക് നടത്തിയ യാത്രാവിശേഷത്തെ കുറിച്ച് സംസാരിക്കാനാണ്. അലാസ്ക. മഞ്ഞും മലകളും അനന്തമായി നീടുന്ന റോഡുകളും ആർട്ടിക് സർക്കിളും നോർത്തേൺ ലൈറ്റ്സും മനുഷ്യവാസം പോലും അപൂർവമായ പ്രദേശങ്ങളും ചേർന്ന ഒരു അപൂർവ പ്രദേശം. അവിടേക്ക് യാത്ര നടത്തിയ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീ സന്തോഷ് ജനാർദ്ദനനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം നടത്തിയ അലാസ്കൻ യാത്രാ വിശേഷങ്ങളെ പറ്റി നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം സന്തോഷ്.
4: താങ്ക് യു മൃദുൽ. മൃദുൽ പറഞ്ഞ പോലെ ഞാനും തിരുവനന്തപുരം സ്വദേശിയാണ്. കുറെ കാലമായിട്ട് ഇവിടെ US താമസം. പിന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്റെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഒരു ട്രിപ്പൊക്കെ പോവാറുണ്ട്. ഈ അലാസ്കയിലോട്ടുള്ള യാത്രയും അതുപോലത്തെ ഒരെണ്ണമായിരുന്നു.
3: ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുന്ന ആളാണ്. അപ്പൊ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, സാധാരണ ഞാൻ അമേരിക്കയിൽ നിന്ന് യാത്ര പോകുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പൊതുവെ അവർ ഈ ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ ഇപ്പുറത്തു ജപ്പാനിലേക്കോ യൂറോപ്പിലേക്കോ ഒക്കെ പോകുന്ന യാത്രകളെ പറ്റിയിട്ടാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ അലാസ്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയ ഒരു അതിഥി ഞങ്ങൾക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് അലാസ്ക തിരഞ്ഞെടുത്തത്?
4: ഈ ഒരു അപൂർവത തന്നെയാണ് ഒന്നാമത്തെ കാരണം. കാര്യം അധികം ആരും അങ്ങനെ പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്ന് ശരിക്കും റിയലൈസ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. പക്ഷേ എന്നെ അങ്ങോട്ട് പോകാൻ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്ത 1-2 ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ അലാസ്ക എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശം വഴിയാണ് ഈ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് ആദ്യമായിട്ട് മനുഷ്യരെത്തുന്നത് തന്നെ. അതായത് പണ്ടെപ്പോഴോ ഈ ഐസ് ഏജ് ഒക്കെ ഉണ്ടായിരുന്ന കാലത്താണെന്ന് തോന്നുന്നു. ഏഷ്യയിൽ നിന്ന് റഷ്യ വഴി ഈ ബെറിങ് സ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കടലിടുക്കുണ്ട്. തണുപ്പ് കാലത്ത് വന്നിട്ട് അത് ഉറഞ്ഞു കിടക്കും. സോ അതുവഴിയാണ് മനുഷ്യർ ആദ്യമായിട്ട് അലാസ്ക വഴി ഈ നോർത്തേൺ അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് നടന്നെത്തിയത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇത് ഒരു ഒരു കാരണം. വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ യാത്ര പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ഈ ഇൻറ്റു ദ വൈൽഡ് എന്ന് പറയുന്ന സിനിമയും ആ ബുക്ക് വായിക്കുന്നതൊക്കെ. അത് എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എല്ലാ മഹാസമുദ്രങ്ങളും ഒന്ന് ടച്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ താമസിക്കുന്നത് തന്നെ ഇന്ത്യൻ ഓഷന്റെ അടുത്താണ്. പിന്നെ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷന്റെ അടുത്താണ്. പിന്നെ ഈ യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ സിയാറ്റിൽ പോയപ്പോൾ പസഫിക് ഓഷനും തൊട്ടു, അലാസ്കയിൽ ചെന്നിട്ട് ആർട്ടിക് ഓഷനും തൊട്ടു. ഇനി എനിക്ക് ബാക്കിയുള്ളത് 2 സതേൺ അറ്റ്ലാന്റിക് ഓഷനും പിന്നെ അന്റാർട്ടിക് ഓഷനും. അത് എന്തെങ്കിലും ഞാൻ പോകും. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർത്തേൺ ലൈറ്റ്സ് കാണാനുള്ളൊരു ചാൻസ് ഇക്വേറ്ററിന് അടുത്ത് താമസിക്കുന്ന നമുക്കൊന്നും ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ആർട്ടിക് സർക്കിളിനകത്ത് പോയേ പറ്റുള്ളൂ. ഒന്നില് നോർവേ പോലത്തെ സ്ഥലത്ത് പോകണം. പക്ഷേ ഞാൻ ഇവിടെ ഓൾറെഡി അമേരിക്കയിലുള്ളതുകൊണ്ട് എനിക്ക് മറ്റ് വിസ പ്രശ്നങ്ങളൊന്നും ഇല്ല അലാസ്കയിലേക്ക് പോകാൻ. അതുകൊണ്ട് ഞാൻ അലാസ്ക ചൂസ് ചെയ്തെന്നുള്ളേ ഉള്ളൂ.
3: മറ്റ് വിശേഷങ്ങളിലേക്ക് പോകുമ്പ് നമുക്കൊരു പാട്ട് കേൾക്കാം. സന്തോഷിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയും.
4: എനിക്ക് എ ആർ റഹ്മാൻ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു എ ആർ റഹ്മാൻ സോങ്
3: പാട്ട് കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.

0: അപ്പൊ ഇതിപ്പോ എന്നോട് അമേരിക്കയിൽ നിന്ന് പോയതാണെന്ന് പറഞ്ഞു. പക്ഷെ കേരളത്തിൽ നിന്ന് അലാസ്കയിലേക്ക് പോകണം എന്ന് വിചാരിച്ചാൽ എങ്ങനെയാണ് സാധാരണ യാത്ര പ്ലാൻ ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ഈ കാലാവസ്ഥ, വസ്ത്രങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കെയർഫുൾ ആയിരിക്കണമല്ലോ.
1: അതെ, ബേസിക് ആയിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ US ലേക്ക് കയറാനുള്ള വിസ വേണം. സാധാരണ ടൂറിസ്റ്റ് വിസ എടുത്തിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരാറുള്ളത് ഇതുപോലത്തെ യാത്രകൾക്കൊക്കെ. അതൊന്ന്. പിന്നെ യാത്ര വരുന്നവർ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തിട്ട് വരുന്നതാണെന്നല്ല കാര്യം. അലാസ്കയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു റെന്റഡ് കാർ എടുത്തിട്ട് വേണം യാത്ര ചെയ്യാൻ. അതിന് തയ്യാറായിട്ട് വരിക. പിന്നെ അലാസ്ക കാണാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് mid-September ആണ്. mid-September ആകുമ്പോഴത്തേക്കാണ് ഈ നോർത്തേൺ ലൈറ്റ്സിന്റെ പവർ വളരെയധികം കൂടുന്നതും, അത് മാത്രമല്ല ഫാൾ സീസൺ അവിടെ നേരത്തെ എത്തും. ഫാൾ സീസൺ ആകുമ്പോഴത്തേക്കാണ് ഈ ഇലകളുടെയൊക്കെ കളർ മാറി പച്ച മുതൽ ഒരു പർപ്പിൾ വരെയുള്ള ഒരു ഒരു നല്ലൊരു സ്പെക്ട്രം ഓഫ് കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. മനോഹരമായിട്ടുള്ള കാഴ്ചയാണത്. അത് കാണണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ പോകണം. മാത്രമല്ല ഇവിടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം നമ്മൾ, ഞാൻ തന്നെ യാത്ര പോകുന്ന സമയത്ത് ഓൾമോസ്റ്റ് 15 മിനിറ്റിലെ ഒരു വെതറാണ് കണ്ടത്. നല്ല വെയിലടിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് മഴ വരും, അത് കഴിഞ്ഞിട്ട് മൂടൽ മഞ്ഞാവും. ഇതെല്ലാത്തിനും നമ്മൾ തയ്യാറായിരിക്കണം. അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങളും, അതായത് ഹെവി ജാക്കറ്റുകളും, അത് മാത്രമല്ല റെയിൻകോട്ടുകളും എല്ലാം കൊണ്ടുപോകും. തയ്യാറായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
0: എങ്ങനെയായിരുന്നു സന്തോഷ് അലാസ്കയിലേക്ക് പോയത്? ഇതുപോലെ ഫ്ലൈറ്റ് എടുത്ത് അവിടെ ചെന്ന് കാറിന്റെ അടുത്ത് അങ്ങനെ ഒരു യാത്രയായിരുന്നു?
1: ഞാനിവിടെ US ന്റെ നോർത്ത് ഈസ്റ്റേൺ കോർണറിലാണ് ഞാൻ താമസിക്കുന്നത്. ന്യൂജേഴ്സിയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് അലാസ്കയിൽ എത്തണമെങ്കിൽ ആദ്യം വെസ്റ്റ് കോസ്റ്റിൽ എത്തണം, അതായത് സിയാറ്റിലിൽ എത്തണം. സിയാറ്റിൽ നിന്ന് വേണം പിന്നെ മുമ്പോട്ട് പോകാൻ. അത് ഒറ്റയടിക്ക് ഞാൻ ആ യാത്ര ചെയ്തില്ല. ഞാൻ സിയാറ്റിൽ വന്നിട്ട് അവിടെ ഒരു 2-3 ദിവസം തങ്ങിയിട്ടാണ് ഞാൻ അലാസ്കയിലേക്ക് പോയത്. പക്ഷെ ആ 2-3 ദിവസം ഞാൻ സിയാറ്റിൽ സിറ്റിയും അതിനടുത്ത് തന്നെയുള്ള കുറച്ച് നല്ല ഇതുപോലത്തെ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ ഞാൻ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് സ്നോക്കാൽമി ഫാൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഫാൾസ് ഉണ്ട്. ആ സ്നോക്കാൽമി ഫാൾസ് എന്ന് പറയുന്നത് രാത്രി ടൈമിൽ അവർ ലൈറ്റപ്പ് ചെയ്യും. നല്ല ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം വീഴുന്നത്. അതുകൊണ്ട് തന്നെ പുക പോലത്തെ വെള്ളത്തിന്റെ ചാറ്റലുണ്ടാകും. സോ അതിലേക്ക് ഇവർ ഈ ലൈറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാൻ. സോ അത് കാണാനായിട്ട് തന്നെ നല്ലൊരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ടാകും എപ്പോഴും. ഞാൻ പോയ സമയത്ത് അവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ രാത്രി ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല. ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാൻ കോട്ടൊന്നും എടുക്കാതെയാണ് പോയത്. എന്നിട്ടും ഓൾമോസ്റ്റ് നിയർ 0°C അവിടെ നിന്നു. കാര്യം ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തുമ്പോഴത്തേക്കും ശരിക്കും തണുക്കും. ഈവൻ നമ്മള് ജനവാസ കേന്ദ്രത്തിലൊക്കെ സിറ്റിയിലോട്ടൊക്കെ എത്താൻ നേരത്ത് പിന്നെയും കുറെ കൂടെയൊക്കെ വാം ആയിട്ടുണ്ടാവെങ്കിലും ആ വെള്ളച്ചാട്ടത്തിനടുത്ത് നല്ല തണുപ്പാണ്. അവിടെ സ്നോക്കാൽമി ഫാൾസ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ ക്രിസ്റ്റൽ പീക്ക് എന്ന് പറഞ്ഞ മഞ്ഞ് മൂടിയിട്ടുള്ള മലകളാണ് അവിടെ. റിയലി പീക്ക്, വൺ ഓഫ് ദ ടോളസ്റ്റ് മൗണ്ടൻ റേഞ്ചസ് ആണ് ഈ ക്രിസ്റ്റൽ പീക്ക് റേഞ്ചസ്. സോ അവിടെ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് മൗണ്ടൻ ബൈക്ക് ചെയ്ത് വരാൻ പറ്റും. ആൾക്കാർ മുകളിലോട്ടും പോകുന്നതായിരുന്നു, പക്ഷെ എനിക്ക് മുകളിലോട്ട് ചവിട്ടിക്കയറാനുള്ള ആവതില്ലാത്തതുകൊണ്ട് ഞാൻ ഗോണ്ടോല എടുത്തിട്ട് സൈക്കിളും കൊണ്ട് മുകളിൽ പോയി അവിടെ താഴോട്ട് വരുമായിരുന്നു ഞാൻ ചെയ്തത്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു അത്. വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അവിടെ നിന്ന് സിറ്റിക്കകത്ത് തന്നെ, സിയാറ്റിൽ സിറ്റിക്കകത്ത് തന്നെ ഉള്ള മറ്റൊരു സാധനമാണ് ഈ സ്പേസ് നീഡിൽ എന്ന് പറയുന്നത്. നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ചില സമയത്ത് കാണിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു സൂചി പോലത്തെ ഒരു ബിൽഡിംഗ് ആണ്, അതിന്റെ ഏറ്റവും മുകളിൽ ഡിസ്ക് പോലത്തെ ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടാകും. അവിടെ ആ ഡിസ്ക് പോലത്തെ സ്ട്രക്ചറിന്റെ താഴെ വന്നിട്ട് ഗ്ലാസ് ഫ്ലോർ ഒക്കെ ഉണ്ട്. സോ അവിടെ വന്നിട്ട് ഈ സിയാറ്റിൽ മൊത്തം ആ മെട്രോപൊളിറ്റൻ ഏരിയയുടെ ഒരു ബേർഡ്സ് ഐ വ്യൂ നമുക്ക് കിട്ടും. നല്ല രസമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഈ പസഫിക് ഓഷനിൽ ക്രൂസ് ലൈനേഴ്സ് ഒക്കെ വരുന്നതും അതുപോലെ തന്നെ അവിടുത്തെ പോർട്ടും എല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഞാനവിടെ പോയത് വൈകുന്നേരം പോയിട്ട് ഓൾമോസ്റ്റ് രാത്രി ഒരു 10 മണി വരെ ഞാൻ അവിടെ ചിലവാക്കി. അവിടെ തന്നെ മുകളിൽ ചെറിയൊരു റെസ്റ്റോറൻറ്റും പരിപാടിയൊക്കെ ഉണ്ട്. സോ അതൊക്കെ കണ്ടു. പിന്നെ ഈ പസഫിക് ഓഷൻ തൊടാനായിട്ട് ഞാൻ പോയ സ്ഥലമാണ് ആൽക്കി ബീച്ച് എന്ന് പറയുന്ന സ്ഥലം. അതും നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ഈ വെള്ളത്തിൻ്റെ നിറം എന്താണെന്ന് അറിയില്ല, നല്ല തെളിഞ്ഞ ഇന്ദ്രനീലക്കല്ല് പോലത്തെ നല്ല ബ്ലൂ കളർ വെള്ളവും നല്ല വൃത്തിയുള്ള മണ്ണും ഒക്കെയാണ്. അവിടെ ഇങ്ങനെ ചവറൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. മേ ബി അതൊരു കൾച്ചറിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദ കീപ് ദർ പ്ലേസസ് റിയലി ക്ലീൻ. സോ അതൊക്കെയാണ് ഞാൻ സിയാറ്റിലിൽ കണ്ടത്. എന്നിട്ട് സിയാറ്റിലിൽ നിന്ന് നമുക്ക് വടക്കോട്ട് വേണം പോകാൻ. സോ അവിടെ നിന്ന് ഞങ്ങൾ ആങ്കറേജ്, സീടാക് എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്ന് ആങ്കറേജ് എയർപോർട്ടിലേക്ക് പോയി. ഈ ആങ്കറേജ് എന്ന് പറയുന്ന സിറ്റിയാണ് ഈ അലാസ്കയിലുള്ള ഏറ്റവും വലിയ സിറ്റി. അവരുടെ ക്യാപിറ്റലും അതാണ്. അത് വന്നിട്ട് ഈ പസഫിക് ഓഷന്റെ തീരത്ത് തന്നെയുള്ള സിറ്റിയാണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് അടുത്തൊരു എയർപോർട്ടിൽ എത്തണം. ഫെയർ ബാങ്ക്സ് എന്ന് പറയുന്ന അലാസ്കയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു സിറ്റിയാണ്. വലിയ സിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈവൻ തിരുവനന്തപുരത്തിന്റെ അത്രയും പോലും വലിപ്പമുള്ള സ്ഥലമല്ല അത്. ചെറിയൊരു സിറ്റിയാണ്. എന്നുവെച്ചാൽ വലിയ കെട്ടിടങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. അവിടെ ആകപ്പാടെ ഞാൻ കണ്ട ഏറ്റവും പൊക്കം കൂടിയ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു 3 നില കെട്ടിടം, അതിന് മുകളിൽ ഞാൻ കണ്ടില്ല അവിടെ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. സോ അത് വന്നിട്ട് ഈ കനേഡിയൻ ബോർഡറിന് അടുത്തേക്ക് വരുന്ന, അതായത് കിഴക്കോട്ട് പറക്കണം. ആ ഫെയർബാങ്ക്സ് എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ടാക്സി വിളിച്ചിട്ട് ഞങ്ങളുടെ റെന്റേ കാർ ബുക്ക് ചെയ്ത സ്ഥലത്ത് പോയി. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സർപ്രൈസസ് തുടങ്ങുന്നത്. കാര്യം ഞാൻ ഒരു സാധാരണ യാത്രയായിരിക്കും എന്ന് വിചാരിച്ച് ആ കാറ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു നിസാൻ റോഗ് കാറായിരുന്നു. അവിടെ ഈ 4x4 കാറുകൾ മാത്രമേ അവർ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം അവിടുത്തെ വെതറും അതുപോലെ തന്നെ ഈ ഭൂപ്രകൃതിയും എല്ലാം ഇത്തിരി റഗഡാണ്. സോ അത് അവിടെ ഈ സാധാരണ ഈ ചെറിയ കാറും കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് 4x4 കാറുകൾ മാത്രം അവിടെ യൂസ് ചെയ്യാറുള്ളൂ. അതിലും ഈ വാക്കി ടോക്കി ഒക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ എനിക്ക് എനിക്ക് സംശയം ഉണ്ടായി. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന

0: റെന്റക്കാരൻ്റെ ആൾ ഞങ്ങൾക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെയർ ബാങ്ക്സിൽ നിന്ന് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ, സിറ്റി വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഒരു നത്തിങ്നെസ് ആണ്, ഒന്നുമില്ല.
1: ഓക്കെ.
0: സിറ്റികളോ ടൗണുകളോ ഹ്യൂമൻ സെറ്റിൽമെന്റ് ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങ് മൊബൈൽ കവർ ഒന്നും കിട്ടില്ല. സോ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസിയോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ പാടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ വാക്കി ടാക്കീസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ അതുവഴി പോകുന്ന ഓയിൽ ട്രക്കുകളൊക്കെ ഉണ്ട്. ആ ട്രക്കുകളോ അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന മറ്റു കാറുകളോ ആരെങ്കിലും നിർത്തി നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവര് പോയി, ഇപ്പൊ പാരാമെഡിക്സിന് അങ്ങനെ വിളിക്കണമെങ്കിൽ അങ്ങനെ ആരെങ്കിലും പോയി വിളിച്ചോണ്ട് വന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ റിലേ ചെയ്യും, മെസ്സേജസ് റിലേ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് അവിടുത്തെ
1: ഓക്കെ.
0: രീതി.
1: അപ്പൊ നമുക്ക് കൂടുതൽ അലാസ്കൻ വിശേഷങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു പാട്ടുകൂടെ കേൾക്കാം.
0: കുലം എന്ന് പറയുന്ന സിനിമയിലെ എന്തമ്മേ ചുണ്ടത്ത് എന്നൊരു പാട്ടുണ്ട്. ഇതെനിക്ക് എപ്പോഴും ഞാൻ എന്റെ കാറിലും ഒക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണത്. എന്താ അറിയില്ല,
1: ഓക്കെ.
0: ഐ ലൈക്ക് ഇറ്റ്.
1: അലാസ്കയിൽ പോയപ്പോഴും ആ പാട്ട് കേട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് മറ്റ് വിശേഷങ്ങളിലേക്ക് പോകാം.

0: നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കൗതുകമുള്ള ഒരു സ്ഥലമാണ് അലാസ്ക. ചരിത്രപരമായും ഒക്കെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. മനുഷ്യൻ ആദ്യമായി അമേരിക്കൻ വൻഭൂഖണ്ഡത്തിലേക്ക് ഒരുപക്ഷെ നടന്നെത്തിയത് അലാസ്ക വഴിയാണെന്ന് നമ്മൾ കരുതുന്നു. USA തന്നെ ഏറ്റവും വലിയ സ്റ്റേറ്റോ മറ്റോ ആണെന്ന് തോന്നുന്നല്ലേ അലാസ്ക.
1: ശരിയാണ് മൃദുൽ. ലൈക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉള്ളത് ടെക്സസ് ആണ് ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്നാണ് US. പക്ഷേ അതിനൊരു കാരണമുണ്ട്. US സാധാരണ ഈ പേപ്പറുകളിലൊക്കെ, അതായത് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കവറേജിലോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഡോക്യുമെന്റ്സിലോ ഒക്കെ ഒന്ന് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. USനെ തന്നെ കണ്ടിഗ്യുവസ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ലോവർ 48 എന്ന് വിളിക്കും. അതായത് മെയിൻ ആ കാനഡയ്ക്ക് താഴെ നമ്മൾ മാപ്പിൽ ആക്ച്വലി കാണുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിനാണ് ലോവർ 48 എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അലാസ്ക എന്ന് പറയുന്നത് ആക്ച്വലി അലാസ്കയിൽ എത്തണമെങ്കിൽ ഒന്നിൽ കടൽ മാർഗത്തിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ കാനഡ ക്രോസ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പലരും മറന്നു പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ് അലാസ്ക. പിന്നെ ഉള്ളത് ഹവായി ആണ്. ഈ ലോവർ 48 ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് ടെക്സസ്. പക്ഷേ US ആസ് എ കൺട്രി അലാസ്കയാണ് ഏറ്റവും വലിയ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് USന്റെ കയ്യിൽ വന്നെത്തുന്നത് തന്നെ വലിയ കൗതുകകരമായിട്ടുള്ളൊരു സംഗതിയാണ്. 1867 അങ്ങോട്ടാണെന്ന് തോന്നുന്നു, അറൌണ്ട് ദാറ്റ് ടൈം റഷ്യൻ എംപയർ ഉണ്ടല്ലോ, അവരുമായിട്ടുള്ള ഒരു കരാറിലൂടെയാണ് ഈ സ്ഥലത്തിന്റെ കൈമാറ്റം നടക്കുന്നത്. ഈ ക്രിമിയൻ യുദ്ധം നടന്നിട്ട് റഷ്യക്ക് ഭയങ്കരമായിട്ടുള്ള ഈ സാമ്പത്തിക നഷ്ടവും കടബാധ്യതയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അലാസ്ക എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ റഷ്യ പാടുപെട്ടുകൊണ്ടിരുന്ന സമയത്ത്, ആ സമയത്ത് അവിടുത്തെ അപ്പോഴത്തെ ചക്രവർത്തി ആയിട്ടുള്ള ഐ തിങ്ക് ഇറ്റ് വാസ് അലക്സാണ്ടർ 2, അലക്സാണ്ടർ ചക്രവർത്തി ആ സ്ഥലത്തിനെ വിറ്റഴിക്കാനായിട്ട് തീരുമാനിച്ചു. ഇത് വാങ്ങിക്കാൻ പലരും മുന്നോട്ട് വന്നിരുന്നെങ്കിലും അന്നത്തെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടായിരുന്ന സിയുവാർഡ് എന്ന് പറയുന്ന ഒരു ആള് $5.6 million ഇത് വാങ്ങിക്കാനായിട്ട് സംസാരിച്ചു തുടങ്ങിയത്. പക്ഷെ അവസാനം അത് $7.2 million കൊടുത്താണ് അമേരിക്ക സ്വന്തമാക്കിയത്, അലാസ്ക മേടിച്ചത്. പിന്നെ ഈ വില കൂട്ടി ഈ വാങ്ങിച്ച സാധനത്തിനെ പിന്നീട് സീവാർഡ്സ് പോളി എന്ന പേരിൽ എല്ലാവരും വിമർശിച്ചെങ്കിലും ചരിത്രപരമായിട്ട് ഇത് അമേരിക്കയുടെ ഈ ഭൂപ്രദേശ വികസനത്തിനെയും അതുപോലെ തന്നെ ഏഷ്യയായിട്ടുള്ള ഈ ട്രേഡും ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ടായിരുന്നു.
0: പല തീരുമാനങ്ങളും അങ്ങനെയാണല്ലോ, നമ്മൾ ഇപ്പൊ നമുക്ക് തോന്നും മണ്ടത്തരമാണെന്ന്. ഒരുപക്ഷെ കുറെ കാലം കഴിയാൻ നേരത്ത് അല്ല, അത് നമ്മൾ ചെയ്ത ഒരു മണ്ടത്തരം നമുക്ക് ഉപകാരമായിട്ട് വരും. അപ്പൊ നമുക്ക് ഇത് കാലം മാത്രമാണ് ഇത് തെളിയിക്കുന്നത്, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്. ചിലപ്പോൾ മണ്ടത്തരമായിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മാറാം അല്ലെ. അലാസ്ക അങ്ങനത്തെ ഒരു സ്ഥലമാണ്.
1: അലാസ്ക മൃദുൽ പറഞ്ഞ പോലെ അന്ന് മണ്ടത്തരം എന്ന് അവർക്ക് തോന്നിയെങ്കിലും ഇത് ഈ കൈമാറ്റം നടന്നതിന് ശേഷം വളരെ അടുത്ത് തന്നെ അവിടുത്തെ മിനറൽ വെൽത്ത് ഒക്കെ അവര് തിരിച്ചറിഞ്ഞു. കാര്യം USലെ തന്നെ ആദ്യത്തെ ഓയിൽ വെൽ ബ്രിട്ടീഷ് പെട്രോളിയം ആണ് അത് കണ്ടെത്തുന്നതെങ്കിലും അത് USന്റെ സ്ഥലത്ത് ബ്രിട്ടീഷ് പെട്രോളിയം വന്ന് ചെയ്തതാണ്. ആദ്യത്തെ ഓയിൽ വെൽ അവിടെയാണ് കുഴിച്ചത്. വലിയൊരു എണ്ണ ശേഖരം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ സതേൺ അലാസ്കയിൽ ഒരു ഹ്യൂജ് ഗോൾഡ് ഡെപ്പോസിറ്റ് വരെ കണ്ടെത്തിയിരുന്നു, സ്വർണം. ഈ കാലിഫോർണിയ ഗോൾഡ് റഷ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അലാസ്കൻ ഗോൾഡ് റഷ് ഉണ്ടായിട്ട് അവിടെ കുറെ ആൾക്കാർ വന്ന് താമസമൊക്കെ തുടങ്ങിയിരുന്നു. അത് അമേരിക്കൻസ് അങ്ങോട്ട് കുടിയേറി പാർക്കാൻ തുടങ്ങി. അവിടുത്തെ ഈ നേറ്റീവ് ഇനിവിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറെ അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. സോ അവർ മാത്രമേ അപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഗോൾഡ് റഷ് ഒക്കെ വന്നതിന് ശേഷമാണ് ആക്ച്വൽ അമേരിക്കൻസ് അങ്ങോട്ട് കയറി പാർക്കാൻ തുടങ്ങിയത്.
0: അപ്പൊ നമുക്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് അലാസ്കയുടെ കാഴ്ചകളിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഒരു പാട്ട് കേൾക്കാം.
1: ഇപ്പൊ എ ആർ റഹ്മാന്റെ പാട്ട് കേട്ടല്ലോ നമ്മള്. ഇനിയിപ്പോ ഒരു 90സിലെ ഇളയരാജാന്റെ പാട്ടായാലോ.
0: ശരി, ഇളയരാജയുടെ ഒരു പാട്ട് കേട്ടിട്ട് മറ്റ് വിശേഷങ്ങളിലേക്ക് പോവാം.
2: മണിയേ മണിക്കുയിലേ മാല ഇളം കതിരഴകേ കൊടിയേ കൊടിമലരേ

0: ജോഗ്രഫി, ഭൂമിയുടെ സ്വഭാവം ഒക്കെ സംസാരിച്ച് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് അറിയാം.
1: ആക്ച്വലി ഞാൻ ഈ ഫെയർ ബാങ്ക്സിൽ നിന്ന് ഞാൻ കാർ എടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ.
0: ആ
1: സോ അവിടുന്ന് ഞങ്ങൾ വടക്കോട്ടുള്ള യാത്ര തിരിക്കുമ്പോൾ ആക്ച്വലി എൻ്റെ കൂടെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, സതീഷ് എന്ന് പറഞ്ഞിട്ട്.
0: ശരി.
1: അദ്ദേഹമാണ് കാർ ഓടിച്ചുകൊണ്ടിരുന്നത്. സോ ഞാൻ ജസ്റ്റ് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു വരികയായിരുന്നു. സോ ഈ റോഡ് എന്ന് പറയുന്നത് എനിക്ക് ആ ഫെയർ ബാങ്ക്സിൽ നിന്ന് നമ്മൾ തുടങ്ങി ഒരല്പം സിറ്റിയിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ കോട്ടയത്തൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു. കാര്യം ഈ കയറ്റം കയറി ഇറങ്ങി വളഞ്ഞ വളഞ്ഞുള്ള റോഡുകളൊക്കെയാണ്. ആകെപ്പാടെ ഒരു വ്യത്യാസം എനിക്ക് അപ്പോഴും ഫീൽ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈൻ മരങ്ങളും അതുപോലെ തന്നെ മറ്റ് ഈ എല്ലാം വളരെ പൊക്കമുള്ള മരങ്ങളാണ്. ശരി, നമ്മൾ കേരളത്തിലൊക്കെ കണ്ടു ശീലിച്ചിട്ടുള്ള അതുപോലത്തെ മരങ്ങളല്ല, ശരി ഈ ഒറ്റത്തടിയായിട്ട് നമ്മൾ കേരളത്തിൽ നിന്നും കണ്ടു ശീലിച്ചിട്ടില്ലാത്ത ടൈപ്പ് ഈ വളരെ പൊക്കം കൂടിയ ഒറ്റത്തടി പോലത്തെ മരങ്ങളാണ്. ഈ സെക്വോയ മരങ്ങളൊക്കെ ഇല്ലേ, റെഡ് വുഡ് ട്രീസ് ഒക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ട്രീസ്. പക്ഷെ റെഡ് വുഡ് ട്രീ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ അതുപോലെ ഇരിക്കും കാണാൻ. വളരെ പൊക്കമുള്ള മരങ്ങളും അതിന് പക്ഷെ ഈ ഇലകളൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഒരുമാതിരി ഓറഞ്ചിഷ് കളറായി മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം അത് ഈ ഫാൾ വരുന്നതിൻ്റെ സൂചനയാണ് ഈ കളർ മാറുന്നത്.
0: സൂചന.
1: അതെ, ഇനി വടക്കോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ മഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി റെഡ് പർപ്പിളൊക്കെ കാണാൻ പറ്റും. അതാണ് എൻ്റെ ഒരു രീതി. കാര്യം ഈ ഫാൾ വരുന്ന എപ്പോഴും വടക്കു നിന്ന് തെക്കോട്ടാണ് ആ സീസൺ അങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. സോ ആ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ റോഡുകളൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ആ ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നദികൾ ഞങ്ങൾ ഇങ്ങനെ കടന്നു കടന്നു പോകുന്നുണ്ട്. ഈ ക്രോസ് ചെയ്യുന്ന ഈ പാലങ്ങളെല്ലാം അവർ പണിഞ്ഞേക്കുന്നത് തടി കൊണ്ടാണ്. അതെനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. ഇത്രയ്ക്ക് ട്രാഫിക്കുള്ള ഒരു റോഡ്, ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ വണ്ടികളൊന്നുമല്ല, ഈ ട്രാൻസ് അലാസ്കൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് അവിടെ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അലാസ്കയുടെ തന്നെ ഏറ്റവും വടക്കേ അറ്റത്തുനിന്ന് അലാസ്ക മുഴുവനും ട്രാൻസിറ്റ് ചെയ്ത് അത് താഴോട്ട്, ഐ മീൻ തെക്ക് ഭാഗത്തോട്ട് വരുന്ന ഒരു പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ആണത്. അപ്പോൾ ആ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുന്നത് വരെയും ഇവർ ഫുള്ള് ട്രക്കുകളിൽ ലോഡ് എടുത്തിട്ടാണ് ഈ എണ്ണ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് ട്രാഫിക് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇവരെങ്ങനെയാണ് ഈ തടിപ്പാലങ്ങൾ കൊണ്ട് മാനേജ് ചെയ്തതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഫെയർബാങ്ക്സിൽ നിന്ന് കുറച്ച് പുറത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു അലാസ്കയിലെ തന്നെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു റോഡാണ് ഈ ഡാൽട്ടൺ ഹൈവേ എന്ന് പറയുന്നത്. ഈ ഡാൽട്ടൺ ഹൈവേയിലേക്ക് നമ്മൾ എത്തും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോഡിന്റെ ഓൾമോസ്റ്റ് 70% ദൂരവും ഇത് പേവ്ഡ് അല്ല, വെറും മണ്ണാണ്. അവിടെ മണ്ണും ഈ ചരലും മാത്രമേ ഉള്ളൂ, ടാറിട്ട റോഡൊന്നുമല്ല. പക്ഷേ വേൾഡിൽ വൺ ഓഫ് ദ ഹൈയസ്റ്റ് ഗുഡ്സ് മൂവ് ചെയ്യുന്ന റൂട്ടാണിത്. ഓൾമോസ്റ്റ് 500 മൈൽ ദൂരമുണ്ട് ഫെയർബാങ്ക്സ് നിന്ന് ക്രൂഡോ ബേ എന്ന് പറയുന്ന സ്ഥലം വരെ. അതായത് 800 കിലോമീറ്റർ ദൂരം. ഞാൻ ഫെയർബാങ്ക്സിൽ നിന്ന് ഈ ക്രൂഡോ ബേ വരെയും പോയി. സോ അതായിരുന്നു എന്റെ വൺ ഓഫ് ദ അക്കംപ്ലിഷ്മെന്റ്സ് എന്ന് ഞാൻ പറയുന്ന ഒരു സാധനം അതാണ്. ആൾക്കാർ അധികം ഈ ക്രൂഡോ ബേ ഭാഗത്തേക്ക് പോകില്ല, കൂടുതലും ഡെനാലി എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കുണ്ട് അവിടെ. സാധാരണ ആൾക്കാർ പോകുന്നതിന് ഒന്നുകിൽ ഈ ക്രൂസിൽ പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഡെനാലി നാഷണൽ പാർക്കിലേക്ക് പോകും. വളരെ അപൂർവം ആൾക്കാരെ ടൂറായിട്ട് ഇതിന്റെ മുകളിലോട്ട് ഈ വടക്ക് ഭാഗത്തോട്ട് പോകാറുള്ളൂ. ഞങ്ങൾ ഈ ഡാൽട്ടൺ ഹൈവേ പിടിച്ചിട്ടാണ് വടക്കോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിയിൽ ആ പാടം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, രണ്ട് ചെറിയ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ആണ് കണ്ടത്. ഒന്ന് യൂക്കോൺ റിവർ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. യൂക്കോൺ റിവർ ക്യാമ്പ് എന്ന് പറയുന്നത്, യൂക്കോൺ എന്ന് പറയുന്നത് ഒരു വലിയൊരു നദിയാണ് കേട്ടോ. അപ്പോൾ ഈ ഡാൽട്ടൺ ഹൈവേയിൽ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ ആ പാടെ രണ്ട് മേജർ ടൗൺസ് എന്ന് പോലും പറയാറില്ല, രണ്ട് ചെറിയ ഹ്യൂമൻ സെറ്റിൽമെന്റ്സേ ഞാൻ കണ്ടുള്ളൂ ഈ കോൾഡ് ഫുഡിൽ എത്തുന്നവരെ. അതിലൊന്ന് ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് യൂക്കോൺ റിവർ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ യൂക്കോൺ നദിയുടെ കരയിൽ ചെറിയൊരു ട്രക്ക് സ്റ്റോപ്പും ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും പെട്രോൾ അടിക്കാനുള്ള സെറ്റപ്പും മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ ഈ ട്രക്കിൽ ജോലി ചെയ്യുന്നവർക്ക് കിടന്ന് ഉറങ്ങാനും ഫ്രഷ് ആവാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ജസ്റ്റ് ട്രക്ക് സ്റ്റോപ്പ്, അവിടെ ലോഡ്ജിംഗ് ഒന്നും ഇല്ല. നമ്മൾ ഈ ഫെയർബാങ്ക്സ് വിട്ടാൽ അടുത്ത് കോൾഡ് ഫുഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടേ നമുക്ക് എന്തെങ്കിലുമൊക്കെ റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സംവിധാനം നമുക്കുള്ളൂ. ഈ യൂക്കോൺ റിവർ ക്യാമ്പ് എന്നുള്ള പേര് വരാൻ കാര്യം തന്നെ ഒബ്വിയസ്ലി യൂക്കോൺ റിവറിന്റെ കരയിലാണ് ഇതുള്ളത്. യൂക്കോൺ റിവർ എന്ന് പറയുന്നത് അലാസ്കയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റിവറാണ്. നമ്മൾ ഈ ഭാരതപ്പുഴ പോലൊന്നും അല്ല, അതിനേക്കാളും വീതിയുണ്ട്. അതിൽ കൂടെ വലിയ ബാർജുകളും ഒക്കെ പോകുന്നുണ്ട്. ഈ മരങ്ങളൊക്കെ വെട്ടി യൂക്കോൺ നദി വഴിയാണ് ബാർജുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു. അവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ഞങ്ങൾക്കുള്ളത് ഈ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊക്കെ നല്ല രസമാണ്. കോൾഡ് ഫുട്ട്, ഡെഡ് ഹോഴ്സ് എന്നൊക്കെയാണ് സ്ഥലങ്ങളുടെ പേര്.
0: ശരി,
1: ഈ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് താമസം ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഒരു 12 ന് 12 ഒരു ചെറിയ റൂമാണ്. അവിടെ രണ്ടു പേർക്ക് കിടക്കാനുള്ള സൗകര്യമുള്ളൂ. രണ്ടുപേരാണെങ്കിലും ഒരാളാണെങ്കിലും ഒരേ വാടകയാണ്. അതൊക്കെയാണ് അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പരിപാടികൾ. സോ അങ്ങോട്ടുള്ള

0: യാത്രയിൽ അടുത്ത് ഞങ്ങൾ നിർത്തിയത് എന്ന് പറയുന്നത് വഴിയിൽ കൗതുകരമായിട്ടൊരു ബോർഡ് ഉണ്ടായിരുന്നു. അതായത് യു ആർ എൻ്ററിങ് ഇൻ ടു ആർട്ടിക് സർക്കിൾ എന്ന് ബോർഡ് കണ്ടു. അതായത് നമ്മൾ 33 degrees നോർത്ത് ആ ലൈൻ നമ്മൾ കടക്കാൻ പോവാണ്, ആ പാരലൽ കടക്കാൻ പോവാണ്. സോ അവിടെ ചെറിയൊരു പാർക്കും അവിടുത്തെ ഈ വിഭവങ്ങളുടെ, പ്രകൃതി വിഭവങ്ങളുടെയും പിന്നെ അവിടുത്തെ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ ചെറിയൊരു ഡിസ്പ്ലേ, ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു സംഘം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, അമേരിക്കൻസ് ആണ്. ആ പക്ഷികളുടെ മൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകിന്റെ ബഹളമാണ് അവിടെ. അപ്പോഴാണ് ആ കൊതുകടിയൊക്കെ കൊണ്ട് നിന്ന സമയത്താണ് മറ്റൊരു സംഘം ആൾക്കാരവിടെ വന്നത്. വേറൊരു ഫാമിലിയാണ് വന്നത്, ഒരു അമ്മയും അച്ഛനും രണ്ട് പിള്ളേരും ഒക്കെ വന്നു. അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ അവർ ഞങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വളരെ കൗതുകരമായിട്ട് തോന്നിയത്. അലാസ്കയുടെ സ്റ്റേറ്റ് ബേർഡ് കൊതുകാണെന്നാണ് അവർ പറഞ്ഞത്. തമാശയാണ്, എന്നാലും അത് വാസ്തവമാണെന്ന് തോന്നിപ്പോ. അത്രയും കൊതുകുണ്ട് എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ നൈട്രജൻ മോളിക്യൂൾ ഉള്ളതിനേക്കാളും കൂടുതൽ കൊതുക് അവിടെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കൊതുകായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ ഓടിത്തിരിച്ച് കാറിൽ കയറി, കാറിനകത്ത് കൊതുക് കയറാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടിട്ട് അടുത്ത സ്റ്റോപ്പ് ഞങ്ങൾ നിർത്തിയത് ഈ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷെ ആ പോകുന്ന വഴി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഒരു 15 മിനിറ്റ് ദൂരം ഇടവിട്ട് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു ടെറൈൻ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആദ്യം ഈ മലയും കുന്നും ഒക്കെ ഉണ്ടായിരുന്നത് പയ്യെ പ്ലെയിൻസ് ആയി. പ്ലെയിൻസിൽ അതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് റോഡ് എന്ന് വെച്ചാൽ കണ്ണെത്തുന്ന ദൂരത്തിന് ഒരു റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നു. അതിന്റെ രണ്ട് സൈഡിലും പൊക്കമുള്ള പുല്ലുകൾ പോലെ ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കണ്ണാടിയൊക്കെ താഴ്ത്തി. നല്ല തണുത്ത കാറ്റും മൃദുല, ഈ സിനിമ കണ്ടിട്ടുണ്ടോ ഗ്ലാഡിയേറ്റർ? ഈ റസൽ ക്രോ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തഴുകി പോകുന്ന ഒരു സീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. എന്നുവെച്ചാൽ ആ ഒരു പുല്ലിന്റെ മണവും ഒക്കെ, ഞാൻ ഇത്രയും കാലം പോയിട്ട് വന്നിട്ട് ഇത്രയും ദിവസമായെങ്കിലും എനിക്ക് ഇപ്പൊ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ആ സ്മെല്ല്. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഐ ഡോണ്ട് നോ ഹൗ യു വിൽ ഇമാജിൻ ദാറ്റ്.
1: നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു പാട്ടുകൂടെ കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം.
0: മേ ബി ഞാനൊരു 90s കിഡ് ആയതുകൊണ്ടായിരിക്കാം, എനിക്ക് ലാലേട്ടനെ ഇഷ്ടമാണ്, ഇസൈനസ് അബ്ദുള്ള ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നാദരൂപിണി എന്ന് പറയുന്ന പാട്ട് കിട്ടിയാൽ തിരക്കേടില്ലായിരുന്നു.
1: ശരി, നമുക്ക് ആ പാട്ട് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, സന്തോഷ് ജനാർദ്ദനന്റെ അലാസ്കൻ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം. ടീം സഞ്ചാരി: മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

സഞ്ചാരി പ്രധാനപ്പെട്ട രേഖകൾ വീട്ടിൽ വെച്ച് മറന്നോ? പേടിക്കണ്ട, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക്, മാർക്ക്ഷീറ്റുകൾ തുടങ്ങി എല്ലാ ഔദ്യോഗിക രേഖകളും ഡിജി ലോക്കറിൽ സുരക്ഷിതമാണ്. എവിടെയും എപ്പോഴും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ രേഖകൾ കാണിക്കാവുന്നതാണ്. യാത്ര ചെയ്യുമ്പോഴും അപേക്ഷകൾ നൽകുമ്പോഴും ഡിജി ലോക്കർ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ തന്നെ ഡിജി ലോക്കർ ആപ്പ് ഡൌൺലോഡ് ചെയ്യൂ.

0: മാസത്തിനുള്ളിൽ പണം ഡബിൾ.
1: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
0: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
2: നാളെ കാണുകയും ഇല്ല.
3: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
4: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
5: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്ക്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
2: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
5: പിന്നെ ഫാസ്റ്റ് ബൗളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
7: നേടാം. 5 Hero Mavic 440 bikes, 5 Ladies EV scooters, ACs, TVs, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
6: കൂടാതെ 10,000 രൂപ

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ കരളിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ. എന്നാൽ പലരും ഇത് തുടക്കത്തിലെ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് വസ്തുത. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിശോധനാ രീതിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എ എസ് പ്രദീപ് കുമാർ.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. കരൾ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭാരമേറിയതും ആയ അവയവമാണ്. ആരോഗ്യമുള്ള കരളിൽ കൊഴുപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. കരളിന് ഏകദേശം 500 ധർമ്മങ്ങൾ ഉണ്ട്. ഭക്ഷണവും മാലിന്യങ്ങളും സംസ്കരിക്കുക എന്നതാണ് ഒരു പ്രധാന ജോലി. ഈ പ്രക്രിയയിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. അമിതമായി മദ്യപിക്കുകയോ അമിതമായി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ശരീരം അധികമുള്ള ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ കൊഴുപ്പ് കരൾ കോശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. സാധാരണയായി കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പുണ്ടാകാറുണ്ടെങ്കിലും കരളിന്റെ മൊത്തം ഭാരത്തിന്റെ 5 മുതൽ 10% കൂടുതൽ ആകുമ്പോഴാണ് അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. കാലക്രമേണ ഫാറ്റി ലിവർ ഫൈബ്രോസിസിനും തുടർന്ന് സിറോസിസിനും കാരണമാകും. ഫാറ്റി ലിവർ പ്രധാനമായി 2 തരത്തിലുണ്ട്. 1980 വരെ മദ്യം മാത്രമായിരുന്നു കാരണമായി പരിഗണിച്ചിരുന്നത്. ഫാറ്റി ലിവർ രോഗത്തിന്റെ 2 പ്രധാന തരങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് അമിതമായി മദ്യപിക്കുന്നത് മൂലം കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, മദ്യപിക്കാത്തവരിലോ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മദ്യപിക്കുന്നവരിലോ കാണപ്പെടുന്ന അവസ്ഥയാണിത്. ഇന്നത്തെ കാലത്ത് ഈ രണ്ടാമത്തെ തരത്തിലാണ് കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത്. മദ്യപാനം മാത്രമല്ല ഫാറ്റി ലിവറിന് കാരണം, മറ്റു കാരണങ്ങളുമുണ്ട്. അമിതമായ മദ്യപാനം മൂലമാണ് മദ്യപാനം സംബന്ധിച്ച ഫാറ്റി ലിവർ രോഗം ഉണ്ടാകുന്നത്. എന്നാൽ മദ്യപിക്കാത്തവരിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. അമിതഭാരം, പൊണ്ണത്തടി, വയറിന്റെ വണ്ണക്കൂടുതൽ, ദീർഘകാലമായുള്ള പ്രമേഹം അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം, രക്തത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് ഉയർന്ന അളവിൽ ട്രൈഗ്ലിസറൈഡുകൾ, ഇനി ഉയർന്ന രക്തസമ്മർദ്ദം, വ്യായാമമില്ലായ്മ, അനാരോഗ്യകരമായ ഭക്ഷണരീതി, ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇതിനു പുറമെ സാധാരണമല്ലാത്ത ചില കാരണങ്ങളുമുണ്ട്. തൈറോയിഡിന്റെ കുറവ്, ചില മരുന്നുകൾ, PCOD, കുട്ടികളിൽ ജന്മനാവുള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗം, കരളിൽ കോപ്പർ, അയൺ എന്നിവയുടെ നിക്ഷേപം എന്നിവയാണ് മറ്റു ചെറിയ ചില കാരണങ്ങൾ. ഇതിനു പുറമെ ചില ഗർഭിണികൾക്കും ഗർഭകാലത്ത് ഫാറ്റി ലിവർ ഉണ്ടാകാം. മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാകാം. മെലിഞ്ഞവരാണെങ്കിൽ പോലും അവർക്ക് പേശികളുടെ അളവ് കുറവും കൊഴുപ്പിന്റെ അളവ് കൂടുതലുമാണെങ്കിൽ ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്ക് മുകളിൽ പറഞ്ഞ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇതിനു പുറമെ കുട്ടികൾക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. പൊണ്ണത്തടിയുള്ള കുട്ടികൾ, ധാരാളം അന്നജമടങ്ങിയ ഭക്ഷണം, മധുരപലഹാരങ്ങൾ മുതലായവ കഴിക്കുന്ന കുട്ടികൾ, ആവശ്യത്തിന് വ്യായാമം ചെയ്യാത്ത കുട്ടികൾ എന്നിവർക്ക് ഫാറ്റി ലിവർ വരാം.

അല്ലെങ്കിൽ ജന്മനാ ഉള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗമുണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. ഫാറ്റി ലിവറിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജിൽ സിമ്പിൾ ഫാറ്റി ലിവർ ആണ്. കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. പക്ഷേ കരളിന്റെ കോശങ്ങൾക്ക് വീക്കമോ കേടുപാടുകളോ ഒന്നുമില്ല. പലപ്പോഴും ഈ സ്റ്റേജിൽ രോഗലക്ഷണങ്ങളൊന്നും കാണില്ല. ജീവിതശൈലി മാറ്റങ്ങളുടെ സാധാരണയായി ഇത് ലിവർ പഴയപടിയാക്കാനും സാധിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. കരളിൽ കൊഴുപ്പടിയുകയും വീക്കം ഉണ്ടാവുകയും ചെയ്യും. അതായത് ഇൻഫ്ലമേഷൻ കൂടി ഉണ്ടാകും. അപ്പോഴേക്കും കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നേരിയ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഈ സ്റ്റേജിലും നമുക്ക് ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ കരളിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ദീർഘകാല വീക്കം കോശങ്ങളുടെ നശീകരണത്തിലേക്ക് നയിക്കുന്നു. ഇത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നീ മൂന്ന് സ്റ്റേജുകളിലുണ്ട്. കരൾ പ്രവർത്തനം ഇപ്പോഴും മിക്കവാറും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ ചികിത്സിച്ചാൽ കേടുപാടുകൾ ഭാഗികമായെങ്കിലും നമുക്ക് പഴയപടിയാക്കാൻ സാധിക്കും. നാലാമത്തെ സ്റ്റേജാണ് സിറോസിസ്. ഇത് അവസാനത്തെ സ്റ്റേജാണ്. കരളിനുണ്ടാകുന്ന വലിയ തരത്തിലുള്ള സ്കാറിംഗ് ആണ് ഇതിന്റെ ലക്ഷണം. കരളിന്റെ ഘടനയും പ്രവർത്തനത്തെയും ഇത് ഗുരുതരമായി ബാധിക്കുകയും ലിവർ ചുരുങ്ങി വരികയും കോംപ്ലിക്കേഷനിലോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് ചികിത്സിച്ചാൽ തന്നെയും നമുക്ക് തിരിച്ച് കരളിനെ പഴയ രീതിയിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേജാണ്. ഇനി ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ ഫാറ്റി ലിവറിന് സാധാരണയായി യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റാവശ്യങ്ങൾക്കായി സ്കാനിംഗ് നടത്തുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. എങ്കിലും ചിലരിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടേക്കാം. വയറിന്റെ വലതുഭാഗത്ത് മുകളിലായി ഉണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ ചെറിയ വേദന, കഠിനമായ ക്ഷീണവും തളർച്ചയും, വിശപ്പില്ലായ്മ, വയറ് നിറഞ്ഞ ഒരു തോന്നൽ, ഇതാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ. ഇനി ഗുരുതരമായ ഫാറ്റി ലിവർ രോഗമുള്ളപ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, മഞ്ഞപ്പിത്തമാണ് പ്രധാനം. കണ്ണുകളുടെയും ചർമ്മത്തിന്റെയും നിറം മഞ്ഞ നിറമാകും. മൂത്രത്തിന്റെ നിറം മഞ്ഞ നിറമാകും. വയറ് വീർത്തു വരും. വയറ്റിൽ വെള്ളം കെട്ടലുണ്ടാകും. കാലുകളിൽ നീര് വരും. രക്തം ഛർദ്ദിക്കും. മലം കറുത്തതായിട്ട് പോകും. രക്തസ്രാവ പ്രവണതകളും ഇതിനു പുറമെ ഉണ്ടാകാം. ഇനി എങ്ങനെയാണ് രോഗം നിർണയിക്കുന്നത്? ആദ്യം ആ വ്യക്തിയുമായി സംസാരിക്കുകയും പിന്നീട് ദേഹപരിശോധന നടത്തുകയുമാണ് രോഗം നിർണയിക്കുന്നതിന് ആവശ്യം. തുടർന്ന് LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ, ഫൈബ്രോസ്കാൻ തുടങ്ങി ചില പരിശോധനകൾ ചെയ്യുന്നു. പിന്നീട് ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ കരൾ ബയോപ്സിയും ചെയ്യുന്നു. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചിലപ്പോൾ പലപ്പോഴും നോർമൽ ആയിരിക്കും. നോർമൽ ആയാലും ഫാറ്റി ലിവർ ഉണ്ടാകാം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഫാറ്റി ലിവർ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ LFT മാത്രം ആശ്രയിച്ച് രോഗമില്ലെന്ന് പറയാനും ആകില്ല. ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ആവശ്യമാണ്. ഇപ്പോൾ ഇതിനേക്കാൾ പുതിയ തരത്തിലൊരു സ്കാൻ വന്നിട്ടുണ്ട്. അതാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത്. ഫൈബ്രോസ്കാൻ ഫൈബ്രോസിസിനും അതിന്റെ തീവ്രതയും കണ്ടെത്താൻ സഹായിക്കും. മാത്രമല്ല സിറോസിസിന്റെ സ്ഥിതിയും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ അൾട്രാസൗണ്ട് സ്കാനും ഫൈബ്രോസ്കാനും തമ്മിൽ ചെയ്യുന്നത് കൊണ്ടുള്ള കുറെ വ്യത്യാസങ്ങളും ഉണ്ട്. ഇപ്പൊ ഫൈബ്രോസ്കാൻ ആണെങ്കിൽ അതില് എത്രത്തോളം ഫൈബ്രോസിസ് ഉണ്ട്, എത്രത്തോളം കൊഴുപ്പുണ്ട്, ലിവറിന് എത്രത്തോളം സ്റ്റിഫ്നെസ് ആയി, അതല്ലെങ്കിൽ അത് കട്ടിയായി പോയി, എത്രത്തോളം ലിവർ സെൽസിന് വ്യത്യാസം വന്നു എന്നൊക്കെ അറിയാൻ സാധിക്കും. പക്ഷേ അൾട്രാസൗണ്ട് സ്കാനിലാണെങ്കിൽ ലിവറിൽ ഫാറ്റ് ഉണ്ടോ എന്ന് മാത്രമായിരിക്കും അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഫാറ്റി ലിവറിന്റെ ഗ്രേഡ് ആയിരിക്കും അൾട്രാസൗണ്ട് സ്കാനിൽ പറയപ്പെടുന്നത്, Grade 1, 2, 3 എന്നുള്ളത്. ഫൈബ്രോസ്കാനിൽ ഫൈബ്രോസ്കാനിന്റെ സ്റ്റേജും ഫാറ്റിന്റെ അളവും പ്രത്യേകം പറയുന്നു. അത് Stage 1, 2, 3, 4 എന്നുള്ള തരത്തിൽ അറിയാൻ സാധിക്കും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴേക്കും സിവിയറും മോഡറേറ്റും തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിക്കും. പക്ഷേ ചെറിയ തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഫൈബ്രോസ്കാനിൽ എല്ലാ തരത്തിലുള്ള ഫാറ്റി ലിവറുകളും അറിയാൻ സാധിക്കും. ഇനി ഫാറ്റി ലിവർ ചികിത്സിക്കാൻ മരുന്നുകളേക്കാൾ ജീവിതശൈലി മാറ്റമാണ് വേണ്ടത്. ശരീരം ഭാരം കുറയ്ക്കുകയാണ് പ്രധാനം. ശരീരഭാരം 7 മുതൽ 10% വരെ ഭാരം കുറച്ചാൽ കരളിലെ കൊഴുപ്പും അതുപോലെ കുറയും. ക്രമേണ ഭാരം കുറയ്ക്കുന്നതാണ്

പെട്ടെന്ന് ഭാരം കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത്. ഭക്ഷണ ക്രമീകരണവും അത്യാവശ്യമാണ്. എണ്ണമയമുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ, മധുരം, മൈദ എന്നിവ കുറയ്ക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വ്യായാമം എല്ലാ ദിവസവും ചെയ്യേണ്ടതുണ്ട്. കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഭാരം കൂടുതലുള്ളവരാണെങ്കിൽ അത് 50 മിനിറ്റോ ഒരു മണിക്കൂറോ ആക്കി കൂട്ടേണ്ടതുണ്ട്. അത് മാത്രമല്ല, കഠിന വ്യായാമവും വേണ്ടിവരും. ഉദാഹരണത്തിന് സൈക്ലിംഗ്, നീന്തൽ, ഭാരോദ്വഹനം, പിന്നെ മറ്റ് ജിംനാസ്റ്റിക്സ്, അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭാരം കൂടി കുറയ്ക്കാൻ സാധിക്കും. മദ്യപാനം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനു പുറമെ ജീവിതശൈലി രോഗ നിയന്ത്രണവും വേണം. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും ഇതിനോടൊപ്പം ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ നമുക്ക് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഫാറ്റി ലിവർ മാറ്റാൻ എന്തെങ്കിലും മരുന്നുകൾ നിലവിൽ ലഭ്യമാണോ? ഫാറ്റി ലിവർ രോഗത്തെ ചികിത്സിക്കാൻ അംഗീകൃത മരുന്നുകളൊന്നും ഇല്ല. കൂടുതൽ പേർക്കും പ്രത്യേക മരുന്നിന്റെ ആവശ്യവുമില്ല. എന്നാൽ ചില രോഗികളിൽ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അസുഖത്തിന്റെ തീവ്രത കുറയ്ക്കാനും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും സാധിച്ചേക്കും. ജീവിതശൈലി മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവർ ഉള്ള ഒരാൾ മദ്യം പൂർണ്ണമായി ഒഴിവാക്കിയാൽ കരളിന് പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? മദ്യം മൂലമാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യം ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ്. ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് കടക്കുന്നത് തടയാൻ സാധിക്കും. മദ്യപാനം നിർത്തുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ കുറവ് ഉണ്ടാകും. തുടർന്ന് കരൾ നിക്ഷേപിച്ചിരിക്കുന്ന കൊഴുപ്പിനെ ഗ്ലൂക്കോസാക്കി മാറ്റി രക്തത്തിലേക്ക് ഒഴുക്കിവിടും. അങ്ങനെ അടിഞ്ഞു കൂടിയ കൊഴുപ്പ് കുറേശ്ശെ കുറേശ്ശെ കുറയും. അതോടെ ഇൻഫ്ലമേഷനും ലിവറിന്റെ ഇൻഫ്ലമേഷനും കുറയും. നശിച്ചുകൊണ്ടിരിക്കുന്ന ലിവർ സെല്ലുകൾക്ക് പകരം പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നു. ഇപ്പൊ ലിവർ ഒരു സ്വയം പുനരുദ്ധരിക്കാൻ കഴിവുള്ള അവയവമായതുകൊണ്ട് ലിവറിന്റെ ഡാമേജ് വലിയൊരു രീതിയിൽ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇത് പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സിറോസിസ് ആയി കഴിഞ്ഞാൽ ഇത് പ്രയാസമാണ്. എത്ര സമയം കൊണ്ട് സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും? 2-4 ആഴ്ച കൊണ്ട് കൊഴുപ്പ് കുറയാൻ തുടങ്ങും. 6 മുതൽ 8 ആഴ്ച കൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാകും. 3 മാസം മുതൽ 6 മാസം വരെ കൊണ്ട് അസുഖം പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ ലിവർ ഏകദേശം നോർമലായി മാറും. ഫാറ്റി ലിവർ കരളിനെ മാത്രമല്ല മറ്റവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കരളിൽ ഫാറ്റ് അടിയും പോലെ ശരീരത്തിലെ മറ്റവയവങ്ങളിലും ഫാറ്റ് അടിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം, സ്ട്രോക്ക്, കിഡ്നി ഫെയിലുവർ, ഹൈപ്പർ ടെൻഷൻ എന്നിവ വരാനുള്ള സാധ്യതയും അല്പം കൂടുതലാണ്. ചില ഗർഭിണികൾക്ക് ഗർഭകാലത്ത് ഈ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ഗർഭകാലത്തിന് മുൻപേ തന്നെ ഇത്തരം അസുഖം ഉണ്ടെങ്കിൽ ഗർഭകാലത്ത് അത് തുടരുകയോ കൂടുതൽ മോശമാകുകയോ ചെയ്യാം. ഇതിന്റെ കാരണങ്ങൾ ഹോർമോണൽ വ്യത്യാസം, അമിതഭാരം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇവയാണ്. ഗർഭകാലത്ത് പുതുതായി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ അവസ്ഥയാണെങ്കിൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും അപകടം സംഭവിക്കാം. നേരത്തെയുള്ള രോഗനിർണയവും ഉടനടിയുള്ള ആശുപത്രി പരിചരണവും അത്യാവശ്യമാണ്. ഫാറ്റി ലിവർ കൃത്യസമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സിക്കാതെ വിട്ടാൽ ചിലരിൽ കരളിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാം. കരളിൽ ഫൈബ്രോസിസ്, സിറോസിസ് തുടങ്ങിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കരളിന്റെ പ്രവർത്തനം ഇല്ലാതാകും. കരൾ ക്യാൻസറിനും സാധ്യത കൂടുതലാണ്. മറ്റ് ജീവിതശൈലി രോഗങ്ങളും വർദ്ധിക്കും. ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലിയിലുള്ള മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരോഗ്യകരമായ ഭക്ഷണ രീതി, സ്ഥിരമായ വ്യായാമം, ശരീരഭാരം നിയന്ത്രിക്കുക, മദ്യപാനം ഒഴിവാക്കുക, പ്രമേഹവും കൊളസ്ട്രോളും നിയന്ത്രിക്കുക, അപകട സാധ്യതയുള്ളവർ വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുക എന്നിവയാണ് പ്രതിരോധ മാർഗങ്ങൾ. ഇനി ഫാറ്റി ലിവർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി ജീവിതശൈലി മാറ്റങ്ങൾ സ്വീകരിച്ചാൽ മിക്കവാറും നിയന്ത്രിക്കാനും കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും. നേരത്തെയുള്ള രോഗനിർണയവും തുടർച്ചയായ ചികിത്സയും കരളിനെ ഗുരുതരമായ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

കമല കൈലാസനാഥൻ പാടിയ കൃതികൾ. കെ വെങ്കടാചലം വയലിൻ, ആർ വൈദ്യനാഥൻ മൃദംഗം. ആദ്യമായി രാമപ്രിയ രാഗത്തിലുള്ള ആദിതാളവർണം.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. ചിത്രകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ബൈജു പുനക്കന്നൂറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി.
2: കൊല്ലം ജില്ലയിലെ പുനക്കന്നൂർ എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. കുണ്ടറ മുതൽ മുഖത്തല വരെ നീണ്ടുകിടക്കുന്ന നെൽപ്പാടം. പുനക്കന്നൂർ ഏല കൊല്ലം ജില്ലയിലെ തന്നെ നീളം കൂടിയ ഏലയാണ്. നെല്ലുകൾ വിളഞ്ഞ് സ്വർണ്ണ നിറമുള്ള പാടവും പാടത്തെ കൊയ്ത്തുത്സവവും ഞാറുനടിയിലും കുട്ടിക്കാലത്തെ എന്റെ മനസ്സിൽ നിറമുള്ള ചിത്രങ്ങളാണ്. നെൽപ്പാടത്തിന് നടുവിലൂടെ ഒഴുകുന്ന തോടും തോടിന്റെ അരികിലായി വളർന്നു നിൽക്കുന്ന കൈതച്ചെടിയും വീതിയുള്ള വരമ്പും വരമ്പിലൂടെയുള്ള യാത്രയുമൊക്കെ കുട്ടിക്കാലത്തെ സുന്ദരമായ ഓർമ്മകളാണ്. കൈതച്ചെടിയുടെ ഓലകൊണ്ട് പായ നെയ്യുന്ന, കുട്ടയും വട്ടിയുമൊക്കെ നിർമ്മിക്കുന്ന ധാരാളം മനുഷ്യർ ആ പ്രദേശത്ത് ജീവിച്ചിരുന്നു. അന്ന് ഗ്രാമത്തിലെ മിക്ക വീടുകളും ഓലമേഞ്ഞതായിരുന്നു. എല്ലാ വർഷവും പുതിയ ഓലമേയുന്നതൊക്കെ വലിയ ആഘോഷമായിരുന്നു. അന്നൊക്കെ സ്കൂളിൽ പോകുന്നതിനു മുമ്പ് ഇപ്പോഴത്തെ LKG UKGക്ക് പകരം ആശാൻ പള്ളിക്കൂടത്തിലാണ് ഞങ്ങൾ ആദ്യം പോവുക. ആശാന്റെ അടുത്ത് നിന്ന് അക്ഷരം പഠിച്ച ശേഷമാണ് ഒന്നാം ക്ലാസ്സിലേക്ക് ചേർക്കുക. പ്രത്യേകം തയ്യാറാക്കിയ പനയോലയിൽ എഴുത്താണി ഉപയോഗിച്ചാണ് അക്ഷരങ്ങൾ എഴുതിയിരുന്നത്. എഴുത്താണി എന്ന പേര് ഇന്ന് കേരളത്തിനകത്തും പുറത്തും പ്രശസ്തമായത് എന്റെ ഗ്രാമത്തിനടുത്തുള്ള കേരളപുരം എഴുത്താണിക്കട എന്ന ഹോട്ടലിലൂടെയാണ്. എഴുത്താണിയെ നാരായം എന്നും അറിയപ്പെടും. വീട്ടിൽ നിന്നും 1.5 കിലോമീറ്റർ മാറി കേരളപുരത്താണ് സ്കൂളുണ്ടായിരുന്നത്. അത് ഗവൺമെന്റ് UP സ്കൂളായിരുന്നു. പിന്നീട് അപ്ഗ്രേഡ് ചെയ്ത് ഹൈസ്കൂളായി മാറി. എന്റെ പ്രൈമറി വിദ്യാഭ്യാസം കേരളപുരം സ്കൂളിലായിരുന്നു. ഒരു രസകരമായ സംഭവം, ഞാൻ ആദ്യം ഇരുന്നതും പഠിച്ചതും 5ാം ക്ലാസ്സിലായിരുന്നു. കരയുന്ന എന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചിയോടൊപ്പം ഇരുത്താൻ അധ്യാപകർ നിർബന്ധിതരായി. മിക്ക ദിവസങ്ങളിലും ഞാൻ 5ാം ക്ലാസ്സിലിരുന്നു. മങ്ങിയ ഓർമ്മയാണെങ്കിലും പലപ്പോഴും മറ്റുള്ളവർ പറഞ്ഞു പറഞ്ഞ് ആ ചിത്രം ഇപ്പോഴും മനസ്സിൽ തെളിഞ്ഞുകിടക്കുന്നു. സ്കൂളുകളിൽ രാവിലെ മുതൽ ഉച്ചവരെയും ഉച്ച മുതൽ വൈകുന്നത് വരെയും 2 ബാച്ചുകളായാണ് അന്ന് ക്ലാസുകൾ നടന്നിരുന്നത്. അതും ഒരു വലിയ പ്രത്യേകതയാണ്. ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾ കൂട്ടം കൂട്ടമായി സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും വരുന്ന വഴിയിൽ കൂട്ടമായി റോഡരികിലെ കിണറുകളിൽ നിന്നും വീട്ടുകാരുടെ അനുവാദമില്ലാതെ തന്നെ വെള്ളം കോരി കുടിക്കുന്നതും ഒക്കെ ഇന്ന് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. അന്ന് മതിൽക്കെട്ടുകളില്ലാതെയുള്ള വീടും പറമ്പുമൊക്കെ സുന്ദരങ്ങളായ വിവിധങ്ങളായ ഡിസൈനുകളുള്ള മതിൽക്കെട്ടുകൾ കൊണ്ട് ഇന്ന് വേർതിരിച്ചിരിക്കുന്നു. ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സേവനവാരമായാണ് അന്ന് സ്കൂളുകൾ ആഘോഷമാക്കിയത്. സ്കൂളും പരിസരവും അടുത്തുള്ള ഹോസ്പിറ്റലുകൾ ജംഗ്ഷനുകൾ ഒക്കെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചിരുന്നതും സ്കൂളിൽ പൂന്തോട്ട നിർമ്മാണവും ഉച്ചയ്ക്ക് സ്കൂളിൽ തന്നെ ഒരുക്കുന്ന ഭക്ഷണവും ശേഷമുള്ള കുട്ടികളുടെ കലാപരിപാടികളും ഒക്കെ അക്കാലത്തെ കുട്ടികൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഓർമ്മകളായിരിക്കും. 1987 ഞാനും സുഹൃത്തുക്കളായ രാമചന്ദ്രൻ, ലാൽ, ശശി, ദിലീപ് എന്നിവരും ചേർന്ന് നവദർശി എന്ന പേരിൽ ഒരു സാംസ്കാരിക പ്രസ്ഥാനത്തിന് രൂപം നൽകി. കലാപ്രവർത്തനങ്ങൾ സജീവമാക്കി. കവിയരങ്ങുകൾ, ചിത്രപ്രദർശനങ്ങൾ, ചിത്രകലാ ക്യാമ്പുകൾ, കയ്യെഴുത്ത് മാസികകൾ ഒക്കെ ആ പ്രദേശത്തുകാർ പരിചയപ്പെടുന്നത് നവദർശിയിലൂടെയാണ്. പ്രശസ്ത ചിത്രകാരൻ ജയബാലപണിക്കർ, ബഹുമുഖ പ്രതിഭയായ രാജൻ കാക്കനാടൻ, കവിയും അധ്യാപകനും ചിന്തകനുമായ തിരുനെല്ലൂർ കരുണാകരൻ, സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ TV ഗോപാലകൃഷ്ണൻ, പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ തുടങ്ങി നിരവധി

പ്രമുഖർ ആ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും പ്രദേശത്തെ ചെറുപ്പക്കാരുടെ ചിന്താഗതിയിലും സ്വാധീനം ചെലുത്തിയവരാണ്. പുനക്കന്നൂരിന് അഭിമാനമായി ഇന്നും സജീവമായി പ്രവർത്തിക്കുന്ന നിരവധി ഗ്രന്ഥശാലകളിൽ മുന്നിൽ നിൽക്കുന്ന രണ്ട് ഗ്രന്ഥശാലകളാണ് മംഗളോദയം ഗ്രന്ഥശാലയും ദേശസേവനി ഗ്രന്ഥശാലയും. ലൈബ്രറി കൌൺസിലിന്റെ A+ നേടിയ ഗ്രന്ഥശാലകളാണ് അത്. എന്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്നത് മംഗളോദയം ഗ്രന്ഥശാലയാണ്. മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം നിരവധിയായ ക്ലബ്ബുകൾ ഏറ്റെടുത്ത് ഓരോരോ പ്രദേശത്തും വിവിധങ്ങളായ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നതും ഗ്രാമത്തിൻ കരടിയും പുലികളിയും ഒക്കെ സർവ്വസാധാരണവുമായിരുന്നു. ഓണാഘോഷം അന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരവും കായികവുമായ മികവ് പുലർത്തുവാനുള്ള ഇടമായിരുന്നു. ഓണത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നാട്ടിലെ മുതിർന്നവർ നാടകം അവതരിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. പകൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിലാണ് റിഹേഴ്സലുകൾ നടത്തുന്നത്. കുട്ടിക്കാലത്ത് എന്റെ വീടും ഇത്തരം റിഹേഴ്സൽ ക്യാമ്പുകളായിരുന്നു. പാതി മയക്കത്തോടെ റിഹേഴ്സൽ കണ്ടിരുന്നതൊക്കെ ഗ്രാമത്തിലെ കൂട്ടായ്മയുടെ പ്രതീകങ്ങളായി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ചിത്രകലാ പഠനത്തിനു ശേഷം മിക്ക ഓണ ദിവസങ്ങളും എനിക്ക് തിരക്ക് പിടിച്ചതായിരുന്നു. അന്ന് പ്രദേശത്തെ ഗ്രന്ഥശാലകളും ക്ലബ്ബുകളുമൊക്കെ പൂക്കള മത്സരം സംഘടിപ്പിച്ചിരുന്നു. രണ്ട് രീതിയിലാണ് മത്സരം നടത്തിയിരുന്നത്. വലിയ പറമ്പുകൾ വൃത്തിയാക്കി മത്സരാർത്ഥികൾക്ക് ഓരോരുത്തർക്കും പൂക്കളമിടാനുള്ള സ്ഥലം പകുത്തുകൊടുക്കും. മറ്റൊന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ വീടുകളിൽ സംഘാടകരുടെ നിർദ്ദേശപ്രകാരം പൂക്കളമിടും. ഓരോ വീടുകളിലും എത്തി പൂക്കളം പരിശോധിക്കുന്നതും അന്നത്തെ ഒരു പ്രത്യേകതയാണ്. കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് സദ്യ ഉണ്ണുന്നതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്നെ പ്രതീക്ഷിച്ച് വൈകിയാണ് വീട്ടിൽ സദ്യ വിളമ്പിയിരുന്നത്. വയലുകളിൽ കൃഷി ചെയ്യുന്നതുപോലെ തന്നെ വീടിനോട് ചേർന്ന പറമ്പുകളിലും മരച്ചീനി, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ ധാരാളമായി കൃഷി ചെയ്തിരുന്നു. മാത്രമല്ല എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം ഒരു പതിവ് കാഴ്ചയാണ്. കുട്ടിക്കാലത്തിനു ശേഷം കോവിഡ് കാലത്താണ് പിന്നീട് ഈ കാഴ്ച നാം കണ്ടത്. 7-ാം ക്ലാസ് വരെ കേരളപുരം ഗവൺമെന്റ് സ്കൂളിലും 8 മുതൽ കരിക്കോട് ശിവറാം സ്കൂളിലും ശേഷം TKM കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം. ചിത്രകലയിലെ എന്റെ ആദ്യ മത്സരം 6-ാം ക്ലാസ്സിൽ വച്ചായിരുന്നു. സ്കൂളിലെ പാട്ട് ടീച്ചറായ ശാന്തമ്മ ടീച്ചറിന്റെ മകനും സഹപാഠിയുമായ സന്തോഷ് നിർബന്ധിച്ച് വരയ്ക്കാനാവശ്യമായ ക്രയോൺസും തന്ന് എന്നെ പങ്കെടുപ്പിക്കുകയായിരുന്നു. വരച്ച് കളർ ചെയ്തതിന് ആദ്യ സമ്മാനം നേടാൻ കഴിഞ്ഞതും സമ്മാനമായി കിട്ടിയ കളർ ബോക്സും ആണ് പിന്നീട് ചിത്രകാരനാകാനുള്ള അടിസ്ഥാനം. കൊല്ലം വെങ്കടേശ്വര ആർട്സിൽ നിന്നും ചിത്രകല പഠിക്കുകയും കേരള ഗവൺമെന്റിന്റെയും മദ്രാസ് ഗവൺമെന്റിന്റെയും ഡിപ്ലോമകൾ നേടാൻ കഴിഞ്ഞതും മദ്രാസ് ഗവൺമെന്റിന്റെ പെയിന്റിംഗ് എക്സാം ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായതും ആ സെന്ററിലെ ഏക ഫസ്റ്റ് ക്ലാസ് എന്നതും എന്നെ ഏറെ സന്തോഷിപ്പിക്കുകയും ഒപ്പം അഭിമാനവും നൽകി. പഠിക്കുന്ന സമയത്തും കേരളത്തിലെ പ്രമുഖ ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന നിരവധി ചിത്രകലാ ക്യാമ്പുകൾ സന്ദർശിക്കാനും പഠിക്കാനും അതുപോലെ വിലയിരുത്താനും കഴിഞ്ഞത് ഒരു ചിത്രകാരനായി നിലനിൽക്കാൻ പ്രചോദനമായി. 2004-ലാണ് എന്റെ ആദ്യ ഏകാംഗ ചിത്രപ്രദർശനം സിനിമാ നിർമ്മാതാവും കാഷ്യൂ മുതലാളിയുമായ ശ്രീ രവീന്ദ്രനാഥൻ നായർ കൊല്ലം സോപാനത്തിൽ വച്ച് ഉദ്ഘാടനം ചെയ്തത്. സിനിമാ താരം ശ്രീ കുണ്ടറ ജോണി മുഖ്യപ്രഭാഷണം നടത്തി. ശേഷം 16-ഓളം ഏകാംഗ പ്രദർശനങ്ങളും കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയ്ക്ക് പുറത്തും നിരവധി ഗ്രൂപ്പ് ഷോകളിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞു. കുട്ടികൾക്ക് വേണ്ടിയുള്ള 160-ൽ പരം വർക്ക്ഷോപ്പുകളും നടത്താൻ കഴിഞ്ഞു. വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും വിദ്യാലയങ്ങളും നാഷണലൈസ്ഡ് ബാങ്കുകളും സഹകരണ ബാങ്കുകളും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് നഗരവൽക്കരണത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന എന്റെ പുനക്കന്നൂർ ഗ്രാമം. പഴയ പ്രതാപം നഷ്ടപ്പെട്ട നെൽപ്പാടത്തെ 7-8 വർഷങ്ങൾക്ക് മുമ്പ് പുനക്കന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുത്ത് കൃഷിയിറക്കിയിരുന്നു. ഓണത്തുമ്പികൾ തുള്ളിക്കളിക്കുന്ന, വർണ്ണശലഭങ്ങൾ പാറിപ്പറക്കുന്ന കതിരിട്ട പാടത്തിന്റെ സൌന്ദര്യം ആസ്വദിക്കാൻ മിക്ക ദിവസങ്ങളിലും പാടം മുറിച്ചുള്ള റോഡിലൂടെ ബൈക്കിൽ യാത്ര ചെയ്യാൻ ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. നഷ്ടപ്പെട്ട പ്രതാപത്തെ അനുസ്മരിച്ച് വയലും കൊയ്ത്തുത്സവവും ഒക്കെ ഉൾപ്പെടുത്തി ചിത്രപരമ്പര രചിക്കാനും എനിക്ക് കഴിഞ്ഞു. പഴയ ഗ്രാമത്തിന്റെ സൌന്ദര്യം നിലനിർത്തി പരിസ്ഥിതിയുടെ സുസ്ഥിതിക്ക് അനിവാര്യമായ പ്രവർത്തനങ്ങൾ അധികാരികളുടെയും പ്രദേശത്തെ ജനങ്ങളുടെയും കൂട്ടായ്മയിലൂടെ പുനക്കന്നൂർ ഗ്രാമം കൂടുതൽ ശോഭനമാകട്ടെ.

0: എന്ന് ആശംസിക്കുന്നു.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: ഇതിനൊരു അവസാനം ഉണ്ടായേ പറ്റൂ ഫാദർ. ഞാൻ ക്ലാസ്സിൽ ചെന്ന് പഠിപ്പിക്കണോ അതോ കൊതുകിനെ കൊല്ലണോ? കുട്ടികൾ ഒന്നിനു പിറകെ ഒന്നായി പനി വന്ന് ലീവാവുകയാണ്.
1: അല്ല ബേബി, ഇപ്പൊ മഴക്കാലമല്ലേ, കൊതുക് കൂടുന്നത് സ്വാഭാവികമല്ലേ. അതിന് നീ എന്തിനാ ഓഫീസിൽ വന്ന് ചൂടാവുന്നത്?
0: ഗംഗാരട്ടൻ, എല്ലാം തമാശയാണ്. കുട്ടികൾ കഴിക്കുന്ന മിഠായി പേപ്പറും പ്ലാസ്റ്റിക് കവറും കുപ്പികളും ഒക്കെ സ്കൂളിന്റെ ഓരോ മൂലയിലും കൊണ്ടിടുകയാണ്. മഴ പെയ്ത് അതിലൊക്കെ വെള്ളം കെട്ടിക്കിടന്നാണ് ഈ കൊതുക് പെരുകുന്നത്. ഇത് വൃത്തിയാക്കാൻ പറഞ്ഞ കുട്ടികൾ കേൾക്കണ്ടേ? എനിക്ക് ഒറ്റയ്ക്ക് ഇതൊക്കെ നോക്കാൻ പറ്റുമോ?
2: അതെ അഭിരാമി, ബേബിയുടെ സങ്കടം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പഠിപ്പിക്കുന്ന അന്തരീക്ഷം നന്നായാലേ കുട്ടികൾക്കും ശ്രദ്ധിക്കാൻ പറ്റൂ. ഇതിന് നമ്മൾ എന്താ ഒരു പരിഹാരം കാണുക?
3: ബേബി പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് ഫാദർ. പക്ഷെ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് കൃത്യമായി മാലിന്യം നിക്ഷേപിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ അവിടെ ഉണ്ടാക്കി കൊടുക്കണം. വെറുതെ വഴക്ക് പറഞ്ഞാൽ അവരത് വീണ്ടും ആവർത്തിക്കും.
2: ഞാന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഈ വിദ്യാലയത്തിന്റെ അച്ചടക്കവും കുട്ടികളുടെ ആരോഗ്യവും ഒരുപോലെ തകരുന്ന അവസ്ഥയാണിത്. ഇതിനൊരു ശാശ്വത പരിഹാരം പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. അഭിരാമിയുടെ മനസ്സിലുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ്
3: ഫാദർ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെറുതെ കുട്ടികളെ വടികൊണ്ട് അടിച്ചതുകൊണ്ടോ ശിക്ഷിച്ചതുകൊണ്ടോ ഈ ശീലം മാറില്ല. മാലിന്യങ്ങൾ ഇടാൻ ഓരോ വശത്തും പ്രത്യേകമായി വലിയ കൊട്ടകൾ സ്ഥാപിക്കണം. ദ്രവിക്കുന്നവയും ദ്രവിക്കാത്തവയും വേർതിരിച്ചു മാറ്റണം. അത് ദിവസവും സംസ്കരിക്കാനുള്ള ഒരു ചിട്ടയായ ക്രമീകരണം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കണം. ഏറ്റവും പ്രധാനം ഈ ശുചിത്വ സംസ്കാരം കുട്ടികൾ ഉൾക്കൊള്ളണം എന്നതാണ്.
4: ആഹാ, രാവിലെ തന്നെ വലിയ ആലോചനയിലാണല്ലോ. കൊതുകിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഓർത്തു. വടക്കേ മൂലയിലെ കിണറ്റിന്റെ വശത്തെ ആകെ ചീഞ്ഞാറി കിടക്കുകയാണ്. കുട്ടികൾ അങ്ങോട്ടാണ് ആഹാര അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നത്.
1: കുട്ടപ്പായി, നീ അവിടെ പോയി നോക്കി നിന്നതല്ലാതെ വേറൊന്നും ചെയ്തില്ലല്ലോ.
4: ഈ പാവം കുട്ടപ്പായി എന്ത് ചെയ്യാനാ ഗംഗാരേട്ടാ? ഇവിടത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളല്ലേ.
3: അങ്ങനെ പറഞ്ഞൊഴിയാനാകുമോ കുട്ടപ്പായി? ഒരു പൗരൻ എന്ന നിലയിൽ കുട്ടപ്പായ്ക്കുള്ള കടമകൾ ചെയ്യാൻ ആരെയും നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഒരു തീരുമാനവും വന്നില്ലെങ്കിലും ശരിയെന്ന് തോന്നുന്നത് കുട്ടപ്പായി ചെയ്യുക.
4: ഞാൻ ഒഴിഞ്ഞു മാറാൻ പറഞ്ഞതല്ല അഭിരാമി ചേച്ചി, ഇവിടെ ഒന്ന് വന്ന് പറഞ്ഞിട്ടാവാമല്ലോ എന്ന് കരുതി. അല്ലെങ്കിൽ കുട്ടപ്പായി ഞൊടി ഇടകൊണ്ട് എല്ലാം ശരിയാക്കില്ലേ?
0: ഒരു വട്ടം എല്ലാം വൃത്തിയാക്കുന്നതിലല്ലോ കാര്യം. ഇത് കുട്ടികൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു മടുത്തു.
1: എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. ഈ കുട്ടികളോട് നിയമം പറയുന്നതിനേക്കാൾ നല്ലത് അവരുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ്. അതിനാരെക്കൊണ്ട് കഴിയും എന്നാണ് ചിന്തിക്കേണ്ടത്.
4: പൂച്ചയ്ക്കാരും മണികെട്ടും എന്നല്ലേ, അതിനല്ലേ അനാമിക ചേച്ചി ഇവിടെ ഉള്ളത്. അനാമിക ചേച്ചിയേക്കാൾ പറ്റിയ ഒരാൾ അതിനില്ല എന്ന് ഞാൻ പറയും.
2: ഞാനും 100% ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. അനാമിക നല്ലൊരു എഴുത്തുകാരിയും പ്രാസംഗികയുമല്ലേ. കുട്ടികളുമായി സംസാരിക്കാൻ പ്രത്യേക കഴിവുണ്ട്. ഈ വിഷയത്തിൽ കുട്ടികളുമായി ഒരു സംവാദം നടത്താൻ അനാമികയോട് ആവശ്യപ്പെട്ടാലോ?
0: ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനാമിക അതിന് സമ്മതിക്കോ? നമ്മളോടൊന്നും ഇനി ഒരു അടുപ്പത്തിനും ഇല്ലെന്ന് പറഞ്ഞല്ലേ അന്ന് പോയത്.
2: ഒരു പൊതുനന്മയുടെ കാര്യത്തിന് അനാമിക മാറി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ വ്യക്തിപരമായ വ്യത്യാസങ്ങൾ മറക്കേണ്ടതും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലല്ലേ?
3: അതെ ഫാദർ, ഞങ്ങള് തമ്മിൽ ചില ആശയപരമായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിലും സ്കൂളിന്റെ നന്മയ്ക്കായി അനാമിക തീർച്ചയായും സഹകരിക്കുമെന്നാണ് എനിക്കും തോന്നുന്നത്. ഞാൻ പോയി അവളോട് സംസാരിക്കാം.
5: എത്രയൊക്കെ ആത്മാർത്ഥത കാണിച്ചാലും ഒടുവിൽ നമ്മൾ ഒറ്റപ്പെടും മാർഗരറ്റ്. ഈ പുസ്തകങ്ങൾ മാത്രമാണ് എനിക്ക് സമാധാനം തരുന്നത്.
6: നീ ഇപ്പോഴും ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കുകയാണോ അനാമിക? ഈ ലോകത്ത് ശാശ്വതമായ പിണക്കങ്ങളില്ല.
3: അല്ല, നിങ്ങൾ തിരക്കിലാണോ?
5: ആണെങ്കിൽ
3: ഒന്ന് ബലം വിടും എന്റെ അനാമിക. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വന്നതാ.
5: എന്താ അഭിരാമി? പുതിയ പ്രോജക്റ്റിന്റെ ഉത്തരവുകൾ വല്ലതും തരാനാണോ? ഞാനീ

0: പക്ഷെ കുട്ടികളുടെ ചിന്താഗതി മാറാതെ അത് വിജയിക്കില്ല. അവരുടെ മനസ്സിലേക്ക് ഒരു വെളിച്ചം വീശാൻ നിനക്കേ കഴിയൂ.
1: അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്?
0: നീ നല്ലൊരു എഴുത്തുകാരിയാണ്. നിന്റെ വാക്കുകൾക്ക് കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയും. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും ഒക്കെ കുട്ടികളുമായി ഒരു തുറന്ന ചർച്ച നടത്താൻ അനാമിക വരണം. എല്ലാവരുടെയും അഭിപ്രായം അതാ.
2: അതെ അനാമിക, കഴിഞ്ഞ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, സ്ഥാപനത്തിന്റെ ഒഴുക്കിനൊപ്പം നിൽക്കുമ്പോഴാണ് നമ്മൾ ശക്തരാകുന്നത്. കുട്ടികൾക്ക് വേണ്ടി നിന്റെ പേനയും ശബ്ദവും ഉപയോഗിക്കേണ്ട സമയമാണിത്.
1: കുട്ടികളുടെ കാര്യമാകുമ്പോൾ എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. നമ്മൾ വിതയ്ക്കുന്ന ചിന്തകളാണ് നാളത്തെ തലമുറയെ വളർത്തുന്നത്. ശരി, ഞാൻ കുട്ടികളോട് സംസാരിക്കാം. പക്ഷേ വെറും സംസാരം കൊണ്ട് മാത്രം കാര്യമുണ്ടോ? പ്രവർത്തിക്കാനുള്ള സംവിധാനവും വേണം.
0: അതൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കാം. എല്ലാരും ഉണ്ടല്ലോ, നീ വന്ന് ആദ്യം ഒന്ന് കുട്ടികളോട് സംസാരിക്ക്.
3: അനാമികയുടെ വാക്കുകൾ കുട്ടികളുടെ മനസ്സിൽ തൊട്ടു എന്ന് അവരുടെ മുഖം കണ്ടാലറിയാം. മാലിന്യം വലിച്ചെറിയില്ലെന്ന് എന്തുത്സാഹത്തോടെ അവർ ഏറ്റുപറഞ്ഞത്.
4: അതെ ഫാദർ, കുട്ടികൾ തന്നെ ഗ്രൗണ്ടിലെ പ്ലാസ്റ്റിക് ഒക്കെ പെറുക്കി മാറ്റി എന്നോടും വന്ന് സോറി പറഞ്ഞു. എന്റെ കണ്ണ് നിറഞ്ഞുപോയി.
0: അല്ലെങ്കിലും അനാമികയുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്.
1: ഏ,
5: അനാമിക ചേച്ചി സൂപ്പർ അല്ലേ?
1: കുട്ടപ്പായി, നീ നിന്ന നിൽപ്പിലങ്ങ് മാറിക്കളയുവല്ലേ. ആ, എല്ലാരും എന്നെ അത്ര സൂചിപ്പിക്കൊന്നും വേണ്ട. കുട്ടികളുടെ ഉള്ളിൽ എപ്പോഴും ഒരു നന്മയുണ്ട്. അത് ഉണർത്താൻ ഞാനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ.
0: ഇനി നമ്മുടെ അടുത്ത ഘട്ടം. വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുന്നതിനോടൊപ്പം ഫാദർ പറഞ്ഞതുപോലെ ഈ സ്ഥലത്ത് നമുക്കൊരു മനോഹരമായ പച്ചക്കറിത്തോട്ടവും ഔഷധ സസ്യത്തോട്ടവും നിർമ്മിക്കാം. കുട്ടികളുടെ അധികമുള്ള ഊർജം മണ്ണിലേക്ക് ഇറങ്ങട്ടെന്നേ.
6: ഞാൻ റെഡി. കുട്ടികൾക്കൊപ്പം ഞാനും കൂടും. മണ്ണിൽ പണിയെടുത്താൽ രോഗവും വരില്ല, കൊതുകും വരില്ല.
2: നോക്ക്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിനായിട്ട് കൈകോർത്തിരിക്കുന്നു. ഇതാണ് ഞാനന്ന് പറഞ്ഞത്, വ്യക്തിപരമായ താൽപര്യങ്ങളെക്കാൾ വലുതാണ് കൂട്ടായ്മയുടെ നന്മ എന്ന്. ഈ ഒരുമ സ്കൂളിനൊരു പുതിയ മുഖം നൽകും. നോക്കിക്കോ.
5: ഞാൻ അപ്പുറത്തെ കൃഷി ഓഫീസിൽ പോയി നല്ല ഒന്നാം തരം വിത്തുകളും തൈകളും വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഈ തക്കാളിത്തൈയും വെണ്ടത്തൈയും നമ്മുടെ അനുചേച്ചിയും അഭിരാമി ചേച്ചിയും ചേർന്ന് തന്നെ നടണം.
3: അതെ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ വിദ്യാലയത്തിന്റെ പുതിയൊരു നാളേക്കായി ഈ തൈ മണ്ണിലുറപ്പിക്കൂ. നമ്മുടെ ഭിന്നതകളെല്ലാം ഈ മണ്ണിൽ അലിഞ്ഞു പോകട്ടെ.
7: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
8: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
9: അടുക്കളയിൽ നിന്ന്
10: ഇന്ന് അടുക്കള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കോട്ടയം ജില്ലയിലെ കുറുപ്പൻതറയിൽ നിന്നും ഷേർലി അലക്സ്.
11: എന്റെ സ്വന്തം സ്ഥലം എറണാകുളമാണ്. അവിടെയാണ് ജനിച്ചു വളർന്നത്. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുനിൽക്കുന്നതാണ് കുറുപ്പൻതറ. നമ്മളുടെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ കണ്ടു വളർന്നത്. വിറക് വെച്ച് തീ കത്തിക്കുന്നു, മൺകലത്തിൽ അരി ഇടുന്നു, അത് പിന്നെ അലുമിനിയ കലമായി, ഓട്ട് പാത്രങ്ങളായി, പിന്നെ ഉരുളി, പിന്നെ മൊന്ത, ചെമ്പ് കലം, ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ടു വളർന്നത്. അത് പണ്ട് നമുക്ക് കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കൃഷിസ്ഥലത്ത് നെല്ല് കൊയ്ത് മെതിച്ച് വരുന്നതെല്ലാം കയറ് മുള വെച്ച് കെട്ടി മുളയെ പിടിച്ചാണ് നമ്മൾ കാലുണ്ട് ചവിട്ടിയാണ് നെല്ല് മെതിച്ചുകൊണ്ടിരുന്നത്. ആ മെതിച്ച നെല്ല് നമ്മളെ മുറത്തിനകത്ത് കാറ്റുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പൊക്കി പാറ്റിയാണ് നമ്മളത് വേർതിരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ആ സ്ഥാനത്ത് അതെല്ലാം മെഷീനാണ് ചെയ്യുന്നത്. നെല്ല് മെതിക്കുന്നതും കൊയ്യുന്നതും പിന്നെ പേറ്റുന്നതും വേർതിരിക്കുന്നത്. മറ്റതിങ്ങനെ ആളുകളെല്ലാം കൂടി കൂട്ടം കൂടി നിന്ന് ഒരാൾ കൊട്ടയിൽ കോരി പൊക്കി പിടിക്കും, കാറ്റിനനുസരിച്ച് അതിങ്ങനെ വേർതിരിച്ച് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒത്തിരി കൂടുതൽ അളവിൽ നെല്ല് പുഴുങ്ങുമ്പം

0: അത് വലിയ ചെമ്പിലാണ് പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ഉണക്കുന്നത് അതിനെല്ലാം പനമ്പ്, പിന്നെ അത് കോരുന്നത് കൊട്ട, വാരിക്കൊട്ട, അതായത് മുളയുടെ ഇതുകൊണ്ട് നെയ്ത വാരിക്കൊട്ട കൊണ്ടാണ് അതിൻ്റെ തവികളും എല്ലാം അതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പിടുന്ന പാത്രം, അതിന് പ്രത്യേകം കരിങ്കല്ലിൻ്റെ ആ അര എണ്ണത്തിൻ്റെയൊക്കെ ഷേപ്പായിട്ട് അതിൻ്റെ മുകളിൽ പലകയായിട്ട് പല ഷേപ്പിലുള്ളതുണ്ട്. അതുപോലെ തന്നെ ഉപ്പുമാങ്ങ, അച്ചാറ്, അങ്ങനെ ഇടുന്നതെല്ലാം ഭരണികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അടുക്കളയിൽ. അതിന് പ്രത്യേക രുചിയും മണവും ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ അരികളൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത് പലക കൊണ്ടുള്ള വലിയ പെട്ടിയാണ്, അതായത് വലിയ വലിപ്പത്തിലുള്ള പെട്ടി. അത് കളം കളം തിരിച്ച് അരി സാധനങ്ങൾ, പച്ചരി, അങ്ങനെയുള്ള സാധനങ്ങൾ, കുത്തരി, പച്ചരിയൊക്കെ നമ്മളങ്ങനെ സ്റ്റോക്ക് ചെയ്ത് അങ്ങനെയായിരുന്നു. പിന്നെ നെല്ലെല്ലാം നമ്മൾ സൂക്ഷിച്ചിരുന്നത് പത്താഴം വലിപ്പത്തിലുള്ള ഒരു മുറിയുടെ പകുതി വലിപ്പം വരും, അതിലാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. കറികളെല്ലാം നമ്മൾ ഇഞ്ചിക്കറി അങ്ങനെയുള്ള പായസം ഒക്കെ വയ്ക്കുന്നത് ഉരുളിയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആരെങ്കിലും ആളുകൾ വരുമ്പം കുടിക്കാനായിട്ട് വെള്ളം കൊടുത്തിരുന്നതും ഓട്ട് ഗ്ലാസ്സായിരുന്നു, അതായത് ഈ സ്വർണ്ണ കളറായിട്ടുള്ള ഗ്ലാസ്. ആരെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വരുമ്പം കൈ കഴുകാനൊരു മൊന്തയിൽ വെള്ളം കൊടുക്കും, അതാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മളെ അടുക്കളയിലെ തവികളൊക്കെ തൂക്കിയിടാൻ പലക പോലെ ഒരു സാധനം, അത് ദോരം ദോരമായിട്ട് അത് കയറെ കെട്ടി തൂക്കിയിടും. അതായത് ആ അട ഓരോ ദോരത്തിലാണ്, തവികളാണെങ്കിലും മരത്തിൻ്റെ തവികളാണ്. ആ സ്ഥാനമൊക്കെ ഇപ്പോൾ സ്റ്റീലാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്, മരത്തവി ചിരട്ട കൊണ്ടുള്ളതാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിങ്ങനെ ആ ദോരത്തിൽ ഓരോ ദോരത്തിലും തൂക്കി തൂക്കിയിട്ട് കയറുകൊണ്ട് കെട്ടിയിടും. പിന്നെ പാത്രങ്ങളാണെങ്കിലും ആദ്യകാലം അത് ഓടിൻ്റെ പാത്രമായിരുന്നു, പിന്നെ അത് വെള്ള അലൂമിനിയം ഇനാമലിൻ്റെ പാത്രമായി, പിന്നെ ഡിസ്പോസിബിളായി. ഇപ്പം നമ്മുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ സ്റ്റീൽ പ്ലേറ്റുകളും ഓട് പാത്രങ്ങളും ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം ഇപ്പം മാറി, ഇപ്പോൾ പുതിയ തലമുറയിൽ എല്ലാത്തിനും മാറ്റം വന്നു. കുടിക്കാനുള്ള വെള്ളം കോരിയാണ് എടുത്തുകൊണ്ടിരുന്നതും കുളിക്കാൻ ഉപയോഗിക്കുന്നതും എല്ലാം പാള, അതായത് ബക്കറ്റ്, ഇരുമ്പ് ബക്കറ്റ്. ആ ഇരുമ്പ് ബക്കറ്റ് കൊണ്ട് കയറിട്ട് കിണറിൽ നിന്ന് വലിച്ചു കോരി എല്ലാവരും കുളിക്കാനും അലക്കാനും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ തണുത്ത് വെള്ളം കുടിക്കാൻ പണ്ട് മുതലേ മണ്ണിൻ്റെ കൂജയിൽ വെള്ളം പിടിച്ച് അതിൽ കുറച്ച് മണൽത്തരി ഇട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ ആര് വന്നാലും ആ വെള്ളമാണ് കുടിച്ചുകൊണ്ടിരുന്നത്.
1: വായനശാലകളിലൂടെ
2: വള്ളിക്കാവ് സാംസ്കാരിക സന്ധായിനി വായനശാലയുടെ സെക്രട്ടറി രവികുമാർ സംസാരിക്കുന്നു.
3: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിന്റെ രാജഭരണത്തിന് കീഴിൽ അറബിക്കടലിനും പ്രായപരത്തിനും ഓരത്ത് വള്ളിക്കാവ് ഗ്രാമത്തിൽ അക്ഷരത്തിന്റെ അത്തിനാളങ്ങൾക്ക് ഒരു കൊളുത്തുകയായിരുന്നു കടമ്പാട്ടെ ശ്രീ ശർമാജി. തൊണ്ടുതള്ളി കവിരുകാരനെ സ്വർണ്ണനൂലാക്കി മാറ്റിയ ഗ്രാമത്തിലെ നിരക്ഷരരായ ജനതയെ വായനയുടെ ലോകത്തിലേക്ക് പതുക്കെ കൈപിടിച്ചുയർത്തിയ വായനശാലയാണ് കൊല്ലം ജില്ലയിൽ കുലശേഖരപുരം പഞ്ചായത്തിൽ വള്ളിക്കാവിൽ ചെയ്യുന്ന സംസ്കാര സമുദായം. 1931 കാലഘട്ടത്തിൽ വള്ളിക്കാവിലെ കടമ്പാട്ട് കുടുംബത്തിലെ ശ്രീ വാസുദേവ ശർമ്മയാണ് ഇത് സ്ഥാപിച്ചത്. 5 വർഷം പിന്നിടുമ്പോൾ ഇതിലൊരു ജനകീയ മുഖം തുന്നിച്ചേർക്കുവാൻ അതിന്റെ ശ്രമഫലമായി ശ്രീ ഇ എൻ കുട്ടൻപിള്ളയും പ്രസിഡന്റും ശ്രീ പുതുമയ ശ്രീ വാസുദേവൻ സെക്രട്ടറിയുമായി ജനകീയ കമ്മിറ്റി നിലവിൽ വന്നു. അങ്ങനെ 1937 371 നമ്പരായി സംസ്കാര സമുദായം ചരിത്രത്തിലേക്ക് നടന്നു തുടങ്ങി. ഇരവഴിയിലെ നാട്ടുവിളിച്ചും അടുത്തുള്ള പ്രദേശമായ ക്ലാപ്പന, ആലപ്പാട്, കുലശേഖരപുരം പ്രദേശങ്ങളിലേക്ക് പരക്കുവാൻ തുടങ്ങി. ഈ പ്രദേശത്തെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ അക്ഷരപ്പുരയെ സജീവമാക്കി തുടങ്ങി. മഹോപാധ്യായ ശ്രീ മാധവൻപിള്ള, ശ്രീ പത്മനാഭപിള്ള, പി പ്രഭാകരൻ, പി ശ്രീനിവാസി, സത്രമുക്ക് രാഘവൻപിള്ള, ശങ്കരപ്പിള്ള, കൊട്ടാരത്തിൽ ബെന്നിക്രോസ്, ക്ലാപ്പന വേണുജി, സായ് കടന്നിനാമ്പരൻ, ശ്രാമ്പൂത്തിൽ എസ് കെ നാണു, ആതിനാട് ഗോപി, കെ ജി ദിവാൻ തുടങ്ങിയ ദീർഘവീക്ഷണരായ കുറച്ചധികം പേർ ഇതിന്റെ വളർച്ചയിലും പ്രവർത്തനങ്ങളിലും അലകും പിടിയും ചേർത്തു. അങ്ങനെ കൊല്ലം ജില്ലയിലെ A+ ലൈബ്രറിയായി ഈ ഗ്രന്ഥശാല വളർന്നു. ഭൗതിക നിലവാരത്തിനൊപ്പം കലാകായിക പ്രവർത്തനങ്ങളിലേയും ശ്രദ്ധപിടിച്ച് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ സംഗമ സ്ഥലം കൂടിയായി ഗ്രന്ഥശാല മാറി. പത്രമുക്കിൽ തലയെടുപ്പോടുകൂടി നിന്ന വായനശാലയിൽ നിന്നും ശബ്ദത്തിന്റെ ലോകം കൂടി ഗ്രാമീണർക്ക് ആദ്യമായി പരിചയപ്പെടുത്തതും ഈ അക്ഷരമുത്തശ്ശാല. അവിടെ ഒരു റേഡിയോ സ്ഥാപിച്ചുകൊണ്ട് അവരെ ആകാശവാണി എന്ന പുതിയ അതിഥിയെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും റേഡിയോ പരിപാടികൾ പരിചയപ്പെടുത്തുന്നതിനും ജനങ്ങൾ ഗ്രന്ഥശാലയെ ആശ്രയിച്ചു.

0: പഴയ തലമുറ നടത്തിയ അക്ഷരത്തിരി കെടാതെ പള്ളിക്കാവിലെ പുതിയ തലമുറ അദ്ദേഹത്തിലേക്ക് ഏറ്റുവാങ്ങിയപ്പോൾ ചരിത്രത്തിന്റെ ഇടുകളിലേക്ക് നടന്നു കയറിയവർ അനവധിയാണ്. അതിൽ ഓർക്കേണ്ട പേരുകളാണ് സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കളായ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സാർ, ശ്രീമതി ഹരിദാ സാവത്രി. ചെറുകഥയിലൂടെ സാഹിത്യ ലോകത്തിലേക്ക് നടന്നു കയറിയ ശ്രീ നിഖിൻ അടക്കം നിരവധി പുതിയ മുഖങ്ങൾ. 87 വർഷം പിന്നിടുമ്പോൾ 2100 അംഗങ്ങളും 16,000-ൽ പരം പുസ്തകങ്ങളുമായി തലയെടുപ്പോടുകൂടി വള്ളിക്കാവിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തു നിൽക്കുന്ന സംസ്കാര സമുദായം എന്ന ഗ്രന്ഥശാല പുതിയ തലമുറയുടെ വേഗതയ്ക്കൊപ്പം ഈ ഗ്രന്ഥശാലയും മാറി. ഈ ലീഡറും റഫറൻസ് സംവിധാനവും അടക്കം ഒരുക്കിക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് അക്ഷര വെളിച്ചമായി നിലനിൽക്കുന്നു. PSC പരിശീലനത്തിനായി സന്ധ്യാനേരങ്ങളിൽ ചാരുബെഞ്ചുകളിൽ ഇടം പിടിക്കുന്ന യുവതി യുവാക്കളുടെ പരിശീലന കളരിയായി ഗ്രന്ഥശാലയെ ഇതിനകം മാറ്റിക്കഴിഞ്ഞു. അക്ഷരസേനയുടെ നേതൃത്വത്തിൽ വിവിധ പാലിറ്റീവ് പ്രവർത്തനങ്ങൾക്കൊപ്പം ജൈവ പച്ചക്കറി കൃഷി, ചെണ്ടുമല്ലി കൃഷി എന്നിവ കൂടി പരിപോഷിപ്പിച്ചുകൊണ്ട് വയോജന ക്ലബം സജീവമായി നിലനിൽക്കുന്നു. ബാലവേദി, യുവജനവേദി എന്നിവയും ഇവിടെ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു. വാദ്യോപകരണങ്ങളും കഥകളി സംഗീതവും തായമ്പകയുടെ മുഴക്കവും ചേർന്ന് അവധി ദിവസങ്ങളെ സജീവമാക്കി നിർത്തുന്നു. കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് സുഗർജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പ്രകാരം കഥകളി, മോഹിനിയാട്ടം, ചിത്രകല എന്നിവയുടെ സൗജന്യ പരിശീലനം കൂടി ചേരുമ്പോൾ ഗ്രാമീണ സൗന്ദര്യവും പേറിയിരുന്ന കുഞ്ഞുങ്ങളുടെ കുഞ്ഞു മനസ്സിനെ ഗ്രന്ഥശാല പരിപോഷിപ്പിക്കുന്നു. അതിലുപരി വനിതാവേദിയുടെ നേതൃത്വത്തിൽ ഗ്രാമവും വായിക്കുന്നു എന്ന പരിപാടി ഗ്രന്ഥശാല ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. കരവാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വീട്ടക വായന സദസ് എന്ന പരിപാടി പിന്നീട് ഇത് പരിവർത്തനം ചെയ്യുകയുണ്ടായി. നിരവധി പുസ്തകങ്ങൾ ഇതിനകം ഗ്രാമീണ ജനതയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീട്ടകങ്ങളിൽ ഗ്രന്ഥശാല ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ സാഹിത്യ അഭിരുചിയെ വളർത്തുന്ന വലിയ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. നിലവിൽ ഗ്രന്ഥശാല ആഴ്ചയിൽ 300 മുതൽ 400 വരെയുള്ള യുവതി യുവാക്കളും ബഹുജനങ്ങളുമാണ് നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി പുസ്തക വായനയും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനത്തിനു വേണ്ടി എത്തുന്നതെങ്കിൽ അതിന്റെ എണ്ണം 1000-ലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന സമഗ്രമായ ഒരു പ്രവർത്തനത്തിന് ഞങ്ങൾ ലക്ഷ്യം വഹിച്ചു തുടങ്ങി. നിലവിൽ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം നടത്തുന്നത് 11 അംഗ സമിതിയാണ്. വള്ളിക്കാവിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും എടുത്തു പറയപ്പെടുന്ന ഒരു ഗ്രന്ഥശാലയാണ് സംസ്കാര സമുദായം പാനശാല. നിരവധി കുരുന്നുകൾക്ക്, യുവാക്കൾക്ക്, ബഹുജനങ്ങൾക്ക് അക്ഷര വെളിച്ചമായി മാറുവാനും അതോടൊപ്പം തന്നെ ജനതയെ സാഹിത്യ ലോകത്തിന്റെ അനുഹായത്തിൽ അഭിനന്ദിക്കുന്നതിനും ഈ ഗ്രന്ഥശാല നിസ്സീമമായ പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത്. ഭാവിയിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യമായ റഫറൻസ് സംവിധാനം ഏറ്റവും സജ്ജമായി നിലകൊള്ളുന്ന ഒരു വലിയ അക്ഷരത്തിരയാക്കി മാറ്റുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിന് ഈ നാട്ടിലെ നല്ലവരായ ബഹുജനങ്ങളുടെ നിസ്സീമമായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു വരുന്നു.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, എസ് ജാനകി എന്നിവർ പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: യൂസഫലി കേച്ചേരി രചിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം 'ലാവ'.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: ഇനി കേൾക്കാം ജയചന്ദ്രനും ജാനകിയും പാടിയ ഗാനം ഇടിമുഴക്കം എന്ന ചിത്രത്തിൽ നിന്ന്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം. ഇതേക്കുറിച്ച് ഡോക്ടർ രേഖ ആറം സംസാരിക്കുന്നു. ഇന്ന് 12:40 പ്രകാശധാരയിൽ. ഇന്ന് 2:15 തുടർനാടകം, കുടത്തിലെ വിളക്ക് അവസാന ഭാഗം. രചന എൻ കൃഷ്ണപിള്ള, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. ഇന്ന് ഉച്ചയ്ക്ക് 2:15.

0: ആകാശവാണി സമയം ഇപ്പോൾ 12 മണി.
1: മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിക്കുന്നത് ആർ റാഫി.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. നമുക്കിപ്പോൾ റെജു ജോസഫ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം എൽ പ്രമീള. കളിചൊല്ലി ചിരിതൂകി നിൽക്കും നിന്റെ കവിളിൽ ചെന്താമര പൂവോ എന്നാരംഭിക്കുന്ന ഈ ഗാനത്തിന്റെ രചന നിർമ്മല ശ്രീകുമാർ.

രജു ജോസഫ് പാടിയ ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗാനരചന നിർമ്മല ശ്രീകുമാർ, ജെ ആർ കുറുപ്പ്. സംഗീതം നൽകിയത് എൽ പ്രമീള.

0: സമയം 12:59. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. തീരദേശത്ത് ഇനി പ്രതീക്ഷയുടെ ജാഗരകാലം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാനാണ് പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവെക്കുന്നതായും തിങ്കളാഴ്ച വീണ്ടും ചേരുമെന്നും സഭാധ്യക്ഷൻ അറിയിച്ചു. ലഹരിക്കെതിരായ

0: ചട്ടമുക്ത യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പിഎം ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാർ ഏകപക്ഷീയമായി ഒപ്പുവച്ച കരാർ സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഉപസമിതി അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ 4 പുതിയ പദ്ധതികൾക്ക് ഇന്ന് തുടക്കമാകും. സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി കെ മുരളീധരൻ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന എംഎസ്സി മെഡിക്കൽ ബയോ ഇൻഫർമാറ്റിക്സ് കോഴ്സ്, ക്യാമ്പസിലൊരുക്കിയ ഔഷധ സസ്യ ഉദ്യാനത്തിന്റെ സമർപ്പണം എന്നിവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. 2003 മുത്തങ്ങ കേസിൽ പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി മറ്റൊരു പോലീസുകാരനായ അബ്ദുൾ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരെന്നും കോടതി വിധിച്ചു. ശബരിമലയിലെ ആവശ്യങ്ങൾക്ക് പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. മിൽമയുടെ നെയ്യ് സംബന്ധിച്ച് പരാതികളൊന്നും ലഭിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
1: മിൽമ തന്ന നെയ്യിൽ എന്തെങ്കിലും പോരായ്മയുള്ളതായിട്ടുള്ള ഒരു പരാതി എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, ബോർഡിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല. നെയ്യ് വാങ്ങേണ്ടതില്ല പുറത്തുനിന്ന് എന്നൊരു തീരുമാനം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായ തീരുമാനം നേരത്തെ എടുത്തിരുന്നു. ഇത് കാരണം കൊണ്ട് എടുത്തതല്ല, ഇപ്പോൾ അത് ആ തീരുമാനം നല്ലതായെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്.
0: കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ കേസിൽ ഒരാൾ അറസ്റ്റിൽ. കടലായി സ്വദേശി ലിനീഷാണ് അറസ്റ്റിലായത്. ഈ മാസം 21 തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന വന്ദേഭാരതിന് നേരെയാണ് കല്ലേറുണ്ടായത്. മോശം കാലാവസ്ഥയെ തുടർന്ന് 2 വിമാനങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. മാലെ കൊച്ചി ഇൻഡിഗോ വിമാനവും ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസുമാണ് വഴിതിരിച്ചുവിട്ടത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1 ITR 2 പ്രകാരം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം ഡിസംബർ 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ഓണം ഖാദിമേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് ആദ്യ വിൽപ്പന നടത്തി നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ വി റിനീഷ അധ്യക്ഷയാവും. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കീഴിലെ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ പ്രത്യേക റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും. നാളെയും മറ്റന്നാളും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഓഗസ്റ്റ് മാസത്തെ റേഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും. ക്ലിനിക്കൽ ടോക്സിക്കോളജി മേഖലയിലെ ദേശീയ കോൺഫറൻസ് ടോക്സിക് 2026 മന്ത്രി ടി സിദ്ദിഖ് നാളെ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ടോക്സിക്കോളജി, വിഷബാധ ചികിത്സ തുടങ്ങിയവയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നതിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പരിപാലന രംഗത്തെ വിദഗ്ധർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീവിദ്യ നിർദ്ദേശിച്ചു.
3: ഈ കൊല്ലം ജില്ലയിൽ 750 യന്ത്രവൽകൃത യാനങ്ങളുണ്ട്. അവര് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കടലിലേക്ക് തിരിച്ചിറങ്ങുകയാണ്. മത്സ്യബന്ധനത്തിന് പോകുന്നവര് നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് പോലെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കണക്കിലെടുത്ത് പോകേണ്ടതാണ്. കൂടാതെ ഐഡന്റിറ്റി കാർഡുകളും യാനങ്ങളുടെ രജിസ്ട്രേഷൻ ലൈസൻസ് സർട്ടിഫിക്കറ്റുകളും കരുതേണ്ടതാണ്.
0: കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. മത്സ്യത്തൊഴിലാളി രാജീവനാണ് മരിച്ചത്. കാണാതായ രാധാകൃഷ്ണൻ, മകൻ ഗൌതം എന്നിവർക്കായി തെരച്ചിൽ തുടരുന്നു. 14 പേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി പള്ളിത്തോട്ടം സ്വദേശി റോയിസണിന്റെ മൃതദേഹം കണ്ടെത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നയപരിഷ്കാരങ്ങൾ സംബന്ധിച്ച ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാന ശില്പശാല

0: സംഘടിപ്പിക്കും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിവിധ അധ്യാപക സാമൂഹ്യ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അധ്യക്ഷൻ സി രാമകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയം, വികസിത ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ, കേരളത്തിലെ 4 വർഷ ബിരുദ പഠന സമ്പ്രദായം എന്നിവയെക്കുറിച്ച് ചർച്ച നടക്കും. പോലീസ് സ്റ്റേഷനുകളിൽ സഹായം തേടിയെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്രയമായി കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ. 16 മാസത്തിനിടെ 8547 പേരാണ് ഈ സെന്ററുകളുടെ കൌൺസിലിംഗിന് വിധേയരായത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഗാർഹിക പീഡനം, ലഹരി ഉപയോഗം, മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം തുടങ്ങി വിവിധ പ്രശ്നങ്ങൾക്കാണ് പോലീസ് സ്റ്റേഷനുകളിലെ സ്നേഹിത സഹായ കേന്ദ്രത്തിലൂടെ പരിഹാരം നൽകുന്നത്. പദ്ധതി തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് സ്നേഹിതയുടെ സേവനം ലഭിച്ചത് തൃശൂർ ജില്ലയിലാണ്. കുടുംബശ്രീയുടെ കീഴിലുള്ള കമ്മ്യൂണിറ്റി കൌൺസിലർമാർക്കാണ് കൌൺസിലിംഗിന്റെ ചുമതല. ആഴ്ചയിൽ 2 ദിവസം വീതമാണ് സേവനം നൽകുന്നത്. കൌൺസിലിംഗിനെത്തുന്നവർക്ക് മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്.
0: ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ വിവിധ ബാങ്കുകളുടെ സഹകരണത്തോടെ കവരത്തി ദ്വീപിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വിതരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മത്സ്യബന്ധന സഹകരണ സംഘങ്ങൾ, അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ കടന്നു. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10ാം സ്ഥാനത്താണ്. 5 തവണ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി സൌഹൃദ മത്സരം കളിക്കും. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ 3 ഒക്ടോബർ മത്സരം. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും യു ഡി എഫിൽ ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യത്തിൽ കോൺഗ്രസിനും ലീഗിനും വെവ്വേറെ അഭിപ്രായമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. പി എം ശ്രീയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച ശേഷം കോൺഗ്രസും ലീഗും അഭിപ്രായം പറയുമെന്നും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഡിജിപി നിതിൻ അഗർവാൾ ഇന്ന് വിരമിക്കും. പേരൂർക്കട എസ് എ പി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന വിടവാങ്ങൽ പരേഡിൽ അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു. അഗ്നിശമന സേനാ ഡിജിപി പദവിയിൽ നിന്നാണ് അദ്ദേഹം വിരമിക്കുന്നത്. ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും ചേർന്ന് സംഘടിപ്പിക്കുന്ന എസ് ജാനകി അനുസ്മരണ പരിപാടി ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അവിടുന്ന് ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ എസ് ജാനകി പാടി അനശ്വരമാക്കിയ ഗാനങ്ങളുടെ അവതരണം ഉണ്ടാകും. 11ാമത് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് കാസർഗോഡ് കാലിക്കടവിൽ ഇന്ന് തുടക്കമാകും. കാസർഗോഡ് ജില്ല ആദ്യമായാണ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്ത മാസം 3 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. തീരദേശത്ത് ഇനി പ്രതീക്ഷയുടെ ചാകരക്കാലം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
3: ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രേഖ ആർ എം സംസാരിക്കുന്നു.
4: ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഗർഭധാരണം. ഗർഭം ധരിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി ആരോഗ്യ വിദഗ്ധരെ സന്ദർശിക്കേണ്ടതാണ്. ആരോഗ്യമുള്ള അമ്മയാണ് ആരോഗ്യമുള്ള കുഞ്ഞിന് അടിസ്ഥാനം. ആരോഗ്യമെന്നാൽ അത് ശാരീരികവും മാനസികവും വൈകാരികവുമായ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാകുന്നു. പ്രീ കൺസെപ്ഷണൽ കെയർ അഥവാ ഗർഭധാരണത്തിനുള്ള മുൻകരുതൽ പരിചരണം എന്നാൽ ഒരു സ്ത്രീയുടെ ബയോകെമിക്കൽ, ബിഹേവിയറൽ, സോഷ്യൽ റിസ്കുകൾ തിരിച്ചറിയാനും പരിഷ്കരിക്കാനും ലക്ഷ്യമിടുന്ന ഒരു കൂട്ടം ഇടപെടലുകളാണ്. ആദ്യമായി ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്നവരായാലും പിന്നീടുള്ള ഗർഭധാരണമായാലും എല്ലാ സ്ത്രീകളും പ്രീ കൺസെപ്ഷണൽ കെയർ ആൻഡ് കൌൺസിലിംഗിന് വിധേയരാകുന്നത് ഗർഭകാല

പ്രായം കൂടുന്നതനുസരിച്ച് അണ്ഡങ്ങളുടെ എണ്ണം കുറയുകയും അണ്ഡങ്ങളുടെ ക്വാളിറ്റി നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ഗർഭിണിയാകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. മാത്രമല്ല ഗർഭമലസാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതുകൂടാതെ പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷനുകളായ മാസം തികയാതെയുള്ള പ്രസവം, ഗർഭസ്ഥ ശിശുവിലെ വളർച്ചക്കുറവ്, പ്രസവത്തോടുകൂടിയുള്ള ശിശുമരണം, മറുപിള ഗർഭപാത്രത്തിൽ താഴെയാകുന്ന അവസ്ഥ അഥവാ പ്ലാസന്റ പ്രീവിയ, ജനിതക വൈകല്യങ്ങൾ, ഗർഭാവസ്ഥയിലെ പ്രമേഹം, അതിരക്തസമ്മർദ്ദം, സിസേറിയൻ സെക്ഷൻ എന്നിവയുടെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല പ്രായമായ സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ മാതൃമരണ നിരക്കും കൂടുതലായി കാണാറുണ്ട്. പ്രായം കൂടുന്തോറും മറ്റു രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതും ഗർഭധാരണത്തിനെ പ്രതികൂലമായി ബാധിക്കാം. അമ്മയുടെ മാത്രമല്ല അച്ഛനാകാൻ പോകുന്ന വ്യക്തിയുടെ പ്രായവും പ്രധാനമാണ്. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ ബീജം ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു. അടുത്തതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആഹാരക്രമമാണ്. പോഷകപ്രദമായ സമീകൃത ആഹാരം കഴിക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും പൊതു ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല നമ്മുടെ പോഷകക്കുറവുകൾ കണ്ടുപിടിച്ച് പരിഹരിക്കേണ്ട സമയം കൂടിയാണിത്. അയൺ ധാതു നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ്. ശരീരത്തിലെ അയൺ കുറയുന്നത് വിളർച്ചയായി പുറത്ത് പ്രകടമാകും. അയൺ ഡെഫിഷ്യൻസിയാണ് ഗർഭിണികളിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന പോഷകക്കുറവ്. ഇത് പ്രസവാനന്തര രക്തസ്രാവം മുതലായ സങ്കീർണതകൾക്ക് വഴിതെളിക്കും. ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളായ ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ചെറുമത്സ്യങ്ങൾ, മില്ലറ്റ് അഥവാ ചെറുധാന്യങ്ങൾ തുടങ്ങിയവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് അയൺ ഗുളികകൾ കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ അത് കഴിക്കുകയും വേണം. ഇതുപോലെ കാൽഷ്യം, വൈറ്റമിൻ ഡി തുടങ്ങിയവയുടെ പോഷകക്കുറവുകളും കണ്ടുപിടിച്ച് പരിഹരിക്കുന്നത് ആരോഗ്യകരമായ ഒരു ഗർഭകാലത്തിന് വഴിതെളിക്കും. ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ശരീരഭാരമാണ്. അമിതവണ്ണവും ഭാരക്കുറവും രണ്ടും ഗർഭകാല സങ്കീർണതകൾക്ക് കാരണമാകാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അമിതവണ്ണം ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം, വന്ധ്യത, അബോർഷൻസ്, ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രമേഹം, മാസം തികയാതെയുള്ള പ്രസവം, പ്രസവത്തോടെയുള്ള ശിശുമരണം, രക്താതിസമ്മർദ്ദം, ഞരമ്പുകളിൽ രക്തം കട്ടപിടിക്കൽ തുടങ്ങിയ സങ്കീർണതകൾക്ക് കാരണമാകാം. അതുപോലെ അമ്മയുടെ ഭാരക്കുറവും അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിനെയും പ്രതികൂലമായി ബാധിക്കാം. ഗർഭപൂർവ്വ സമയമാണ് നമ്മുടെ അനുയോജ്യമായ ശരീരഭാരത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല സമയം. അമിതവണ്ണമുള്ള സ്ത്രീകൾ 5% മുതൽ 10% വരെ ശരീരഭാരം കുറച്ചാൽ തന്നെ ഗർഭിണിയാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായി കാണുന്നു. വ്യായാമവും ശരിയായ ഭക്ഷണരീതികളും പിന്തുടരുക എന്നതാണ് ഇതിനുള്ള വഴി. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം 64 വയസ്സിൽ താഴെയുള്ള എല്ലാ വ്യക്തികളും ആഴ്ചയിൽ 150 മിനിറ്റ്, അതായത് ഒരു ദിവസം 30 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ 5 ദിവസം ഏതെങ്കിലും വ്യായാമങ്ങളിൽ ഏർപ്പെടണമെന്നാണ്. ഇത് ഗർഭിണിയാകാനുള്ള സാധ്യത കുറയ്ക്കുകയോ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കുകയോ ഇല്ല. അമിതവണ്ണവും ഭാരക്കുറവുമുള്ള സ്ത്രീകൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് ആവശ്യമുള്ള മാറ്റങ്ങളും ആരോഗ്യകരമായ ജീവിതശൈലിയും സ്വീകരിക്കുന്നത് ഒരു നല്ല ഗർഭകാലത്തിനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ ജനനത്തിനും വഴിതെളിക്കും. ജീവിതശൈലിയിലെ മാറ്റങ്ങളെപ്പറ്റി പറയുമ്പോൾ പ്രധാനമായി എടുത്തു പറയേണ്ട ഒന്നാണ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ഗർഭസ്ഥ ശിശുവിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. പുകവലി, മദ്യപാനം, ഡ്രഗ് അഡിക്ഷൻ, ഇത് സ്ത്രീയിലായാലും പുരുഷനിലായാലും അത് കുഞ്ഞിനെ ബാധിക്കും. പുകവലി സ്ത്രീയിലും പുരുഷനിലും മദ്യത ഉണ്ടാക്കാം. മാത്രമല്ല അബോർഷൻസ്, മാസം തികയാതെയുള്ള പ്രസവം, മറുപിള്ളയ്ക്കുള്ള പ്രശ്നങ്ങൾ, സഡൻ ഇൻഫന്റസ് സിൻഡ്രോം എന്നിവയ്ക്ക് വഴിതെളിക്കും. മദ്യപാനം ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുരുതരമായ ഒരു കൂട്ടം ജനിതക വൈകല്യങ്ങൾക്ക് കാരണമാണ്. റിക്രിയേഷണൽ ഡ്രഗ് അബ്യൂസ് കുഞ്ഞുങ്ങളിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലുമുള്ള ദമ്പതികൾ ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായും വിദഗ്ധോപദേശം തേടുകയും അഡിക്ഷൻസിൽ നിന്ന് പുറത്തുവരികയും ചെയ്യേണ്ടതാണ്. വാക്സിനേഷൻസ് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാവുന്ന പല പകർച്ചവ്യാധികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ അഥവാ വാക്സിനേഷൻ വഴി തടയാവുന്നതാണ്. ഉദാഹരണത്തിന് റുബെല്ല എന്ന വൈറസ് ഉണ്ടാകുന്ന പനി ഗർഭാവസ്ഥയിൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ അമ്മയ്ക്കുണ്ടായാൽ 85% ഗർഭസ്ഥ ശിശുക്കളും കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം വൈകല്യങ്ങളുമായിട്ടാവും ജനിക്കുക. ശ്രവണശേഷി നഷ്ടമാകുക, ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാകുക ഒക്കെ കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഈ അവസ്ഥയുടെ ചില ഭാഗങ്ങളാണ്. അതുപോലെ തന്നെയാണ് ചിക്കൻ പോക്സ് അഥവാ വാരിസെല്ല ഇൻഫെക്ഷൻസും. ഇവയെ പ്രതിരോധിക്കാൻ വളരെ ഫലപ്രദമായ വാക്സിനുകൾ ലഭ്യമാണ്. ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ഈ രോഗങ്ങൾക്കെതിരെയുള്ള തങ്ങളുടെ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശേഷി ടെസ്റ്റ് ചെയ്ത് ആവശ്യമെങ്കിൽ റുബെല്ല ചിക്കൻ പോക്സ് വാക്സിനുകൾ സ്വീകരിക്കേണ്ടതാണ്. വേറൊരു പ്രധാന കാര്യം, ഈ വാക്സിനുകൾ സ്വീകരിക്കുന്നവർ വാക്സിൻ സ്വീകരിച്ച് 1 മാസത്തിന് ശേഷം മാത്രമേ ഗർഭം ധരിക്കാൻ പാടുള്ളൂ. മറ്റൊരു പ്രധാന വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ അഥവാ ഫ്ലൂ വാക്സിൻ. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള സമയത്തെ ഫ്ലൂ സീസൺ എന്ന് പറയപ്പെടുന്നു. സാധാരണയായി ഇൻഫ്ലുവൻസ പകർച്ചവ്യാധി കൂടുതലാകുന്ന സമയമാണിത്. ഈ സമയത്ത് ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ഫ്ലൂ വാക്സിൻ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ജനിക്കുന്ന കുഞ്ഞിനും ആദ്യമാസങ്ങളിൽ ഇൻഫ്ലുവൻസയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ്. കോവിഡ് 19 പാൻഡമിക്കിന് ശേഷം എല്ലാ സ്ത്രീകളും ഗർഭം ധരിക്കുന്നതിന്

0: കോവിഡ് വാക്സിനേഷൻ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അഭികാമ്യമാണ്. ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്ന എല്ലാ സ്ത്രീകളും 3 മാസം മുമ്പ് മുതൽ ഫോളിക് ആസിഡ് ഗുളികകൾ ദിവസം 1 വെച്ച് കഴിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന ജനിതക വൈകല്യം തടയാനാണിത്. പഠനങ്ങൾ കാണിക്കുന്നത് ശരിയായ ഗർഭപൂർണ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എടുക്കുന്ന സ്ത്രീകളിൽ ഇതിന്റെ റിസ്ക് വളരെയധികം കുറയുന്നുവെന്നാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രസവത്തിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്ട് ഉള്ള കുഞ്ഞിന് ജന്മം നൽകിയ അമ്മമാർ നിർബന്ധമായും അടുത്ത ഗർഭധാരണത്തിന് മുമ്പ് പ്രീ കൺസെപ്ഷണൽ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എടുത്തിരിക്കേണ്ടതാണ്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് പല്ലുകളുടെയും മോണകളുടെയും വൃത്തിയും ആരോഗ്യവും. ഏതാണ്ട് 40% ഗർഭിണികളിൽ മോണസംബന്ധമായ രോഗങ്ങൾ കാണുന്നത്. മോണസംബന്ധമായ പ്രശ്നങ്ങൾ, മാസം തികയാതെയുള്ള പ്രസവം, ഗർഭാവസ്ഥയിലുണ്ടാകുന്ന അധിക രക്തസമ്മർദ്ദം, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. മാത്രമല്ല അമ്മയ്ക്ക് പല്ലുരോഗങ്ങളുണ്ടെങ്കിൽ അത് ഭാവിയിൽ കുഞ്ഞുങ്ങൾക്കും വരാനുള്ള സാധ്യത അധികമാണ്. ഗർഭകാല പൂർവ്വ പരിചരണത്തിൽ ഉറപ്പാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അമ്മയുടെ പല്ലുകളുടെയും മോണകളുടെയും ശുചിത്വവും ആരോഗ്യവും. ഇനി മറ്റു രോഗങ്ങളുള്ള സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. പ്രമേഹമുള്ളവർ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം വേണം ഗർഭിണിയാകാൻ. അല്ലാത്ത പക്ഷം കുഞ്ഞിന് ഹൃദയവൈകല്യങ്ങൾ ഉൾപ്പെടെ പലതരം ബേർത്ത് ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അതിരക്തസമ്മർദ്ദം, അപസ്മാരം എന്നിവയുള്ള സ്ത്രീകൾ കഴിക്കുന്ന ചില മരുന്നുകൾ ഗർഭസ്ഥ ശിശുവിനെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ളവർ ഗർഭിണിയാകാൻ തയ്യാറെടുക്കുമ്പോൾ ആരോഗ്യ വിദഗ്ധരെ കണ്ട് മരുന്നുകൾ സേഫ് ഡ്രഗ്സിലേക്ക് മാറ്റുകയും ആ ഡ്രഗ്സിൽ ഡിസീസ് കൺട്രോൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഗർഭിണിയാകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് മാനസിക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന രോഗികളും. അതിന്റേതായ ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശത്തിലും മേൽനോട്ടത്തിലുമാകണം ഗർഭധാരണവും ഗർഭകാല പരിചരണവും. കഴിഞ്ഞ ഗർഭധാരണത്തിൽ ഗർഭാവസ്ഥയിലോ പ്രസവ സമയത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ളവർ പിന്നീടുള്ള ഗർഭധാരണത്തിന് മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആവശ്യമായ ടെസ്റ്റുകളും മുന്നൊരുക്കങ്ങളും നടത്തുകയും വേണം. ലോകാരോഗ്യ സംഘടന 2 ഗർഭങ്ങൾക്കിടയിൽ നിർദ്ദേശിക്കുന്ന മിനിമം ഇന്റർവെൽ 2 വർഷമാണ്. 6 മാസത്തിൽ താഴെയും 5 വർഷത്തിന് മുകളിലുമുള്ള ഇന്റർ പ്രഗ്നൻസി ഇന്റർവെൽസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ ഒരു അബോഷൻ അല്ലെങ്കിൽ സ്റ്റിൽബർത്തിന് ശേഷം അടുത്ത ഗർഭധാരണം 6 മാസത്തിന് ശേഷം മതിയെന്നാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ട ആദ്യപടി ആരോഗ്യമുള്ള അമ്മയാണ്. മാതാപിതാക്കളാകാൻ തയ്യാറെടുക്കുന്ന ഓരോ ദമ്പതികളും ഗർഭകാല പൂർവ്വ പരിചരണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും പ്രീ കൺസെപ്ഷനൽ കെയർ ആൻഡ് കൌൺസിലിംഗിന് വിധേയരാകുകയും വേണം. ഗർഭകാലം ടെൻഷൻ രഹിതമാക്കാൻ ഈ മുന്നൊരുക്കം നമ്മളെ വളരെയധികം സഹായിക്കും. എല്ലാ ഗർഭധാരണവും പ്ലാൻഡ് പ്രഗ്നൻസീസ് ആക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം.
1: ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രേഖ ആർ എം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ 49 മിനിറ്റും 54 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീര ദേശാഭിമാനി ഷഹീദ ഉധം സിംഗിന്റെ 87th രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു.
2: സൻസദ് ഭവൻ ഓർ സൻസദ് പരിസർ കി പവിത്രത ബനി രഹനി ചാഹിയേ മര്യാദ ബനി രഹനി ചാഹിയേ ലേക്കിൻ ആപ്കോ ജനതാ നേ ചുൻകർ ഭേജാ ഹേ സൻസദ് മേ ചർച്ച.

0: विवाद के लिए आप सदन की पवित्रता को समाप्त कर रहे हैं, उसकी गरिमा को समाप्त कर रहे हैं। मैं आपसे पुनः आग्रह करता हूं कि आप अपनी अपनी सीट पर विराजें।
1: രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. പഞ്ചായത്തീരാജ് ഗ്രാമവികസന പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വന്നു. വ്യാജ വാർത്തകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ രാജ്യസഭയിൽ പ്രസ്താവന നടത്തി. പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ സഭ പിരിയുന്നതായി അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അറിയിക്കുകയായിരുന്നു. ലോക്സഭയും രാജ്യസഭയും തിങ്കളാഴ്ചയാണ് ഇനി ചേരുക. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കിയത് പൊതുപരീക്ഷാ സംവിധാനത്തിന്റെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന നീക്കമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സമയബന്ധിതമായ അന്വേഷണങ്ങൾ, അതിവേഗ കോടതികൾ, വേഗത്തിലുള്ള അപ്പീൽ സംവിധാനം എന്നിവ ബില്ലിലൂടെ ഉറപ്പാക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ കർശന നടപടി ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്നലെയാണ് പാർലമെന്റ് പാസാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലും തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 5,640 കോടി രൂപ ചെലവിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വിമാനത്താവളത്തിന് പ്രതിവർഷം 60 ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകാനാകും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കൊർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിന് പുറമെ 1,880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന അദ്ദേഹം മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ 1892 മൈസൂർ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥമാണ് സാംസ്കാരിക കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവഭോർ വികസിത് ഭാരത് സങ്കല്പഅഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ രാജ്യമെമ്പാടുമുള്ള യുവതാ ക്യാമ്പയിന്റെ ഭാഗമാവും. രാജ്യത്തെ 10,000 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ 1 കോടിയിലേറെ യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. മൈ ഭാരത് NSS അംഗങ്ങളും സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും ക്യാമ്പയിനിൽ പങ്കുചേരും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. ദേശീയ കൈയെഴുത്തുപ്രതി, ഡിജിറ്റൈസേഷൻ യജ്ഞം, സർക്കാർ പദ്ധതി എന്നതിലുപരി ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം വരും തലമുറകൾക്കായി സംരക്ഷിക്കാനുള്ള ദേശീയ ദൌത്യമാണെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ കൈയെഴുത്തു പ്രതി ഡിജിറ്റൈസേഷൻ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജ്ഞാൻ ഭാരതം മിഷന് കീഴിൽ 1 കോടിയിലധികം കൈയെഴുത്തു പ്രതികൾ കണ്ടെത്തുകയും പരിശോധിക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. വിപ്ലവകാരിയായ സ്വാതന്ത്ര്യസമര സേനാനി ഷഹീദ ഉധം സിംഗിന്റെ 87th രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്കുള്ള മറുപടിയായി ബ്രിട്ടീഷ് പഞ്ചാബിലെ മുൻ ലഫ്റ്റനന്റ് ഗവർണർ മൈക്കിൾ ഒ ഡയറിനെ വെടിവച്ചുകൊന്ന കുറ്റത്തിനാണ് ഉധം സിംഗിനെ 1940 ജൂലൈ 31 ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത്. അസാധാരണ ധീരതയും ത്യാഗവും നിറഞ്ഞ ഉധം സിംഗിന്റെ ജീവിതം രാജ്യത്തിന്റെ അഭിമാനവും പരമാധികാരവും സംരക്ഷിക്കാൻ എന്നും പ്രചോദനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സ്വാതന്ത്ര്യത്തിനുവേണ്ടി പുഞ്ചിരിയോടെ തൂക്കുമരം ഭരിച്ച ധീര രക്തസാക്ഷി ഉധം സിംഗിന്റെ ജീവിതം ദൃഢനിശ്ചയത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സമാനതകളില്ലാത്ത ഉദാഹരണമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇന്ത്യയെ സ്വതന്ത്രമാക്കാനുള്ള ശ്രമങ്ങളിൽ ഉധം സിംഗ് കാണിച്ച ധൈര്യം ഇന്ത്യൻ ചരിത്രത്തിലെ മഹത്തായ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 2003 മുത്തങ്ങ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൽ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിലെ 100 കണക്കിന് ഗ്രാമങ്ങളും കൃഷിഭൂമികളും വെള്ളത്തിനടിയിലാണ്. ദേശീയ

0: സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഗുജറാത്തിലും മൺസൂൺ ദുരിതം വിതയ്ക്കുകയാണ്. അഹമ്മദാബാദ്, ആനന്ദ്, സൂറത്ത്, നവ്സാരി, വൽസാദ് ഉൾപ്പെടെ 13 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അഹമ്മദാബാദ്, നവ്സാരി തുടങ്ങിയ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. നാളെ മുതൽ ഈ മാസം 7 വരെ നടക്കുന്ന ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗത്തിൽ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ലവ്പ്രീത് സിംഗ് ഇന്നലെ വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാലിരാംന വെങ്കല മെഡൽ സ്വന്തമാക്കി. ഇരുവരുടെയും മെഡൽ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനം പകരുകയും എണ്ണമറ്റ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുകയും ചെയ്യുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ജൂഡോയിലും സൈക്ലിംഗിലും ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. 5 തവണ ഫിഫ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി കൊൽക്കത്തയിൽ അന്താരാഷ്ട്ര സൌഹൃദ മത്സരം കളിക്കുമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. October 3 കൊൽക്കത്തയിലെ സാൾട്ട്ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ദേശീയ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ചരിത്രത്തിലെ ആദ്യ മത്സരമായിരിക്കും ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീരദേശാഭിമാനി ഷഹീദ് ഉധം സിംഗിന്റെ 87 രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1 മണി. ഗാനസല്ലാപം.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ഇപ്പോൾ മുതൽ 2 മണിവരെ നിങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം. പരിപാടിയിൽ പങ്കെടുക്കാനായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 9495964321 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496569321. ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം കുരിപ്പുഴ സജീവ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനസല്ലാപത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: പേര് പറഞ്ഞു.
2: ഹലോ
1: ഹലോ, ആ പേര് പറയൂ.
2: വിജയകുമാരി. വിജയകുമാരി
1: എവിടുന്നാണ്?
2: പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്ത് തെങ്ങ വന്ന
1: സ്ഥലത്തുനിന്ന്. ഏത് പാട്ടാ വേണ്ടത്?
2: മഞ്ഞിരിഞ്ഞ പൂക്കളിനകത്തെ ജാനകിയമ്മ പാടിയ മിഴിയോരമെന്നുള്ള.
1: ആ, മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളെന്നുള്ള പാട്ടല്ലേ?
2: ഞാനിത് ജൂലൈ 3-ാം തീയതി മുതൽ

0: ഏകദേശം ഒരു മാസത്തെ
1: ഞങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു, 40 വർഷം തികയുന്നതിന്.
0: എന്നായിരുന്നു?
1: ജൂലൈ 4.
0: അതുകൊണ്ട് ഒരു മാസത്തെ കാത്തിരിപ്പായിരുന്നു അല്ലേ?
1: കാത്തിരിപ്പായിരുന്നു അന്ന് മുതൽ എല്ലാ ദിവസവും.
0: എന്തായാലും വൈകിയ വേളയിൽ ആശംസകൾ അറിയിക്കുകയാണ്.
1: ലാസ്റ്റ് ദിവസം കിട്ടിയ ജൂലൈ.
0: ഇതിനു മുമ്പ് വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ? അതൊരു സന്തോഷം.
1: ഞാന് സാറിനോടും കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റിലെ എനിക്ക് കിട്ടിയത് പിന്നെ ശ്രീകുമാർ സാറേ.
0: പാട്ട് പാടുവോ? നിർബന്ധിച്ച
1: രണ്ടുപേരി പാടാം.

0: ആ പാട്ടിന്റെ വരികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയല്ലേ പരിഭ്രമം കൊണ്ട്. ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോയാലോ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ
1: എന്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഹസ്ബൻഡിനും എല്ലാവർക്കും
0: സമർപ്പിക്കുകയാണ്. എസ് ജാനകി പാടിയതാണ് പാട്ട്. ഗാനരചന ബിച്ചി തിരുമല, ഈണം പകർന്നത് ജെറി അമൽദേവ്. പാട്ട് കേൾക്കാം.

0: പാസ് സർട്ടിഫിക്കറ്റോ വാഹനത്തിന്റെ RC ബുക്കോ ഇനിയും കിട്ടിയില്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗതാഗത വകുപ്പും മറ്റ് ഏജൻസികളും നേരിട്ട് ഡിജി ലോക്കറിലേക്ക് നിങ്ങളുടെ രേഖകൾ അയക്കും. ഇനി കാത്തിരിപ്പില്ല. സർക്കാർ ഏജൻസികൾ ഇഷ്യൂ ചെയ്യുന്ന രേഖകൾ ഏറ്റവും വേഗത്തിൽ ഡിജിറ്റലായി നിങ്ങളുടെ കൈകളിൽ ലഭിക്കാൻ ഡിജി ലോക്കർ സഹായിക്കും.
1: ഹലോ, ഗാന സലാപത്തിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: പേര് പറഞ്ഞോളൂ.
2: ഇത് ഓച്ചറയ്ക്ക് സമീപം പ്രയാറിൽ നിന്നും പ്രയാർ രാമേന്ദ്രൻ
1: നായരാണ്. ഏത് പാട്ടാ വേണ്ടത്?
2: ഇന്ന് വേണ്ട പാട്ട് പഴയ പാട്ടാണ് സാറ്.
1: അതെല്ലാ തവണ എങ്ങനെയാണ് പഴയ പാട്ടാണ് ആവശ്യപ്പെടുന്നത്?
2: അതെ, പഴയ പാട്ടാണ്. കരിനീഴൽ എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ദേവരാജൻ യേശുദാസ് ടീം അണിയിച്ചൊരുക്കിയ ഒരു പാട്ടാണ്. നിറകുടം തുളുമ്പി നിന്റെ തിരുമുഖം വിളങ്ങി എന്നുള്ള ഒരു പാട്ട്.
1: നിറകുടം തുളുമ്പി നിന്റെ തിരുമുഖം തിളങ്ങി
2: തിളങ്ങി എന്നുള്ള പാട്ട്.
1: നിലാവേ നിലാവേ നീ ഒരു ഗോപസ്ത്രീ,
2: നിലാവേ നീ ഒരു ഗോപസ്ത്രീ എന്നുള്ള പാട്ടാണ് വേണ്ടത്. ഞാന് പിന്നെ രണ്ട് കത്ത് അയച്ചായിരുന്നു പിന്നെ രഞ്ജിനിക്ക്, രണ്ടും ഏൽപ്പിച്ചില്ല. പിന്നെ 22/6 6/7 ആ സാറൻ ആ പറഞ്ഞ പിന്നെ ഓർമ്മിച്ചപ്പോണ്ടല്ലോ, അതിനുശേഷം ഒന്നും കേൾപ്പിച്ചിട്ടില്ല. അയച്ച കത്തുകളൊന്നും വളരെ ബുദ്ധിമുട്ടിയായിരുന്നു, സാറിനറിയാമല്ലോ. അതൊന്നും പരിഗണിക്കുന്നില്ല. ഞാനിപ്പോ രണ്ടെണ്ണം അയച്ചത് രണ്ടും പരിഗണിച്ചില്ല. രഞ്ജിനിക്ക് ഇങ്ങനെ കാതോർത്തിരിക്കുകയായിരുന്നു റേഡിയോയ്ക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങി.
1: കാതോർത്തിരിക്കുക, ഇനി വരും, എന്തായാലും വരുന്ന ആഴ്ചകളിൽ ഉൾപ്പെടുത്തും. എന്തായാലും ഫോണിൽ വിളിക്കുമ്പോ എന്തായാലും മാസത്തിൽ ഒരു തവണ അല്ലെ രണ്ടു മാസം കൂടുമ്പോ കിട്ടുന്നുണ്ട് അല്ലേ?
2: രണ്ടു മാസം കൂടുമ്പോ കിട്ടും. ഞാനിത് പിന്നെ രഞ്ജിനിയോ ഓർമ്മിച്ചപ്പോ അല്ലെങ്കിൽ പിന്നെ എന്തുവാ ഹലോ പ്രിയ ഗീതോ ഇതൊന്നും കിട്ടാതിരിക്കുമ്പോഴാണ് ഇതിനകത്തോട്ട് എല്ലാവരത്തിലേക്ക് വിളിക്കുന്നത്. പിന്നെ ഞാൻ പിന്നെ നമ്മുടെ പിന്നെ അന്തരിച്ച പിന്നെ പ്രസിദ്ധ ഗായിക പിന്നെ ജാനകി അമ്മയുണ്ടല്ലോ, ജാനകി അമ്മയുടെ സ്മരണാർത്ഥം ഒരു പാട്ട് രണ്ടു വരി അവർ പാടിയത് പാടുക, പാടിക്കോട്ടെ. നിദ്ര തന്നീരായി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി, കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി, കാണാത്ത കരയിൽ ചെന്നെത്തി. നിദ്ര തന്നീരായി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി.
1: പകൽക്കിനാവ് എന്ന ചിത്രത്തിലെ പാട്ടാണിത് അല്ലേ?
2: അപ്പൊ
1: നിറകുടം തുളുമ്പി എന്നുള്ള പാട്ട് കേൾക്കാം. ധാരാളം ശ്രോതാക്കൾ അടുത്ത പാട്ടിന് വേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ട്
2: ഓ ആയിക്കോട്ടെ, ആയിക്കോട്ടെ,
1: ശരി.

0: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
1: ഫിനാൻസ് പർച്ചേസുകൾ ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഹലോ, ഗാനസ് അല്ലാപത്തിലേക്ക് സ്വാഗതം.
3: ഹലോ,
2: ആ പേര് പറഞ്ഞോളൂ.
3: ഹലോ,
2: ആ പേര്.
3: ഞാൻ
2: മധുസൂദനൻപിള്ള. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
3: ഇന്ന് April 19 ജാനകി അമ്മയും യേശുദാസും കൂടെ പാട്ടിയ മഴ പെയ്താൽ കുളിരാണെന്ന് എന്നെ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞ പാട്ടുണ്ട്. നമ്മുടെ രവീന്ദ്ര മാഷാണ് എന്റെ
2: സംഗീതം.
3: അപ്പം ജാനകി അമ്മയുടെ മരണം വളരെ എന്നെ സംബന്ധിച്ച് വളരെയധികം വിഷമം ഉണ്ടാക്കിയായിരുന്നു.
2: മലയാളികളെ സംബന്ധിച്ച്
3: ഞാൻ അന്ന് മലയാളികളെ മൊത്തം, ഞാൻ ജാനകി അമ്മയുടെ പാട്ടുകൾ പണ്ടൊരിക്കൽ സെലക്ട് ചെയ്ത് കൊച്ചിയിലെ റെയിൻബോയിലൊക്കെ അയച്ച പാട്ടുകൾ മുഴുവൻ കേൾപ്പിച്ചായിരുന്നു. ഒരു രണ്ടു കൊല്ലം ആയി അത്. ജാനകി അമ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായിക, ജാനകി അമ്മയാണ്. അപ്പൊ ഈ വാർത്ത അറിഞ്ഞത് ഏതാണ്ട് ഒരു 9 ആയപ്പോഴാണ് ഞാൻ അറിയുന്നത്, മരിച്ചു എന്നുള്ളത് ഇങ്ങനെ TV എഴുതി കാണിച്ചത്. അന്ന് ഞാൻ ഉറങ്ങിയില്ല, സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഉറക്കം വന്നില്ല. ഞാനിങ്ങനെ അവരുടെ ഈ പഴയ പാട്ടുകള്, സന്ധ്യ എന്നുള്ള പാട്ടുകളെ നെഴലായി ഒഴുകി വരും, ഇങ്ങനെ താനേ തിരിഞ്ഞ് മറിഞ്ഞു ഇങ്ങനെ

0: അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ പാട്ട് ഞാൻ എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുകയാണ്.
1: ഈ പാട്ട് എഴുതിയത് എസ് രമേശൻ നായരാണ്.
0: എസ് രമേശൻ നായർ, അത് തന്നെ.
1: പാട്ട് കേൾക്കാം. മഴ പെയ്താൽ കുളിരാണെന്ന് എന്റെ അമ്മ പറഞ്ഞു, മഴവില്ലിന് നിറമുണ്ടെന്ന് എന്റെ അമ്മ പറഞ്ഞു എന്നുള്ള പാട്ട്.
0: സജീവാണ്.
1: സജീവ
0: മനസ്സിലായല്ലോ.
1: ഓ, പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ ഹലോ, ആ പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് മദനദാസ്.
0: മദനദാസ്? ആ, അതേട്ടാണ് വിളിക്കുന്നേ.
1: അല്ല, എനിക്ക് നേരത്തെ ഒന്നും പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്.
0: ആ, ഏത് പാട്ടാ വേണ്ട മദനദാസ്?
1: ഈ യുഗം കഴിയുഗം ഇവിടെല്ലാം പുതുമുഖം, വാഴവേമായമാണെന്ന് തോന്നുന്നു സിനിമ.
0: ആണ്, വാഴവേമായ എന്ന ചിത്രത്തിലെ ഈ യുഗം കലിയുഗം ഇവിടെയെല്ലാം പോയി മുഖം എന്നുള്ള പാട്ട് യേശുദാസ് പാടിയത്. വയലാറും ദേവരാജനുമാണ് ഈ പാട്ട് ഒരുക്കിയത് വാഴവേമായ എന്ന ചിത്രത്തിന് വേണ്ടി. ഈ ചിത്രം കണ്ടിരുന്നോ?
1: കണ്ടിട്ടുണ്ട്.
0: ആ,
1: എല്ലാം ഒന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, 10-22 വയസ്സായി.
0: പാട്ട്, ഈ പാട്ട് ആർക്കെങ്കിലും പ്രത്യേകിച്ച് സമർപ്പിക്കുന്നുണ്ടോ?
1: ഇത് എന്റെ ഭാര്യ അമ്മിണി, മകള് അമിത ദാസ്, കൊച്ചുമക്കള് കുഞ്ചു കുക്കു,
0: ഇവർക്കൊക്കെയാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്.
1: എന്റെ മരുമകൻ, എന്റെ മരുമകനും.
0: ഇത്രയും പേർക്ക് സമർപ്പിക്കുക, ഒരുപാട് പേരുണ്ട്. ഇനിയും പറയാം, പേരിനിയുണ്ട് പറയാം അല്ലേ? സ്ഥലപ്പേരുണ്ടെന്ന് പറയൂ. പേര് ഞാൻ
1: കരുവാടി.
0: ആ,
1: കരുവാടിക്കുട്ടൻ പണ്ടൊരു നാടകകാലമാണെന്ന് തോന്നുന്നു. കരുവാടിക്കുട്ടന്റെ പേരിൽ ഒരു നാടകകാലം ഉണ്ടായിരുന്നു. കരുവാടിക്കുട്ടന്മാർക്ക് ഒഴുകും തോപ്പിൽ ഒരു കാനി വിഷു എന്ന് പറഞ്ഞു.
0: അപ്പൊ ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് കേട്ടാലോ? ഈ യുഗം കലിയുഗം എന്നുള്ള പാട്ട് കേട്ടോ? ഓക്കേ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ആ നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് വനജ, ഞാൻ കണ്ണൂരിനെ വിളിക്കുന്നത്.
0: എന്ത് പേര്?
1: വനജ.
0: വനജ കണ്ണൂരിൽ. ഏത് പാട്ടാ വേണ്ടത്? ഏത് പാട്ട് വേണം?
1: എനിക്ക് ചിലമ്പിലെ താരം തളരും, ആ പാട്ടില്ലേ,
0: താരം തളരും മെഴുകൂട്ടി എന്നുള്ള പാട്ട്. പാട്ട് പാടുവോ?
1: ഇല്ല, പാടുന്നില്ല, ഞാൻ കേൾക്കാറുണ്ട്.
0: ഇത് ചിലമ്പ് ചിത്രം അല്ലേ? ചിലമ്പ് എന്ന് പറഞ്ഞ ചിത്രം.
1: ഭരതൻ.
0: ഇന്നലെ ഭരതന്റെ ഓർമ്മദിനമായിരുന്നു.
1: ഓർമ്മദിനായിരുന്നു. അപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് പരിപാടി ഇല്ലല്ലോ, അപ്പൊ ഇന്ന് പാട്ട് കേൾക്കാന്ന് വിചാരിച്ചു.
0: അദ്ദേഹമാണ് ഈ പാട്ട് പാട്ട് എഴുതിയിരിക്കുന്നത്. അദ്ദേഹമാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രത്തിലെ പാട്ട് എഴുതിയിരിക്കുന്നു. അദ്ദേഹം തന്നെയാണ് ഭരതൻ തന്നെയാണ്. അത് കൃത്യമായി പറയണമല്ലോ എന്ന് വെച്ചിട്ട് അതൊക്കെ ഓർത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു.
1: പ്രത്യേകിച്ച് പഴയത് പഴയ പാട്ട്, കുറച്ച് പഴയ പാട്ടുകളൊക്കെ തന്നെ ഇങ്ങനെ കേൾക്കും, സംഗീതമൊക്കെ മനസ്സിലിരിക്കും. ഇപ്പൊ ഉള്ളതൊന്നും എന്റെ മനസ്സിലിരിക്കില്ല. ഞാൻ അങ്ങനെ അധികം പുതിയ പാട്ട് അധികം ശ്രദ്ധിച്ചാലൊന്നും മനസ്സിലാവില്ല.
0: ഇത് ഒരു മണിക്കുള്ള ഈ ഇഷ്ടഗാന പരിപാടിയിലേക്ക് വിളിക്കുന്നവർ, ഇതിൽ മാത്രമല്ല ഇഷ്ടഗാന പരിപാടികളിലേക്ക് വിളിക്കുന്ന മിക്ക ശ്രോതാക്കളും പഴയ പാട്ടുകളാണ് ആവശ്യപ്പെടുന്നത്. ഏറ്റവും പുതിയ പാട്ടുകൾ വളരെ കുറച്ച് ആൾക്കാരെ ആവശ്യപ്പെടാറുള്ളൂ.
1: പഴയ പാട്ട് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ആലപ്പുഴ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എന്താ പറയാ, ഒരു ഓർമ്മയാണ്. പിന്നെ പരിപാടികളും പിന്നെ മറ്റേ പിന്നെ ഈ ലളിത സംഗീത പാഠം, അതുപോലെ സമൂഹ ഗാന പാഠം, അങ്ങനെയുള്ള എന്നുള്ള കുറേ ഓർമ്മകൾ. നമ്മൾ സമയം വരെ നിശ്ചയിക്കുന്നത് സാർ അങ്ങനെ നോക്കിയായിരുന്നു ഒരു കാലത്ത്. അപ്പോ വിദ്യാഭ്യാസം ഉണ്ടാകാൻ തുടങ്ങിയല്ലോ,
0: ആകാശവാണി പരിപാടികൾ കേട്ടായിരുന്നു. സമയം പോലും ജീവിതക്രമമൊക്കെ നിശ്ചയിച്ചിരുന്നു.
1: അതെ, അതുപോലെ ഫിലോണ്, അതൊക്കെ നമ്മള് എന്താ പറയാ, ഓർമ്മയിൽ മറ്റുള്ള ചാനലുകൾ, സോറി, സ്റ്റേഷനുകൾ എത്ര തന്നെ കേട്ടാലും പിന്നെ എങ്ങനെയൊക്കെ ആയാലും ഈ ഒരു ഇത് തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് അതുപോലെ ഫിലോൺ, അത് മറക്കാനാവാത്ത ഒരു ഓർമ്മകളാണ്.
0: ഓ സന്തോഷം. ആവശ്യപ്പെട്ട പാട്ട് കേട്ടല്ലോ, താരും തളിരും മെഴുകൂട്ടി എന്നുള്ള പാട്ട്.
1: ഈ
0: പാട്ട്
1: ഓ,
0: ഇത് സംഗീതം നൽകിയത് ഔസേപ്പിച്ചനാണ്, എഴുതിയത് ഭരതനാണ്. ഈ ചിത്ര സംവിധാനം ചെയ്ത ഭരതൻ തന്നെയാണ് ഈ പാട്ടും എഴുതിയത്. യേശുദാസ് ലതികയും പാടിയത്. പാട്ട് കേൾക്കാം.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം. പേര്?
1: എന്റെ പേര് സുശീല. തലയറപ്പറമ്പ് വടകരയിലാണ് എന്റെ വീട്. ആദ്യമേ പാട്ട് പറയട്ടെ. എനിക്ക് മഞ്ഞലയിൽ മുങ്ങിത്തോർച്ച കളിത്തോടിലെ പാട്ടാണ് വേണ്ടത്. എന്റെ മോന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായിരുന്നു. ഞാൻ ഒരു ആറുമാസം മുമ്പ് ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ചായിരുന്നു. ഞാൻ കുറെ നാളായിട്ട് പങ്കെടുക്കുന്നുണ്ട്. മറ്റേ ഞാൻ മിക്കവാറും പരിപാടികളൊക്കെ
0: പങ്കെടുത്തിട്ടുള്ളതാണ്.
1: നോവൽ വായനയൊക്കെ എപ്പോഴും സാർ, അതൊക്കെ ഇപ്പോഴുണ്ടോ? ഞാൻ അങ്ങനെ കേൾക്കാറില്ലായിരുന്നു.
0: നോവൽ സഞ്ചാരം എന്ന പേരിലാണ്. രാവിലെ 8:30 8:30 രാവിലെ നോവൽ സഞ്ചാരം എന്ന പേരില.
1: എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ പഴയ കഴിഞ്ഞുപോയവരുടെ ശബ്ദം കേൾപ്പിക്കുമല്ലോ.
0: കാലം സാക്ഷി.
1: കാലസാക്ഷി അതൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പിന്നെ കൊറേടെയായിട്ട് ഇങ്ങനെ മാറി നിൽക്കുവായിരുന്നു മോൻ മരിച്ചു പോയത് കൊണ്ട്. അതുകൊണ്ട് വീണ്ടും ആകാശവാണിയാണ്. അതുകൊണ്ട് ഈ പരിപാടികൾ എപ്പോഴാണ് പ്രക്ഷേപണം ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. നമ്മളങ്ങനെ പരിപാടി കേട്ടിട്ടാണ് ഞാൻ വിളിക്കാറുള്ളത്. ഒത്തിരി പരിപാടിയിൽ ഞാൻ
0: പങ്കെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം പ്രോഗ്രാമാണോ കൂടുതലും കേൾക്കുന്നത്?
1: തിരുവനന്തപുരം എനിക്കറിയാം, പക്ഷെ കൊച്ചി കിട്ടുമെങ്കിൽ അത് അത്ര ക്ലിയർ ആകില്ല. തിരുവനന്തപുരമാണ് ഞാൻ എപ്പോഴും കേൾക്കുന്നത്. അതുകൊണ്ട് ഗാനസഭാവ് എഴുത്തുപറ്റി പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഗാനസഭാവത്തിലെ എഴുത്തുപറ്റിയിലേക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്.
0: ജയചന്ദ്രൻ പാടിയ പാട്ടാണ്, പി ജയചന്ദ്രനാണ് ഈ പാട്ട് പാടിയത്. ഈ ഗാനം എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ. പാട്ട് കേൾക്കാം.
1: മോന് വേണ്ട, മോൻ ഇഷ്ടമുള്ള പാട്ടായിരുന്നു.
0: മകന്റെ ഓർമ്മകൾക്കായിട്ട് നീ മാത്രം വന്നില്ലല്ലോ. പാട്ട് കേട്ടോ.
1: ഓർക്കുമ്പോ ഹൃദയം പൊട്ടും.
0: പാട്ട് കേട്ടോളൂ.

0: ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധതരം ക്യാൻസറുകളെ കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
1: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: നാഗവല്ലി എന്നാണോ പേര്?
2: അല്ല സാറേ, എന്റെ പേര് രമ്യാണ്. ഞങ്ങൾ കോട്ടയത്ത് നിന്നാ വിളിക്കുന്നത്.
1: അല്ല, നാഗവല്ലി എന്ന് വിളിക്കുന്നുണ്ടോ? വിളിക്കുന്നത് കേട്ടോ?
2: പാട്ട് പറഞ്ഞ
1: ഏത് പാട്ടെന്ന് പറഞ്ഞോളൂ.
2: മണിച്ചിത്രത്താഴിലെ ഒരു മുറയിൽ നല്ല പാട്ടായി. ഞാൻ കുഞ്ഞിന് കൊടുക്കാം. കുഞ്ഞിന്റെ പേര് റിഷാൻ എന്നാണ്, റിഷാൻ പേടി.
1: റിഷാൻ
2: കോട്ടയം
1: ജില്ലയിലെ.
2: അതെ അതെ അതെ അതെ, ഞങ്ങൾ ഒരു മണി മുതൽ വിളിച്ചോണ്ടിരിക്കുകയാണ്, ഇപ്പോഴാണ് കിട്ടിയത്.
1: ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
2: ഞങ്ങൾ ആദ്യമായിട്ട് വിളിക്കുകയാണ് സാറേ.
1: ഓ, ആദ്യമായിട്ടാണോ? അതെന്റെ ഒരു സന്തോഷമുണ്ട്. അതാണ്
2: കുഞ്ഞാണ് പറഞ്ഞത് തുടങ്ങിയപ്പം തൊട്ട് വിളിക്കാനേ. 5 വയസ്സാകും, LKG പഠിക്കുന്നേ.
1: അപ്പൊ അത് വിജയിച്ചു. എന്താ പേര് LKG കാരൻ?
2: LKG പഠിക്കുന്നത്. അപ്പോ എനിക്ക് നാഗവല്ലി ഉള്ള പാട്ട് വേണം, മണിച്ചിത്രത്താഴിലെ പാട്ട് വേണം, നാഗവല്ലി. അതാണ് എടുത്തപ്പോഴേ നാഗവല്ലി എന്ന് പറഞ്ഞതാണ്. പറ ആളങ്ങ് ആകെ എക്സൈറ്റഡ് ആണ് സാറേ. അതാ ഞങ്ങള് വിളിച്ചിട്ട് ഒത്തിരി തവണ വിളിച്ചിട്ട് കിട്ടിയില്ല,
1: അതുകൊണ്ടാ.
2: അതെ അതെ അതെ അതെ
1: അതെ. അപ്പൊ ഓഗസ്റ്റ്
2: 16
1: മണിച്ചിത്രത്തായാലും പാട്ട് കേട്ടാലോ? പാട്ട് പാടുന്നുണ്ടോ?
2: പാടുന്നില്ല.
1: പാട്ട് കേട്ടോളൂ.
2: താങ്ക് യു.

0: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ
1: ഞാൻ
0: പേര്
1: ആലപ്പുഴയിൽ മായയാണ്.
0: മായ.
1: ആ
0: ഏത് പാട്ടാ വേണ്ടത്?
1: അയാൾക്കഥയാണ് വിളിച്ചതുപോലെ യേശുദാസ് പാടിയ
0: ഏതോ ഏതോ നിദ്രിതൻ പൊന്മയിൽ പീലിയിൽ ഏഴു വർണ്ണങ്ങളും നീർത്തി എന്നുള്ള പാട്ടല്ലേ?
1: അതെ,
0: അയാൾ കഥ എഴുതുകയാണ് എന്ന.
1: ഞാൻ കൊറേ നേരം കൊണ്ട് വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല.
0: ആ ഇന്ന് തുടക്കം തൊട്ട് വിളിച്ച ഒരാൾക്ക് ഇപ്പോഴും തൊട്ടു മുന്നത്തെ കോളാണ് കിട്ടിയത്. ഈ ചിത്രം കണ്ടിരുന്നോ?
1: കണ്ടായിരുന്നു.
0: ആ ഈ ചിത്രം കാണാത്ത ഒരു വളരെ വിരളമാണ് സാഗർ കോട്ടപ്പുറത്തിന്റെ അല്ലേ? വിദ്യാസാഗർ സാഗർ കോട്ടപ്പുറം എന്ന എഴുത്തുകാരന്റെ അല്ലേ? മോഹൻലാലിന്റെ. ഇത് പാട്ട് എഴുതിയത് കൈതപ്രമാണ്, സംഗീതം രവീന്ദ്രൻ. പാട്ട് പാടുവോ?
1: ഇല്ല.
0: അപ്പൊ ആദ്യമായിട്ട് വിളിച്ചല്ലേ, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പറഞ്ഞു.
1: വിശേഷം നല്ല വിശേഷം, മഴയാണ്. രാവിലെ തൊട്ട് നല്ല മഴയാണ്.
0: മഴയാണോ?
1: പിന്നെ വിശേഷങ്ങളൊക്കെ.

0: ഞാനും ഹസ്ബൻഡും ഉണ്ട്, മൂന്ന് മക്കളോട് എനിക്ക്, രണ്ട് മോള് നേഴ്സാണ്, തൃശ്ശൂർ കലാകളെ ശ്രമിച്ചു. പിന്നെ മോഹനുണ്ട്, രണ്ടാമത്തെ മോനാണ്. മോഹനൊരു കോട്ടയത്ത് വർക്ക് ചെയ്യുന്നു. മോള് തിരുവനന്തപുരത്ത് പഠിക്കുന്നു, ഫിസിയോതെറാപ്പി പഠിക്കുന്നു.
1: ഫിസിയോതെറാപ്പി പഠിക്കുന്നു,
0: അതെ.
1: ഇന്നിപ്പോ ഈ ആവശ്യപ്പെട്ട പാട്ട് കേൾക്കാം?
0: ശരി, ഓക്കെ.
1: ഏതോ നിദ്രിതൻ പൊന്മയിൽ പീലിൽ നിന്നുള്ള പാട്ട് കേൾക്കാം.

0: ഇന്നത്തെ ഗാനസല്ലാപത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ശ്രോതാക്കളുടെ വിശേഷങ്ങളും ഓർമ്മകളും എല്ലാം പങ്കുവച്ചുകൊണ്ടുള്ള, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശ്രോതാക്കളുടെ ഈ പരിപാടി ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി അവതരിപ്പിച്ചത് കുരീപ്പുഴ സജി. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോയിൽ ഒപ്പം അശ്വിനി അമ്പലിക്കുട്ടൻ, ആർ രാജേശ്വരി.

0: front.
1: Torrential rains have once again hit several parts of Gujarat since morning, leading to severe waterlogging and disrupting vehicular traffic in many places, particularly in Surat, Kheda and Anand districts. Umarpada in Surat recorded nearly 8 inches of rain, while Borsad in Anand received nearly 6 inches of rainfall till 12 p.m. today. Evacuation operation in rain-affected districts is underway. 17 teams of NDRF, 33 SDRF platoons and 6 army columns have been actively deployed on the ground. Over 720 people have been evacuated from the low-lying areas in Vadodara, Surat, Anand and Narmada districts. As rivers surge, 21 dams in the state have been put on high alert. Meanwhile, the IMD has warned fishermen not to venture into the sea until 2nd August. Aparna Khund, Akashwani News, Ahmedabad.
0: In Kerala, rain warning has been issued for all the 14 districts. The Indian Meteorological Department has issued a red colour warning for very heavy to extremely heavy rainfall over Gujarat and Madhya Maharashtra today. The weather agency has predicted heavy to very heavy rainfall conditions over parts of Arunachal Pradesh, East Rajasthan, Karnataka, Kerala, Mahe, Punjab and West Madhya Pradesh for the day. The IMD also estimated heavy rainfall over West Bengal, Sikkim, Bihar, Odisha for the next 3 to 4 days. At the Commonwealth Games, Indian weightlifter Lovpreet Singh won a silver medal in the men's 110-kilogram category, while Seema Kali Ramna bagged a bronze medal in women's discus throw at Glasgow last night. Australia continued to lead the standings with 110 medals, while India were 10th with 17 medals on day 8. India's medal count includes 3 gold, 10 silver and 4 bronze. In women's discus throw, Seema Kali Ramna clinched a bronze medal with 58.65 metre, while compatriot Nidhi Rani finished 4th. Earlier in the day, Neeraj Chopra qualified for men's javelin throw finals. Javelin throwers Rohit Yadav and Yashveer Singh have also entered the finals. And now before we end the bulletin, the headlines once again. Lok Sabha passes the Registration of Births and Deaths Amendment Bill 2026. Both houses of parliament adjourned for the day amid opposition uproar over several issues. Hyderabad police registers FIR against Meta India officials for spreading objectionable content on Prime Minister Narendra Modi. Families of injured Delhi police personnel during CJP protest demand justice, call for greater protection during public demonstrations. Pakistani forces continue brutality against peaceful protesters in Pakistan-occupied Jammu and Kashmir, over 120 protesters reportedly killed. And flood situation continues to be grim in Odisha, nearly 8 lakh people badly affected in 13 districts. With that, we end the midday news.
2: Agashwani. Samim. 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം, അവസാന ഭാഗം. ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. കുടത്തിലെ വിളക്ക് അവസാന ഭാഗം.
4: അമ്മേ, ഇതാമ്മ പ്രസാദം.
5: അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ മോളെ.
4: അച്ഛൻ ചന്തമുക്കി നിൽക്കുന്നെന്ന് ചേട്ടൻ പറഞ്ഞു.
5: നീ അവനെ കണ്ടോ?
4: ചേട്ടൻ അമ്പലത്തിലും വന്നിരുന്നു.
5: അവനെവിടെ?
4: ഇങ്ങോട്ട് പോന്നല്ലോ. അമ്മ കണ്ടില്ലേ?
5: ഇല്ലല്ലോ.
6: കുടിക്കാൻ എന്തോന്നാ ഉള്ളത്?
5: ജീരകവെള്ളം കാണും, എടുത്തോണ്ട് വരാം.
4: രാഘവനെ കണ്ടു അച്ഛ?
6: നിന്നോട് ആര് പറഞ്ഞു ഞാൻ ആ മൂധേവിയെ തിരക്കിയാ പോയതെന്ന്? എന്റെ പട്ടി പോകും ആ കുരുത്തം കെട്ടവനെ അന്വേഷിച്ച്.
4: ഞാൻ വിചാരിച്ചു അച്ഛൻ അവനെ തിരക്കി പോയതാണെന്ന്. അവൻ വന്നുവെന്ന് അച്ഛൻ 2-3 പ്രാവശ്യം ചോദിച്ചല്ലോ.
6: ചോദിച്ചിരിക്കാം, എന്നുവെച്ച്?
4: അച്ഛൻ പുറത്തു പോകാൻ നേരത്തെ തന്നെത്താൻ പറയുന്നതും കേട്ടു അവനെ കണ്ടുപിടിക്കണമെന്ന്.
6: ഞാൻ അങ്ങനെ പറഞ്ഞോ? ഒരുപക്ഷെ പറഞ്ഞിരിക്കാം. എന്നുവെച്ച് ഞാനങ്ങ് തിരക്കാൻ പോയിക്കളയുമോ ആ കഴിവേറിയെ?

0: സംസാരിച്ചിട്ടില്ലാത്തതല്ല.
1: അതെന്തെന്നാ അങ്ങനെ?
0: നമ്മുടെ ചരിത്രം.
1: ഓഹോ, ഒന്നും വിടാതെ,
0: ഒരു മറയുമില്ലാതെ.
1: ഇപ്പോഴത് പറയാൻ കാരണം?
0: ആവശ്യപ്പെട്ടിട്ട്.
1: എന്നിട്ട്?
0: പിള്ളച്ചേട്ടന് വല്ലാതെ ഹൃദയം നൊന്തു. ഒരായുഷ്കാലം മുഴുവൻ ചേട്ടനെ അറിയിക്കാതെ ഒളിച്ചു വെച്ചല്ലോ എന്നോർത്തു.
1: എന്നോടാണ് ചോദിച്ചെങ്കിൽ ഞാൻ പറയുകയില്ലായിരുന്നു.
0: അതെന്താ?
1: ഈ പ്രായമായിട്ടും എനിക്കത് പറയാൻ പേടിയാ. ഒരേ പ്രായം, ഒരേ തരം, പ്രാണസ്നേഹിതൻ. പക്ഷേ ആ മനുഷ്യനെനിക്ക് അച്ഛനോ ചേട്ടനോ അമ്മാവനോ എല്ലാം കൂടിയാണ്. പാർവതി, അകത്തുപോ, ഞാനിവിടെ തനിച്ചെന്നിരിക്കട്ടെ കുറച്ചു നേരം.

0: ചന്ദ്ര, ഇപ്പോഴെങ്ങാണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്? കാലിൽ മരുന്ന് തേച്ച പോലെ ഉടനെ ഇനി എങ്ങോട്ടാ?
1: ഇപ്പൊ പോകുന്നത് തിരിച്ചു വരാനല്ല.
0: വരാതെ പിന്നെ?
1: ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്.
0: ആരേ ഈ ഞങ്ങള്?
1: ഞാനും മാധവിയും.
0: പോകുന്ന പോലെ എങ്ങോട്ട്? അതും ആ കൊച്ചിനെയും കൊണ്ട്?
1: അതെനിക്ക് നിശ്ചയമില്ല. ഇവിടെ ഇനി താമസിക്കുന്നില്ല എന്ന് മാത്രം നിശ്ചയിച്ചു.
0: എന്തൊന്ന്? മുഴുഭ്രാന്തിൽ തന്നെ ചെന്നെത്തിയോ നീ? ഒരിക്കൽ പറയും ജോലി കളഞ്ഞു വിളിച്ചെന്ന്, പിന്നൊരിക്കൽ പറയും വീട് വിട്ടു പോണെന്ന്.
1: എല്ലാവർക്കും ആശ്വാസമാണ് ഞങ്ങൾ ഇവിടുന്ന് പോയാൽ. പോകുന്ന ഞങ്ങൾക്കും നിൽക്കുന്ന നിങ്ങൾക്കും. ഞങ്ങളിവിടെ ഉണ്ടായാൽ ആർക്കും കാണില്ല സ്വസ്ഥത.
0: ഞങ്ങളും നിങ്ങളും അവിടെ വരെ ചെന്നെത്തി സ്വസ്ഥത ആർക്കും കാണൂല അത്രേ. ആർക്ക് ആശ്വാസമെന്ന്? അതെടാ, എല്ലാം സ്വസ്ഥമാകും ഒന്നോടെ. ഞങ്ങളെയും കൊന്ന് ഈ വീടും കത്തിച്ച് ആ ചാമ്പലും കൊണ്ടുപോയാൽ.
1: ദേഹവും മനസ്സും ഇളക്കിയത് കൊണ്ട് വിശേഷമില്ല അച്ഛാ. മാറ്റമില്ല എന്റെ തീരുമാനത്തിന്. അതുകൊണ്ട് ശാന്തനായി ഞങ്ങളെ യാത്രയാക്കണം. ഇത് സംഭവിച്ചേ തീരൂ. പൊട്ടിച്ചുകൂടാത്ത പൊട്ടിച്ചിട്ട് ഏച്ചു കെട്ടിയാൽ ഉറക്കില്ല.
0: നിനക്കോ തല തിരിഞ്ഞു. അതും പോരാഞ്ഞിട്ട് ആ സാധു പെൺകുട്ടിയെ കൂടി ചുറ്റിക്കണോ നിനക്ക്? അവൾ സ്വമേധയാ സമ്മതിച്ചവരെ. ഇല്ല, അവൾ ഒരിക്കലും സമ്മതിക്കുകയില്ല.
1: അവൾ ഒരുങ്ങിക്കഴിഞ്ഞു. കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത കഴുതയാണോ അവൾ? ഇവിടെ വിടും മുമ്പ് അമ്പലത്തിൽ പോകണമെന്ന് അവൾ ആഗ്രഹിച്ചു. അതും കഴിഞ്ഞാണ് ഇപ്പൊ വന്നത്.
0: ഒരു യുവാവിന്റെ ഭാവി അപകടത്തിലായാൽ എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നീ ഒന്നോർത്തു, ഒരു പെൺകുട്ടിയുടെ ഭാവി തകരാറിലായാൽ പിന്നെ നീക്കു പോക്കില്ല. അവൾക്കാണെങ്കിൽ വളരെ നല്ലൊരു വിവാഹാലോചന വന്നിരിക്കുക. അപ്പോഴാ ആ ജീവിതം നീ തകർക്കാൻ പോകുന്നത്.
1: ഞാൻ അച്ഛന്റെ മകനാണെങ്കിലും ഒരു ജീവിതം തകർക്കില്ല അച്ഛാ. നിങ്ങൾ ഉണ്ടാക്കുന്ന വിവാഹം കൊണ്ട് എന്റെ പെങ്ങൾ നന്നാവണ്ട. അല്ലെങ്കിൽ എന്താ, ജീവിതം തകർന്ന ഒരു തീരെ മകളല്ലേ അവൾ. അവൾ എന്തിനു തകർച്ചയെ പേടിക്കണം?
0: ചന്ദ്ര മോനെ, നീ അവളെയെങ്കിലും വിട്ടുതരില്ലേ?
1: ഞങ്ങൾ രണ്ടുപേരും ഒരേ വയറ്റിൽ പിറന്നവരാണ്. ഞങ്ങൾക്ക് ഒരേ അനുഭവം, ഒരേ കടമ, ഒരേ വിധി.
0: ചന്ദ്ര,
1: അച്ഛൻ ഇന്ന് എന്നെ വിളിക്കുമ്പോ തൊണ്ടയിടറുന്നു, കണ്ണീരും വരുന്നു. എന്റെ അമ്മയുടെ കരച്ചിലും വീർപ്പും മുട്ടലും കണ്ടിട്ട് അലിവില്ലാതെ മുഖം തിരിച്ചപ്പോ കണ്ട സ്ത്രീകളുടെ കിണിയിൽ ചെന്ന് വീണപ്പോ അപ്പൊ ഓർക്കണമായിരുന്നു മക്കളെയും വീട് ഞാൻ പറ്റി.
0: മോനെ, നീ എന്നെ എന്തും പറഞ്ഞു, ഞാൻ കേൾക്കാം. കേൾക്കേണ്ടവനാ. ഒരിക്കലൊരു തെറ്റ് ചെയ്തു, ശരിയാ, മരണം വരെ ഞാൻ അനുഭവിക്കണം അതിന്റെ ശിക്ഷ. പക്ഷേ ആ പരമനിർദോഷിയെ പറ്റി ഒരക്ഷരം പൊല്ലാത്തത് പറഞ്ഞാൽ നിന്റെ നാക്ക് പുഴുത്തു പോകും, പിന്നെ ആയുസിൽ ഗതി കിട്ടൂല.
1: എനിക്കും എന്റെ പെങ്ങൾക്കും എന്തു വേണം സംഭവിക്കട്ടെ, അതോർത്ത് ആരും ദുഃഖിക്കണ്ട. മാധവി, മാധവി.
0: മോളെ.
2: അച്ഛാ.
0: മോളെ, നീ ഞങ്ങളെ വിട്ടുപോവുകയാണോ?
2: ചേട്ടനെ എങ്ങനെ ഒറ്റയ്ക്ക് അയക്കും അച്ഛാ? അമ്മേ, ഞങ്ങളെ വെറുക്കരുതേ അമ്മേ.
3: ഈ ജന്മത്തോ എന്റെ മോളെ.
1: ഞങ്ങൾ പോകുന്നു. ചെയ്ത ഉപകാരത്തിന് നന്ദി.
3: മോനെ ചന്ദ്ര, ഞാൻ എന്തും സഹിക്കും, സഹിച്ചതിനതിരില്ല. പക്ഷേ ഇത് വേണമായിരുന്നു മോനെ, എന്റെ അടുത്ത് ഈ പിച്ചക്കാരന്റെ വാക്ക്.
2: അയ്യോ,

പോകുഞ്ഞേ, തളരാതെ, നടക്കേണ്ടത് നടക്കട്ടെ.

0: പാർവതി മതിയായില്ലേ, മതിയായില്ലേ പാർവതി?
1: നമ്മൾ ആരാതെ തീരുമാനിക്കാൻ?
0: ഓ, നിന്ന നിലയ്ക്ക് ഈ ഭൂമി വളർന്ന് അങ്ങ് താണിരുന്നെങ്കിൽ.
1: കഥയിലാണങ്ങനെ, ഇത് ജീവിതമാണ്.
0: അറിഞ്ഞോ കേശ?
2: കണ്ടു.
0: പിന്നെ ഇങ്ങോട്ട് പോകുന്നത്
2: ഒന്നിച്ചു മുങ്ങിച്ചാവാൻ. രാഘവൻ ഇനിയും വന്നില്ലേ?
1: വരും, ഒരിക്കൽ, ഒരിക്കൽ മാത്രം.
0: വരുമോ? അവൻ എന്ന് വരും?
1: എന്റെ കണ്ണടയുന്നേ അന്ന്.
0: അന്ന് അന്ന് ആരെ കാണാൻ, ആർക്ക് കാണാൻ?
2: ഞാൻ കൊണ്ടുവരും അവനെ. എങ്ങനെയും, എവിടെ നിന്നും?
1: പാഴ്വേലയ്ക്ക് മെനക്കെടരുത്. അവൻ പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. ചേട്ടൻ, മറ്റൊന്ന് ചെയ്യാമോ?
2: പറയൂ പാർവതി, ഞാൻ എന്തു വേണം?
1: എനിക്ക് എനിക്ക് ഒരു ജോലി തരുമോ ചേട്ടാ? ഇനി എന്തുണ്ട് എനിക്ക് ചെയ്യാൻ? എത്താൻ ഒരു കടവിനിയുണ്ടോ? തുഴയേണ്ട വഴി നിശ്ചയമുണ്ടോ? തുഴയും തോളിൽ ചാരി വഞ്ചിയിൽ അങ്ങനെ തനിച്ചു കുത്തിയിരിക്കും. തണുത്ത പാതിരാത്രിയിൽ അന്തമറ്റ ശൂന്യതയും നോക്കി
0: ചെയ്ത ജോലിക്ക് കിട്ടിയ കൂലി കൊണ്ട് തൃപ്തിയായില്ലേ പാർവതി?
1: കൂലി ആരാണ് ആശിച്ചത്?
2: നീ ഒന്നോർത്ത് ആശ്വസിക്കൂ പാർവതി. നീ തനിച്ചല്ല വഞ്ചിയിൽ, രണ്ടുപേരും കൂടിയുണ്ട്. നിന്നോടത്ത് ഭീഷ്മവ്രതമെടുത്ത എന്റെ ഗോവിന്ദനും, നിങ്ങളെ ആ വഞ്ചിയിലെത്തിച്ച ഭാഗ്യം കെട്ട ഞാനും.
1: വേണ്ട വേണ്ട, മറ്റാരും അതിൽ കയറരുത്. എനിക്കുള്ളതാണ്, എനിക്ക് മാത്രം.

കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗോവിന്ദപിള്ള, എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള, പി സി സോമൻ, പാർവതിയമ്മ, ശ്രീകല, ചന്ദ്രൻ, അരുൺ നായർ, രാഘവൻ, വിനയൻ, മാധവി, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി, തിരുവനന്തപുരം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
1: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ പുനലൂർ ചന്ദ്രശേഖരൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ വിട പറയും നേരം ഒറ്റമുറിയിലെ

ജാലകം. തുടർന്ന് ലതാ സതീഷ് എഴുതി അവതരിപ്പിച്ച കവിത വാർദ്ധക്യം എന്നിവ കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കോസ്മിക് കലണ്ടർ, കെ ജ ബീനമോൾ സംസാരിക്കുന്നു.

0: നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ വിജയത്തിന്റെ രുചിക്കൂട്ട്. സംരംഭകയായ നജിയ ഇർഷാദുമായുള്ള അഭിമുഖം.
1: സ്വന്തം പേഴ്സ് തുറക്കുമ്പോൾ അതിനകത്ത് കാശുണ്ടായിരിക്കണം. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താന്ന് വെച്ചാൽ അത് തരുന്നൊരു ഫ്രീഡം ഉണ്ട്. ഫ്രീഡം എന്നൊക്കെ പറയുമ്പോൾ വലിയ വാക്കാണ്, പക്ഷേ സ്വന്തമായിട്ട് സമ്പാദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. നമുക്ക് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആരുടെ അനുവാദം ചോദിക്കണ്ട. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ആ കൂട്ടത്തിലാണ്. നമ്മുടെ ഈ ചിറകെന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അല്ലാണ്ട് നിങ്ങൾ ചിറക് വെച്ച് പറക്കണമെന്ന് വെച്ചാൽ രണ്ട് ചിറക് മുളച്ച് വരത്തില്ല. ആ ചിറകെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻഡിപെൻഡൻസ് ആണ്, നമ്മളായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഇതുപോലത്തുള്ള കുറെ അധികം കാര്യങ്ങളാണ്.
0: മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.

ഇന്ന് രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ ദി പവർ ഓഫ് റിഫ്ലക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ ഡിവൈഡഡ് സിന്തറ്റിക് വേൾഡ്, ഡോക്ടർ ഗംഗ എസ് ധനേഷ് സംസാരിക്കുന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിലൂടെ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധ തരം ക്യാൻസറുകളെ കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
1: ആകാശവാണി കവരത്തി 1152 കിലോഹെർട്സ്. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷറഫുനിസ പുളിയിനക്കീഴിൽ.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ, ദ്വീപ് വിശേഷം. 5:30 ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ കൽപ്പേനിയിലെ അധ്യാപികയായ ഷാഹിദ ഷെയ്ഖ് പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ദിൽവാലെ എന്ന ചിത്രത്തിൽ അർജിത് സിംഗ്, അന്താര മിത്ര എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ചാന്തുപൊട്ട് എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസൻ ആലപിച്ച ഗാനം, ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി വൈരമുത്തുവിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം പകർന്ന് സ്വർണലത അലപിച്ചൊരു ഗാനം കേൾക്കാം. ചിത്രം പൂവല്ല ഉൻവാസം.

ഇർഷാദ് കാമലിന്റെ വരികൾക്ക് വിശാൽ, ശേഖർ എന്നിവർ സംഗീതം പകർന്ന് അർജിത് സിംഗ്, ശ്രേയാ ഘോഷൽ എന്നിവർ ആലപിച്ചൊരു ഗാനം കേൾക്കാം. ചിത്രം ഹാപ്പി ന്യൂ ഇയർ.

അറിയിപ്പ്: കവരത്തിയിൽ ഉപയോഗിക്കുന്ന റേഷൻ കാർഡുകൾ, കാർഡുടമകൾ നിലവിൽ താമസിക്കുന്ന വീടുകളിലെ ഇലക്ട്രിസിറ്റി ഉപഭോക്തൃ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. റേഷൻ കാർഡുകളുടെ ദുരുപയോഗം തടയുന്നതിനും യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ നടപടി. ഇതിനായി റേഷൻ കാർഡുടമകൾ 2026 ഓഗസ്റ്റ് 31 മുൻപായി ഒരു ഗൂഗിൾ ഫോം പൂർണ്ണമായും പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ് എന്ന് കവരത്തി ഡെപ്യൂട്ടി കലക്ടർ കാര്യാലയം അറിയിക്കുന്നു. ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കുന്നതിനായി 9496461625 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് RC-LINK എന്ന് മെസ്സേജ് അയക്കുക. അറിയിപ്പ്: ലക്ഷദ്വീപ് ഭക്ഷ്യ പൊതുവിതരണ വിഭാഗത്തിന്റെ ഉത്തരവ് പ്രകാരം കവരത്തിയിലെ റേഷൻ ഉപഭോക്താക്കളുടെ സാമ്പത്തിക സ്ഥിതിയും കുടുംബഘടനയും NFSA അർഹത മാനദണ്ഡങ്ങളും പരിശോധിക്കുന്നതിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം AAY കാർഡിലുള്ള ചിലരെ PHH കാർഡിലേക്കും PHH കാർഡിലുള്ള ചിലരെ APL കാർഡിലേക്കും മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓഫീസ് നോട്ടീസ് ബോർഡിലും ഓഫീസ് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളുള്ളവർക്കും അർഹതയുണ്ടായിട്ടും PHH റേഷൻ കാർഡിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കും പരാതികളും പുതിയ അപേക്ഷകളും നേരിട്ടോ ഇമെയിൽ വഴിയോ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ട വിലാസം: ഫുഡ് സപ്ലൈ ഓഫീസർ, കവരത്തി. ഇമെയിൽ: lac-sdo@nic.in.

അറിയിപ്പ്. നിഷാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി ഓഗസ്റ്റ് 3 വരെ കവരത്തി ഡെപ്യൂട്ടി കലക്ടർ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഡിജിറ്റൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രചാരണം സംഘടിപ്പിക്കുന്നു. ലക്ഷദ്വീപിലെ ജനങ്ങളിലും യുവാക്കളിലും ലഹരിവിരുദ്ധ സന്ദേശം എത്തിക്കാനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുവാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ലക്ഷദ്വീപ് നിവാസികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. AI പോസ്റ്റർ നിർമ്മാണം, AI സാങ്കേതികവിദ്യയോ ഡിസൈൻ സോഫ്റ്റ്വെയറുകളോ ഉപയോഗിച്ച് ലഹരിമുക്ത ലക്ഷദ്വീപ് എന്ന പ്രമേയത്തിൽ പോസ്റ്ററുകൾ തയ്യാറാക്കാം. റീൽസ് മത്സരം, 60 സെക്കൻഡിൽ കവിയാത്ത ലഹരിവിരുദ്ധ സന്ദേശമടങ്ങിയ ഹ്രസ്യ വീഡിയോകൾ നിർമ്മിച്ചയക്കാം. പെയിന്റിംഗ് മത്സരം, A4

അല്ലെങ്കിൽ A3 പേപ്പറിൽ വരച്ച പെയിന്റിങ്ങുകൾ കവരത്തി ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയ ക്വിസ്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി ദിവസേന നടക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്വിസ് മത്സരങ്ങൾ. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ പോസ്റ്ററുകളും റീലുകളും lag-sdo@nic.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കുക. എൻട്രികളോടൊപ്പം നിങ്ങളുടെ പൂർണ്ണമായ പേര്, മേൽവിലാസം, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അയക്കേണ്ടതാണ്. എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി 2026 ഓഗസ്റ്റ് 3 വൈകുന്നേരം 5 മണി വരെ. മത്സരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് കവരത്തി ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുമായി ബന്ധപ്പെടുക.

0: ആകാശവാണി കവരത്തി. ഫടിപ്പും ഫൊലിമയും, വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹിന്ദി എഴുത്തുകാരനായ മുൻഷി പ്രേംചന്ദിന്റെ ജീവിതവും അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന് നൽകിയ സംഭാവനകളും ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നത് ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ കൽപ്പേനിയിലെ ഹിന്ദി അധ്യാപികയായ ഷാഹിദ ഷെയ്ഖ് സി എൻ.
1: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് ജൂലൈ 31 ഹിന്ദി സാഹിത്യ ലോകത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ എഴുത്തുകാരൻ മുൻഷി പ്രേംചന്ദിന്റെ ജന്മദിനം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രേംചന്ദ് എന്ന മഹാനായ എഴുത്തുകാരനെ കുറിച്ചും അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചുമാണ്. 1880 ജൂലൈ 31 വാരണാസി ജില്ലയിലെ ലംഹി ഗ്രാമത്തിലാണ് പ്രേംചന്ദ് ജനിച്ചത്. അമ്മയുടെ പേര് ആനന്ദി ദേവി എന്നും പിതാവിന്റെ പേര് മുൻഷി അജയാബ് റായ് എന്നുമായിരുന്നു. പ്രേംചന്ദിന്റെ യഥാർത്ഥ പേര് ധൻപത് റായ് ശ്രീവാസ്തവ് എന്നായിരുന്നു. കുട്ടിക്കാലത്ത് അമ്മ അദ്ദേഹത്തെ ഗുലാബ് റായ് എന്നാണ് വിളിച്ചിരുന്നത്. പേർഷ്യൻ ഭാഷയിലായിരുന്നു പ്രേംചന്ദിന്റെ ആദ്യകാല വിദ്യാഭ്യാസം. പ്രേംചന്ദിന്റെ മാതാപിതാക്കളെ കുറിച്ച് രാം വിലാസ് ശർമ്മ എഴുതുന്നു. 7 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. 15 വയസ്സുള്ളപ്പോൾ അദ്ദേഹം വിവാഹിതനായിരുന്നു. 16 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. വിവാഹം കഴിക്കാനുള്ള പിതാവിന്റെ തീരുമാനത്തെ കുറിച്ച് പ്രേംചന്ദ് എഴുതുന്നു. എന്റെ അച്ഛൻ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ ഇടറി വീണു. സ്വയം വീഴുക മാത്രമല്ല, എന്നെ മുക്കിക്കൊല്ലുകയും ചെയ്തു. അധികം ആലോചിക്കാതെ എന്റെ വിവാഹം നടത്തി. 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹിതനായി. 1906 ബാലവിധവയായ ശിവ്രാണി ദേവിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. ചില കഥകളും പ്രേംചന്ദ് അറ്റ് ഹോം എന്ന പുസ്തകവും എഴുതിയ ഒരു നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയായിരുന്നു അവർ. അവർക്ക് 3 കുട്ടികളുണ്ടായിരുന്നു: ശ്രീപത് റായ്, അമൃത് റായ്, കമല ദേവി ശ്രീവാസ്തവ്. 1898 മെട്രിക്കുലേഷൻ പരീക്ഷ പാസായ ശേഷം അദ്ദേഹം ഒരു പ്രാദേശിക സ്കൂളിൽ അധ്യാപകനായി. ജോലിക്കിടെ അദ്ദേഹം പഠനം തുടർന്നു. തന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് രാം വിലാസ് ശർമ്മ എഴുതുന്നു. 1910 അദ്ദേഹം ഇംഗ്ലീഷ്, തത്വചിന്ത, പേർഷ്യൻ, ചരിത്രം എന്നിവയിൽ ഇന്റർമീഡിയറ്റ് ബിരുദം പൂർത്തിയാക്കി. 1919 ഇംഗ്ലീഷ്, പേർഷ്യൻ, ചരിത്രം എന്നിവയിൽ BA പൂർത്തിയാക്കി. വിദ്യാഭ്യാസ വകുപ്പിൽ ഇൻസ്പെക്ടറായി നിയമിതനായി. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിനിടയിൽ സർക്കാർ സർവീസിൽ നിന്ന് രാജിവെക്കാനുള്ള മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിന് മറുപടിയായി ജൂൺ 23 അദ്ദേഹം സ്കൂൾ ഇൻസ്പെക്ടർ സ്ഥാനം രാജിവെച്ചു. തുടർന്ന് അദ്ദേഹം എഴുത്ത് ഒരു തൊഴിലായി ഏറ്റെടുത്തു. മര്യാദ, മാധുരി തുടങ്ങിയ മാസികകളുടെ എഡിറ്ററായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഈ സമയത്ത് സരസ്വതി പ്രസ്

0: വാങ്ങുന്നതിനും ഹാൻസ് ജാഗ്രൻ എന്നിവ പ്രസിദ്ധീകരിക്കുന്നതിനും അദ്ദേഹം പ്രവാസിലാലുമായി സഹകരിച്ചു. പ്രസ് വാണിജ്യപരമായി ലാഭകരമല്ലെന്ന് തെളിഞ്ഞു. കടങ്ങൾ തിരിച്ചടക്കുന്നതിനായി മോഹൻലാൽ ഭവാനിയുടെ സിനിറ്റോൺ കമ്പനിയിൽ കഥാകൃത്തായി ജോലി ചെയ്യാനുള്ള ഓഫർ അദ്ദേഹം സ്വീകരിച്ചു. ദീർഘകാല രോഗത്തെ തുടർന്ന് 1936 ഒക്ടോബർ 8 അദ്ദേഹം അന്തരിച്ചു. ഹിന്ദി സാഹിത്യത്തിലെ ഉപന്യാസ സമ്രാട്ട് എന്ന വിശേഷണത്തിന് അർഹനായ വ്യക്തിയാണ് മുൻഷി പ്രേംചന്ദ്. അദ്ദേഹം 14 നോവലുകളും 300 ചെറുകഥകളും നിരവധി ലേഖനങ്ങളും നാടകങ്ങളും ബാലസാഹിത്യ കൃതികളും രചിച്ചിട്ടുണ്ട്. 1901 പ്രേംചന്ദിന്റെ സാഹിത്യ ജീവിതം ആരംഭിച്ചു. തുടക്കത്തിൽ അദ്ദേഹം നവാബ് റായ് എന്ന തൂലികാനാമത്തിൽ ഉറുദുവിൽ എഴുതി. പ്രേംചന്ദിന്റെ ആദ്യ കൃതിയെക്കുറിച്ച് രാംവിലാസ് ശർമ്മ എഴുതുന്നു, പ്രേംചന്ദിന്റെ ആദ്യ കൃതി പ്രസിദ്ധീകരിക്കപ്പെടാതെ കിടന്നു. ഒരു പക്ഷേ തന്റെ അമ്മാവന്റെ പ്രണയത്തെക്കുറിച്ചും അതിന്റെ ഫലമായുണ്ടായ ചാമർമാരുടെ മർദ്ദനങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതിയ ഒരു നാടകമായിരിക്കാം. അദ്ദേഹത്തിന്റെ ലഭ്യമായ ആദ്യത്തെ കൃതി അസ്രാർ ഇ മാബിദ് എന്ന ഉർദു നോവലാണ്. അത് പരമ്പരയായി പ്രസിദ്ധീകരിച്ചു. അതിന്റെ ഹിന്ദി പതിപ്പ് ദേവസ്ഥാൻ രഹസ്യ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ചെറുകഥാ സമാഹാരമായ സോസെ ഈ വതൻ 1908 പ്രസിദ്ധീകരിച്ചു. ദേശസ്നേഹ വികാരങ്ങൾ നിറഞ്ഞ ഈ സമാഹാരം ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചു. എല്ലാ പകർപ്പുകളും കണ്ടുകെട്ടി. ഇതിന്റെ രചയിതാവായ നവാബ് റായ്ക്ക് ഭാവിയിൽ എഴുതുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി. ഇത് അദ്ദേഹത്തിന്റെ തൂലികാനാമം ദേ നാരായൺ നിഗം ഉപയോഗിച്ച് പ്രേംചന്ദ് എന്നാക്കി മാറ്റാൻ നിർബന്ധിതനായി. അദ്ദേഹത്തിന്റെ ആദ്യ കഥയായ ബഡേഗർ കി ബേട്ടി പ്രേംചന്ദ് എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചത്. 1910 ഡിസംബർ ലക്കത്തിലെ സമാന മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്. 1915 അക്കാലത്തെ ജനപ്രിയ ഹിന്ദി മാസികയായ സരസ്വതിയുടെ ഡിസംബർ ലക്കത്തിലാണ് സൗത്ത് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ കഥ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. 1918 അദ്ദേഹത്തിന്റെ ആദ്യ ഹിന്ദി നോവലായ സേവാസദൻ പ്രസിദ്ധീകരിച്ചു. അതിന്റെ വലിയ ജനപ്രീതി പ്രേംചന്ദിനെ ഒരു ഉർദു എഴുത്തുകാരനിൽ നിന്ന് ഒരു ഹിന്ദി എഴുത്തുകാരനാക്കി മാറ്റി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മിക്കവാറും എല്ലാ കൃതികളും ഹിന്ദിയിലും ഉർദുവിലും പ്രസിദ്ധീകരിച്ചു. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിനിടെ സർക്കാർ സർവീസിൽ നിന്ന് രാജിവെച്ച ശേഷം അദ്ദേഹം പൂർണമായും സാഹിത്യ സൃഷ്ടിയിൽ മുഴുകി. ഏതാനും മാസങ്ങൾ അദ്ദേഹം മര്യാദ എന്ന മാസികയുടെ എഡിറ്ററായി. തുടർന്ന് അദ്ദേഹം ഏകദേശം 6 ഹിന്ദി മാസികയായ മാധുരിയുടെ എഡിറ്ററായി. 1922 കുടിയിറക്കൽ പ്രശ്നത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം പ്രേമാശ്രമം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു. 1925 അദ്ദേഹം പ്രധാന നോവൽ രംഗഭൂമി എഴുതി. അതിന് മംഗൾ പ്രസാദ് അവാർഡ് ലഭിച്ചു. 1926-27 കാലയളവിൽ മഹാദേവി വർമ്മ എഡിറ്റ് ചെയ്ത് ചന്ദ് എന്ന ഹിന്ദി മാസികയ്ക്ക് വേണ്ടി അദ്ദേഹം സീരിയൽ നോവൽ നിർമ്മല എഴുതി. തുടർന്ന് അദ്ദേഹം കായകൽ, ഗബൻ, കർമ്മഭൂമി, ഗോദാൻ എന്നിവ എഴുതി. 1930 വാരണാസിയിൽ നിന്ന് അദ്ദേഹം സ്വന്തം മാസികയായ ഹാൻസ് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. 1932 അദ്ദേഹം ജാഗ്രൻ എന്ന ഹിന്ദി വാരിക ആരംഭിച്ചു. 1936 ലക്നൌവിൽ നടന്ന ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. മോഹൻ ദേരാം ഭവാനിയുടെ മസ്തൂർ എന്ന അജന്ത സിനിറ്റോൺ കമ്പനിയിൽ 1920 മുതൽ 1936 പ്രേംചന്ദ് പ്രതിവർഷം ഏകദേശം 10 കഥകൾ എഴുതി. അദ്ദേഹത്തിന്റെ കഥകൾ മരണാനന്തരം 8 മാനസരോവർ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. നോവലുകൾക്കും ചെറുകഥകൾക്കും പുറമെ ചിന്തോദീപകമായ ഉപന്യാസങ്ങൾ, എഡിറ്റോറിയലുകൾ, കത്തുകൾ എന്നിവ അദ്ദേഹത്തിന്റെ സമൃദ്ധമായ രചനകളിൽ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന നോവലുകൾ ഗോദാൻ, ഗബൻ, നിർമ്മല, രംഗഭൂമി, കർമ്മഭൂമി, സേവാസദൻ. പ്രശസ്തമായ ചെറുകഥകൾ ഈദ്ഗാഹ്, പൂസ്കീരാത്, കഫൻ, പഞ്ച് പരമേശ്വർ, ദോ ബേലോ കി കഥ, നമക്ക ദരോഗ. സാധാരണ ജനങ്ങളുടെ ജീവിതം, കർഷകരുടെ ദുരിതം, സ്ത്രീകളുടെ അവകാശങ്ങൾ, ദാരിദ്ര്യം, സാമൂഹിക അനീതി, സമത്വം, സത്യസന്ധത, മനുഷ്യത്വം എന്നിവയാണ് അദ്ദേഹത്തിന്റെ രചനകളിലെ പ്രധാന വിഷയങ്ങൾ. സാഹിത്യം സമൂഹത്തെ മാറ്റിമറിക്കാനുള്ള ശക്തമായ ആയുധമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹിന്ദി സിനിമയിലെ ഏറ്റവും ജനപ്രിയ എഴുത്തുകാരിൽ ഒരാളാണ് പ്രേംചന്ദ്. സത്യജിത് റേ തന്റെ രണ്ട് കഥകൾ ശത്രഞ്ച് കെ കിലാഡി, സദ്ഗതി അവിസ്മരണീയമായ സിനിമകളാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ മരണത്തിന് രണ്ടു വർഷത്തിന് ശേഷം സുബ്രഹ്മണ്യം 1938 പുറത്തിറങ്ങിയ സേവാസദൻ എന്ന നോവൽ സിനിമയാക്കി മാറ്റി. അതിൽ സുബ്ബലക്ഷ്മി പ്രധാന വേഷത്തിൽ അഭിനയിച്ചു. 1977 മൃണാൾ സെൻ പ്രേംചന്ദിന്റെ കഥയായ കഫാൻ എന്ന തെലുങ്ക് സിനിമയെ ഓക്ക ഊരി കഥ എന്നാക്കി മാറ്റി. മികച്ച തെലുങ്ക് ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ഈ ചിത്രത്തിന് ലഭിച്ചു. ഗോദാൻ, ഗബാൻ എന്നീ നോവലുകളെ അടിസ്ഥാനമാക്കി ജനപ്രിയ സിനിമകൾ നിർമ്മിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ നോവലിനെ അടിസ്ഥാനമാക്കി 1980 പുറത്തിറങ്ങിയ നിർമ്മല എന്ന TV സീരിയലും വളരെ ജനപ്രിയമായി. പ്രേംചന്ദിന്റെ സാഹിത്യ സേവനത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് അദ്ദേഹത്തിന് ലഭിച്ച ഉപന്യാസ സമ്രാട്ട് എന്ന വിശേഷണം. ഹിന്ദി സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച നോവലിസ്റ്റുമാരിൽ ഒരാളായി അദ്ദേഹം ഇന്നും ആദരിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം 1980 അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്മാരക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. കൂടാതെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ലംഹയിലെ വീട് പ്രേംചന്ദ് സ്മാരകമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന്റെ കൃതികൾ ഇന്നും പഠിപ്പിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളെ അനുസ്മരിച്ച് നിരവധി സാഹിത്യ പുരസ്കാരങ്ങളും സ്മാരക പ്രഭാഷണങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്തരം അംഗീകാരങ്ങൾ പ്രേംചന്ദിന്റെ സാഹിത്യ പ്രതിഭയുടെയും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെയും മഹത്വം വ്യക്തമാക്കുന്നു. 1936 ഒക്ടോബർ 8 അദ്ദേഹം അന്തരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കൃതികൾ ഇന്നും ലോകമെമ്പാടുമുള്ള വായനക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജന്മവാർഷിക ദിനത്തിൽ മുൻഷി പ്രേംചന്ദിന്റെ മഹത്തായ സാഹിത്യ സംഭാവനകളെ ആദരിക്കുകയും നല്ല പുസ്തകങ്ങൾ വായിക്കാനുള്ള ശീലം വളർത്തുകയും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വ ബോധമുള്ള നല്ല മനുഷ്യരായി വളരാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഹിന്ദി സാഹിത്യത്തിലെ എക്കാലത്തെയും പ്രഗത്ഭനും കരുത്തനുമായ സാഹിത്യകാരൻ പ്രേംചന്ദ് സാഹിത്യ ലോകത്തോട് വിട പറഞ്ഞിട്ട് 89 തികയുന്ന അദ്ദേഹത്തിന്റെ ഈ 146 ജന്മവാർഷിക വേളയിൽ അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകളെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഇതിൽ ഹിന്ദി എഴുത്തുകാരനായ മുൻഷി പ്രേംചന്ദിന്റെ ജീവിതവും അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന് നൽകിയ സംഭാവനകളും ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിച്ചത് ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ കൽപ്പേനിയിലെ ഹിന്ദി അധ്യാപികയായ ഷാഹിദ ഷെയ്ഖ് സിയൻ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.

0: മുത്തശ്ശോ ഇതേതു പ്ലാന്റാണ്?
1: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശോ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
1: എന്തേ,
0: ഇത് SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂൾ ആകൂ.
3: സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവൾ അത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശി

0: മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫേൺ ഫോരിഷ കേൾക്കാം. ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.
1: ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 15 സെക്കൻഡ്.

0: ഫാട്ടഫെട്ടി. ആകാശവാണി കവരത്തിയുടെ പാട്ടുപെട്ടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് പഴയ പവർ ഹൗസിന്റെ അടുത്തുള്ള റോഡിലാണ്. ഇപ്പോൾ നമ്മളുടെ കൂടെ ഉള്ള അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ.
1: മുഹമ്മദ് അദിയാത്തോട.
0: അദിയാത്തോട മുഹമ്മദ് അല്ലേ. എന്താണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്? എന്താണ്?
1: കഴിഞ്ഞിട്ടൊക്കെ പോയിട്ട് ഇളാവായിൽ പോയിട്ട് മീനൊക്കെ പിടിക്കും. നെറ്റുണ്ട്, മീൻ പിടിക്കുന്ന നെറ്റുണ്ട്. നെറ്റ് കൊണ്ടുപോയി മീൻ പിടിച്ച് കൊണ്ടുവരും. രാവിലെ പോവും, വൈകിട്ടും പോവും.
0: ഗവൺമെന്റ് ജോലിയൊക്കെ ചെയ്തിരുന്നോ?
1: ഗവൺമെന്റ് ജോലി പെൻഷനായി.
0: പെൻഷനായതാണല്ലേ. എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്?
1: അഗ്രികൾച്ചർ.
0: അഗ്രികൾച്ചർ
1: ബോട്ടിന്റെ മോളിൽ ബോട്ട് ലാസ്കർ ആയിരുന്നു.
0: അഗ്രികൾച്ചർ ബോട്ട് ലാസ്കർ ആയിരുന്നു അല്ലേ.
1: അത് കഴിഞ്ഞിട്ട് പിന്നെ പോർട്ടിലേക്ക് അവർ ആവശ്യപ്പെട്ട് 10 വർഷം പോർട്ടിലേക്ക് വിളിച്ച് അവിടെ വർക്ക് ചെയ്തു. പോർട്ടിൽ
0: അഗ്രികൾച്ചർ നിന്ന് പോയിട്ട് പിന്നെ പോർട്ടിൽ 10 വർഷം വർക്ക് ചെയ്തു.
1: അവിടെ വിളിച്ച് അങ്ങോട്ട് ഡയറക്ടറോട് ചോദിച്ചിട്ട് മോമനെ വേണം. അപ്പൊ ഫോട്ടോസർ ഹംസയായിരുന്നു, മമ്മിയുള്ള ഹംസയായിരുന്നു. ഹംസ സാർ വിളിച്ചിട്ട് ഡയറക്ടർ എന്നെ അങ്ങോട്ട് വിട്ടത്. അങ്ങനെ വിട്ട് 10 വർഷം അവിടെ പണിയെടുത്തു ഹംസ സാറിന്റെ താഴെ.
0: താങ്കൾ റിട്ടയർഡ് ആകുമ്പോ എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്?
1: അഗ്രിയിൽ
0: തന്നെ. തിരിച്ച് അഗ്രിയിൽ വന്നിരുന്നു അല്ലേ അപ്പോഴത്തേക്ക്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് മൂന്നും കുഞ്ചാപ്പിളന്മാരും.
0: മൂന്ന് മകളും പിന്നെ അവരുടെ ഭർത്താക്കന്മാരും അല്ലേ.
1: ഒരാൺകുട്ടിയും.
0: നമ്മുടെ ഈ ആകാശവാണി കവരത്തിയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: അവരൊക്കെ കേൾക്കും. റേഡിയോണ്ട് തുറന്നിരിക്കും. കുഞ്ചാപ്പിള കുഞ്ഞിക്കോയുണ്ട് എന്റെ അച്ഛന്റെ വീട്ടിലുള്ളത്. മൂപ്പരെപ്പോഴും തുറന്നുകൊണ്ടിരിക്കും.
0: അപ്പൊ വീട്ടില് റേഡിയോ ഉണ്ട്, എല്ലാവരും കേൾക്കാറുണ്ടല്ലോ. അപ്പൊ ഈ പരിപാടി എന്ന് വെച്ചാല് നമ്മുടെ പാട്ട് പെട്ടി എന്ന് പറയുന്ന പരിപാടിയാണ്. എന്നുവെച്ചാല് നമ്മളെ ഇഷ്ടമുള്ള ഒരു ഗാനം ആവശ്യപ്പെടുക, അപ്പൊ അത് ഞങ്ങൾ വെച്ചു തരും. നിങ്ങൾക്ക് ആർക്കൊക്കെ വേണ്ടിയാണ് സമർപ്പിക്കേണ്ടത്, ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ആർക്കൊക്കെ വേണ്ടിയാണെന്ന് വെച്ചാല് പറഞ്ഞാൽ മതി, നമ്മൾ വെച്ചു തരും. അപ്പൊ ഈ പ്രാവശ്യം താങ്കൾ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്? കാക്കും പൂച്ചക്കും. നാലുപരി പാടിയാലും കുഴപ്പമില്ലായിരുന്നു.
1: കാക്കും പൂച്ചക്കും കല്യാണം നാട്ടിൽ മുഴുക്കേ പൊന്നോളം.

0: காலம் நாட்டில் மூழுக்கே பொய்ந்தோடும் பாயவிட்டது குயிலாலே காக்கும் பூட்டக்கும் கல்யாணம் நாட்டில் முழுக்கே பொய்ந்தோடும்.
1: അപ്പൊ ഏതായാലും പാട്ട് നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. നമുക്ക് ഈ പാട്ട് തന്നെ ഏതായാലും കേൾക്കാം അല്ലേ?
0: ആ
1: അപ്പൊ ഇത് ആർക്കൊക്കെ വേണ്ടിയാണ് സമർപ്പിക്കേണ്ടത് ഈ പാട്ട്?
0: ഇപ്പോഴത്തെ അമ്മ വീട്ടിലുള്ള
1: വീട്ടിലുള്ള എല്ലാവർക്കും,
0: കുട്ടികൾക്കും
1: കുട്ടികൾക്കും,
0: കുട്ടിയാപ്പന്മാർക്കും,
1: പുതിയ
0: പിന്നെ അച്ഛൻ്റെ
1: അപ്പന്മാർക്കും.
0: വീട്ടിൽ അവർ കേൾക്കലൊക്കെ ഉണ്ട്. കുട്ടിയാപ്പന്മാർ അച്ഛൻ്റെ കുട്ടികളെ അബ്ദുൽ ഖാൻ്റെ അനിയൻ്റെ മോളെ കല്യാണം കഴിച്ച കുട്ടിയാപ്പന്മാർ മോളും അവരൊക്കെ മാശാലപ്പട റഷീദേൻ്റെ വീട്ടിൻ്റെ അടുത്താണ് അവരെ വീട്. അവരൊക്കെ റേഡിയോയിലൊക്കെ കേൾക്കും.
1: അപ്പൊ ഇവരെല്ലാവർക്കും വേണ്ടി ഈ പാട്ട് സമർപ്പിക്കുന്നു അല്ലേ?
0: ആ
1: അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ പാട്ട് വെച്ചു തരാം. ഏതായാലും ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദിയുണ്ട്.
0: ആ
1: നമുക്ക് വീണ്ടും ഒരു ദിവസം കാണാം.
0: ആ
1: നന്ദി, നമസ്കാരം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷറഫുനിസ, പുളിയിനക്കീൽ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം, ഈ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ.
1: സ്വമേധയാ ഉള്ള ഒരു വിരമിക്കൽ സേവിംഗ് സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. ഇത് ഗുണഭോക്താക്കൾക്ക് ഭാവി സമ്പാദ്യത്തിലേക്ക് ഒരു നിശ്ചിത സംഭാവന നൽകാനും അതുവഴി പെൻഷൻ ഉറപ്പാക്കാനുമുള്ള അവസരം നൽകുന്നു. വ്യക്തികളുടെ വിരമിക്കലിലും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന മാർക്കറ്റ് ലിങ്ക്ഡ് സംഭാവനാ പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. വ്യത്യസ്ത ഉപഭോക്തൃ വിഭാഗങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്ത മോഡലുകളാണ് NPS വിഭാവനം ചെയ്യുന്നത്. ഒന്ന്, ധനകാര്യ മന്ത്രാലയത്തിന്റെ 2023 ഡിസംബർ 22 വിജ്ഞാപന പ്രകാരം 2004 ജനുവരി 1 അതിനുശേഷമോ സർവീസിൽ ചേർന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് NPS നിർബന്ധമാണ്. സായുധ സേനയിലുള്ളവർ ഒഴികെ പ്രസ്തുത തീയതി മുതൽ സർവീസിൽ പ്രവേശിച്ച കേന്ദ്ര സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഇത് ബാധകമാണ്. ബന്ധപ്പെട്ട സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമോ തിരഞ്ഞെടുത്താൽ മറ്റിടങ്ങളിലെ സർക്കാർ ജീവനക്കാർക്കും NPSന്റെ ഭാഗമാകാം. 2, കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ ജീവനക്കാർക്കായി NPS സ്വീകരിക്കാവുന്നതാണ്. ഒപ്പം തൊഴിൽ നിയമങ്ങൾക്ക് അനുസൃതമായി NPS അക്കൌണ്ടിലേക്ക് സംഭാവനകൾ നൽകാനും കഴിയും. 3, 18-70 പ്രായമുള്ള വിദേശത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ പൌരന്മാർക്കും NPS വോളണ്ടറി മോഡൽ ലഭ്യമാണ്. 2023 ഏപ്രിൽ 30 വരെ ആകെ 6,35,43,268 പേരാണ് NPS പദ്ധതിയുടെ ഭാഗമായത്. NPSന്റെ ഗുണങ്ങൾ. കുറഞ്ഞ ചിലവ് NPSന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവുള്ള പെൻഷൻ പദ്ധതിയായി NPS കണക്കാക്കപ്പെടുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുകളും ഫണ്ട് മാനേജ്മെന്റ് ഫീസും NPSന് താരതമ്യേന വളരെ കുറവാണ്. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലൂടെയും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു POP ഒരു അക്കൌണ്ട് തുറന്നോ റിട്ടയർമെന്റ് അക്കൌണ്ട് നമ്പർ നേടി ഏതൊരാൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. വഴക്കം പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ്. ഈ പദ്ധതി മികച്ച വരുമാനം ലഭിക്കുന്നതിന് അപേക്ഷകന് സ്വയം നിക്ഷേപ ഓപ്ഷനും പെൻഷൻ ഫണ്ടും തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഓട്ടോ ചോയ്സും തിരഞ്ഞെടുക്കാൻ ഈ പദ്ധതി അവസരം നൽകുന്നു. അപേക്ഷകന് രാജ്യത്ത് എവിടെ നിന്നും തങ്ങളുടെ അക്കൌണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. കൂടാതെ അപേക്ഷകൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള POP, SP ബ്രാഞ്ച് പരിഗണിക്കാതെ തന്നെ അപേക്ഷകർ ജോലി നഗരം മാറിയാലും ഏത് POP SP വഴിയും അക്കൌണ്ട് കൈകാര്യം ചെയ്യാനും ഗുണഭോക്താവിന് NPS മോഡലുകൾ മാറ്റാവുന്നതുമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും NPSന്റെ ഗുണഭോക്താക്കളാകാം. NPS വാത്സല്യ PFRDA നിയന്ത്രിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി തന്നെയാണ് NPS വാത്സല്യ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാനാവുക. പെൻഷൻ സുരക്ഷ സാർവത്രികമാകുന്ന ഒരു സമൂഹത്തെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയും കുട്ടികളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കാനുമാണ് NPS വാത്സല്യ എന്ന നവീനമായ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. 18 താഴെയുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും ഈ പദ്ധതിയിൽ ചേരാം. അക്കൌണ്ട് തുറക്കാനുള്ള കുറഞ്ഞ സംഭാവന 1,000 രൂപയാണെങ്കിൽ പരമാവധി സംഭാവന നൽകാവുന്ന തുകയ്ക്ക് പരിധിയില്ല. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതോടെ സാധാരണ

0: ഇതുവരെ കേട്ടത് വാദ്യസംഗീതം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക

സ്വച്ഛധാര. വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 6:50 വയലും വീടും പരിപാടിയിൽ കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും ഈ വിഷയത്തിൽ ഡോക്ടർ അജിത് കുമാർ ബിയുമായുള്ള അഭിമുഖം കേൾക്കാം. രാത്രി 8 സാഹിത്യവേദിയിൽ പുനലൂർ ചന്ദ്രശേഖരൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, വിട പറയും നേരം, ഒറ്റമുറിയിലെ ജാലകം, ലതാ സതീഷ് എഴുതി അവതരിപ്പിച്ച കവിത വാർദ്ധക്യം. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കോസ്മിക് കലണ്ടർ KJ ബീനാമോൾ സംസാരിക്കുന്നു. രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ ദ പവർ ഓഫ് റിഫ്ലക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ ഡിവൈഡഡ് സിന്തറ്റിക് വേൾഡ് ഡോക്ടർ ഗംഗ എസ് ധനേഷ് സംസാരിക്കുന്നു. രാത്രി 9:45 മൊഴിയാമൊരു കഥയിൽ തകഴി എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ

നാളെ രാവിലെ 8:45 സംഗീത സരണിയിൽ വയലിൻ പാഠം. പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് PV അതുൽകൃഷ്ണ. രാവിലെ 10:15 തമിഴ്ച്ചൊൽ മാലൈ പരിപാടിയിൽ ചേർക്കൈ നുണ്ണറിവ് വരലാറും വാഴ്വിയലും ജ്യോതിമണി എം നടത്തുന്ന പ്രഭാഷണം, സുരേഷ് കുമാർ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ ജപമാലൈ, തുടർന്ന് തിരൈപ്പൂക്കൾ. രാവിലെ 11 ഗാനകേരളി മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ കാണിച്ചുകൊണ്ടുള്ള പരിപാടി, MD രാമനാഥൻ കൃതികൾ 1-ാം അധ്യായം. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ലോക ശ്വാസകോശാർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധതരം ക്യാൻസറുകളെക്കുറിച്ച് ഡോക്ടർ ജയകൃഷ്ണൻ R സംസാരിക്കുന്നു. നാളെ 2:15 തുടർനാടകം ഇരുട്ടിന്റെ ആത്മാവ് 1-ാം ഭാഗം, രചന MT വാസുദേവൻ നായർ, സംവിധാനം ഉമാബാലൻ, റേഡിയോ രൂപാന്തരം KR ഇന്ദിര, അവതരണം ആകാശവാണി തൃശൂർ നിലയം, ശബ്ദം നൽകിയവർ ശ്രീമൂലനഗരം പൊന്നൻ, സുധവർമ്മ, KK അരവിന്ദാക്ഷൻ, മാസ്റ്റർ സാഗർ, സിന്ധു TT. നാളെ വൈകുന്നേരം 4:45 പാട്ടുകളത്തിൽ സി ശ്രീധരക്കുറുപ്പും സംഘവും അവതരിപ്പിക്കുന്ന തമ്പുരാൻ പാട്ട്. നാളെ വൈകുന്നേരം 6:50 കിസാൻ വാണി, വിളകളിൽ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ വിൽസൺ ഡിയുമായി അഭിമുഖം. നാളെ രാത്രി 8 നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും അവസാന ഭാഗം, ഉറുബെഴുതിയ നോവലിന്റെ റേഡിയോ രൂപം, റേഡിയോ ആവിഷ്കാരം സംവിധാനം S ചന്ദ്രിക, നിർവഹണം M രാജീവ് കുമാർ, ശബ്ദം നൽകിയവർ അണ്ടൂർക്കോണം മുബാറക്, രവി K പപ്പാട്, KS ആനന്ദൻ, MV ശശികുമാർ, മണികണ്ഠൻ മടവൂർ, MS രാഗേഷ്, ഭരതന്നൂർ ശാന്ത, N സുനിത, പന്തളം രാധാമണി, O ശ്രീധരി. നാളെ 9:15 കായികലോകം പരിപാടിയിൽ ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകൻ ഡോക്ടർ CV ബിജിലാലുമായുള്ള അഭിമുഖം 1-ാം ഭാഗം.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറില്ല. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ഫ്ലോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. 2026-27 മുതൽ 2030-31 വരെയുള്ള കാലയളവിൽ പദ്ധതിക്കായി 3.15 ലക്ഷം കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. ജലോപരിതലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സൌരോർജ്ജ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഫ്ളോട്ടിംഗ് സോളാർ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന 5,070 കോടി രൂപ ചെലവിൽ ആരംഭിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തീരമേഖലയുമായി ബന്ധപ്പെട്ട ഊർജ്ജ സാധ്യതകൾ ലക്ഷ്യമിട്ടുള്ള സമുദ്രമന്ഥൻ ദേശീയ ഓഫ് ഷോർ എക്സ്പ്ലോറേഷൻ പദ്ധതിക്കും അംഗീകാരമായി. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം 84,084 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഖേലോ ഇന്ത്യ പദ്ധതി വിപുലീകരിക്കുന്നതിനും ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾക്ക് കൂടുതൽ സഹായം അനുവദിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സമർപ്പിച്ച കത്തുകൾ മുഖ്യമന്ത്രി തനിക്ക് കൈമാറിയതായും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് DGP നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ ക്ലീൻചിറ്റ് നൽകിയത് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനുശേഷം UDF നിലപാട് അറിയിക്കാമെന്ന് മന്ത്രി KM ഷാജി. PM ശ്രീ പദ്ധതിയിൽ മുൻ സർക്കാർ ഒപ്പുവച്ചു എന്നത് യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ R സുഗതന് അവധി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ R സുഗതന് 6 മാസത്തെ അവധി അനുവദിച്ചതായി മേയർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
5: R സുഗതനെ അയോഗ്യനാക്കണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചത്. കോടതി ഉത്തരവ് പ്രകാരമാണ് R സുഗതന് അവധി നൽകിയതെന്നും 51 അംഗങ്ങൾ അവധി അപേക്ഷയെ പിന്തുണച്ചതായും മേയർ VV രാജേഷ് അറിയിച്ചു. സ്വതന്ത്ര കൌൺസിലർ സുധീഷാണ് BJP പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നാൽ അപേക്ഷ വോട്ടിനിടണമെന്നായിരുന്നു LDF UDF അംഗങ്ങളുടെ ആവശ്യം. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മേയർ VV രാജേഷ് അജണ്ടകൾ പാസാക്കി യോഗം

0: അവസാനിപ്പിക്കുകയായിരുന്നു.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ഭത്തയായി 8,500 രൂപയും പെൻഷൻകാർക്ക് 3,750 രൂപയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുൻവർഷത്തേക്കാൾ 1,000 രൂപ വീതമാണ് ഇക്കുറി വർദ്ധിപ്പിച്ചത്. ഇതിനായി 26,47,00,000 രൂപ അനുവദിച്ചു. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയുവിൽ ചികിത്സയിലായിരുന്ന വ്യക്തിയെ ഇന്ന് റൂമിലേക്ക് മാറ്റി. 43-കാരനായ ഫറോക്ക് സ്വദേശിക്ക് ജൂൺ 10 നിപ സ്ഥിരീകരിച്ചത്. നാളുകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ബോധം വീണ്ടെടുത്ത ഇദ്ദേഹത്തിന് ഇപ്പോൾ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിയുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. യന്ത്രവൽകൃത ബോട്ടുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. കാലാവസ്ഥ അനുകൂലമായാൽ കുറച്ചുനാളായി അനുഭവപ്പെടുന്ന മീൻ ലഭ്യതക്കുറവ് പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശ മേഖല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: 52 ദിവസം നീണ്ട വറുതിക്കാലം അവസാനിച്ചതോടെ വലിയ ആവേശത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇടവേളയ്ക്ക് ശേഷം ബോട്ടുകൾ വീണ്ടും കടലിലേക്ക് ഇറങ്ങുന്നതോടെ തീരദേശത്തെ പുതിയ പ്രതീക്ഷകളാണ് ഉണരുന്നത്. വലിയ തുക മുടക്കി ബോട്ടുകൾ പെയിന്റടിച്ച് അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി. ഈ നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച മീൻവരവ് ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ അനുകൂലമായതിനാൽ ഇനി മീൻചാകര ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യമേഖല.
1: കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിലിന് പ്രതികൂല കാലാവസ്ഥ പ്രതിബന്ധമായി. തിരുവനന്തപുരത്ത് നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ തിരച്ചിലിനിറങ്ങിയെങ്കിലും പ്രക്ഷുബ്ധമായ കടലിന്റെ അടിത്തട്ടിൽ കാഴ്ച അസാധ്യമായതിനാൽ തിരച്ചിൽ തുടരാനായില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന പ്രകാരം കൊച്ചിയിൽ നിന്ന് നാവികസേനയുടെ ഹെലികോപ്റ്റർ എത്തി നിരീക്ഷണം നടത്തി. 31st കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കായി ചലച്ചിത്ര അക്കാദമി എൻട്രികൾ ക്ഷണിച്ചു. ഓഗസ്റ്റ് 1 രാവിലെ 10 മുതൽ IFFK.in എന്ന വെബ്സൈറ്റ് മുഖേന സെപ്റ്റംബർ 10 വരെ എൻട്രികൾ സമർപ്പിക്കാം. 2025 സെപ്റ്റംബർ 1 2026 ഓഗസ്റ്റ് 31 ഇടയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് പരിഗണിക്കുക. 2026 ഡിസംബർ 11 മുതൽ 18 വരെയാണ് 31st IFFK അരങ്ങേറുക. കോഴിക്കോട് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി സാഹിത്യ സാമ്രാട്ടായിരുന്ന മുൻഷി പ്രേംചന്ദിന്റെ 137th ജന്മദിനാചരണം മീൻചന്ത ഹിന്ദി കോളേജിൽ നടന്നു. സഭ ഭരണസമിതി അംഗം ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രഭാഷാവേദി, കേരള ഹിന്ദി പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാറും പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗത്തിൽ അങ്കുഷും ഫൈനലിൽ പ്രവേശിച്ചു. ജൂഡോ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഹർഷ് സിംഗും വനിതാ വിഭാഗത്തിൽ അസ്മിത ഡേയും സെമി ഫൈനലിൽ കടന്നു. അത്ലറ്റിക്സ് 4x400 റിലേയിൽ ടി കെ വിശാൽ, അൻസ ബാബു, രാജേഷ്, രമേഷ്, രഷ്ദീപ് കൌർ ടീം ഫൈനലിൽ പ്രവേശിച്ചു. പോയിന്റ് പട്ടികയിൽ നിലവിൽ 10th സ്ഥാനത്താണ് ഇന്ത്യ. ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്രയുൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ഫ്ലോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ

0: കരസ്ഥമാക്കി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താവീക്ഷണം. ഹർ ഘർ തിരംഗ, തിളങ്ങട്ടെ ത്രിവർണം, ഉയരട്ടെ അഭിമാനവും ഐക്യവും, വാനോളം. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ആമിന നജുമ. ഒരു രാഷ്ട്രത്തിന്റെ ദേശീയ പതാക ഉയർന്നു പാറുമ്പോൾ അവിടെ പ്രതിഫലിക്കുന്നത് ആ രാജ്യത്തിന്റെ കരുത്തും അഭിമാനവുമാണ്. നമ്മുടെ ദേശീയ പതാക കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രധ്വനിയും വിഭജിക്കാനാവാത്ത ഐക്യത്തിന്റെ ഊർജ്ജവും രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന്റെ തിളക്കമാർന്ന പ്രതിബിംബവുമാണ്. വാനിൽ പറക്കുന്ന ഓരോ നിമിഷത്തിലും അത് ഓരോ പൌരന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹത്തിന്റെ തീജ്വാല പടർത്തുകയും നാടിനോടുള്ള കടമകളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദേശീയ പതാകയെ ആദരിക്കുകയും അതിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് ഓരോ പൌരന്റെയും കടമയാണ്. ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ രാജ്യസ്നേഹം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ 2022 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രമുഖ ദേശീയ പ്രചാരണ പരിപാടിയാണ് ഹർ ഘർ തിരംഗ. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിനായി തിരംഗയെ വീടുകളിലേക്ക് കൊണ്ടുവരാനും അഭിമാനത്തോടെ ഉയർത്താനും ഓരോ ഇന്ത്യക്കാരനെയും ക്ഷണിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഈ മഹനീയ ദേശീയ യജ്ഞത്തിലൂടെ ദേശീയ പതാക വെറുമൊരു ഔദ്യോഗിക പ്രതീകം മാത്രമല്ല, മറിച്ച് ഓരോ പൌരന്റെയും ജീവിതത്തോടും ചിന്തകളോടും അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ ഇന്ത്യൻ പൌരനും സ്വന്തം വീടുകളിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ഇതിലൂടെ പ്രകടമാക്കുകയാണ്. മതം, ഭാഷ, സംസ്കാരം എന്നിവയ്ക്കതീതമായി ജനങ്ങളെ ഒരൊറ്റ രാഷ്ട്രമെന്ന ബോധത്തോടെ ഒരുമിപ്പിക്കാനും ഈ പരിപാടിക്ക് കഴിയുന്നു. സ്വാതന്ത്ര്യദിനത്തിലും മറ്റ് ദേശീയ ആഘോഷങ്ങളിലും ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ മൂല്യങ്ങളെ ആദരിക്കുന്ന മനോഭാവം വളർത്തുന്നതിനും ഇത് സഹായകമാണ്. പതാക ഉയർത്തുന്നതിന്റെ നിയമങ്ങളും ബഹുമാനിക്കേണ്ട രീതികളും ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള അവബോധവും സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതും പ്രധാനമാണ്. കോടിക്കണക്കിന് വീടുകളിലും സ്ഥാപനങ്ങളിലും പതാക ഉയർന്നത് ജനങ്ങളിൽ അഭിമാനവും ആവേശവും ഉണർത്തി. സോഷ്യൽ മീഡിയയിലെ സെൽഫി വിത്ത് തിരംഗ ക്യാമ്പയിൻ വഴി ഡിജിറ്റൽ തലത്തിൽ യുവാക്കളെ കൂടുതൽ ആകർഷിക്കാനും സാധിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹർ ഘർ തിരംഗ പ്രചാരണം രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ വലിയൊരു ആവേശത്തോടെ ഒന്നിച്ചു ചേർത്തുവെന്ന് മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർ ഘർ തിരംഗ യജ്ഞം വൻ ആവേശത്തോടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തികഞ്ഞ ആദരവോടെയും അഭിമാനത്തോടെയും നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക വാനോളം ഉയർത്താം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനം എന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണിത്. അവരുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നുവെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ദേശീയ പതാക രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും പരമാധികാരത്തിന്റെയും പ്രതീകമാണ്. അതിനാൽ തിരംഗ ഉയർത്തുന്നതിലൂടെ പൌരന്മാർക്ക് രാജ്യത്തോടുള്ള സ്നേഹവും ഉത്തരവാദിത്ത ബോധവും കൂടുതൽ ശക്തമാകുന്നു. ഒരു പതാക ഉയർത്തുന്നതിനുമപ്പുറം ദേശസ്നേഹവും പൌരബോധവും ഐക്യവും വാനോളമുയർത്തുന്ന ജനകീയ വികാരമാണ് ഹർ ഘർ തിരംഗ. ഈ പ്രചാരണത്തിലൂടെ ദേശീയ പതാകയുമായുള്ള ജനങ്ങളുടെ ആത്മബന്ധം വളർത്താനും ദേശീയ ഐക്യം ശക്തിപ്പെടുത്താനുമാണ് സർക്കാർ ശ്രമിക്കുന്നത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ മുൻവർഷങ്ങളിൽ ഹർ ഘർ തിരംഗ പരിപാടി വിപുലമായാണ് നടപ്പിലാക്കിയത്. നിരവധി ആളുകൾ ദേശീയ പതാക വീടുകളിൽ ഉയർത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ച് ഈ പ്രചാരണത്തിന് പിന്തുണ നൽകുകയും ചെയ്തു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ക്യാമ്പയിന് രാജ്യമെമ്പാടും വൻ ജനപങ്കാളിത്തമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരങ്ങളും ഗ്രാമങ്ങളും മുതൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും പ്രതിരോധ സേനകളും സ്വയം സഹായ സംഘങ്ങളും വരെ ഇതിന്റെ ഭാഗമാകുന്നു. ദേശസ്നേഹ സന്ദേശം ഓരോ വീട്ടിലും എത്തിക്കാൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, റെയിൽവേ, സിവിൽ ഏവിയേഷൻ, വിവിധ സായുധ സേനകൾ എന്നിവയുടെ സജീവ പിന്തുണയുണ്ട്. തിരംഗ എല്ലാവരിലേക്കും എളുപ്പത്തിൽ എത്തിക്കുന്നതിനായി വൻതോതിൽ പതാകകൾ നിർമ്മിക്കുന്നതിൽ സ്വയം സഹായ സംഘങ്ങൾ പ്രധാന പങ്കാണ് വഹിച്ചത്. വർദ്ധിച്ച ജനപങ്കാളിത്തത്തോടെ അതിവിപുലമായ പരിപാടികളാണ് ഈ വർഷത്തെ ആഘോഷ പരിപാടികളിൽ ഒരുക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 9 മുതൽ 17 വരെ വീടുകളിൽ ത്രിവർണ

പതാക ഉയർത്തി ഹർ ഘർ തിരംഗയിൽ പങ്കാളികളാകാം. ദേശീയ പതാക വീട്ടിൽ ഉയർത്തുന്നത് തിരംഗയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ മാത്രമല്ല, രാഷ്ട്രനിർമ്മാണത്തോടുള്ള നമ്മുടെ കൂട്ടായ പ്രതിബദ്ധതയുടെ പ്രതീകം കൂടിയായി മാറുന്നു. പതാക ഉയർത്തുന്നതിനൊപ്പം ജനങ്ങൾക്ക് പതാകയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനും സർട്ടിഫിക്കറ്റ് നേടാനുമുള്ള അവസരവുമുണ്ട്. ഒരു രാജ്യം ഒരു സ്വരം എന്ന ആശയത്തിൽ വന്ദേമാതരം മനസ്സിലുണർത്തി അഭിമാനത്തോടെ ത്രിവർണ പതാക ഉയർത്തുന്ന പ്രൌഢോജ്വലമായ ഫോട്ടോകളും സെൽഫികളും ഹർ ഘർ തിരംഗ .com ൽ പൌരന്മാർക്ക് പങ്കിടാവുന്നതാണ്. തിരംഗ ബൈക്ക് റാലിയിലും തിരംഗ സൈക്കിൾ റാലിയിലും പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും. സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള പൌരന്മാരെ ഉൾപ്പെടുത്തി ഇത് ഒരു ജനകേന്ദ്രീകൃത പ്രസ്ഥാനമായി മാറുമ്പോൾ രാഷ്ട്രത്തിന്റെ കരുത്തും മഹത്വവുമാണ് തെളിഞ്ഞുകാണുന്നത്. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെയും 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി കേന്ദ്ര യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടൽ വഴി സംഘടിപ്പിക്കുന്ന നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് പുരോഗമിക്കുന്നു. ഓഗസ്റ്റ് 15 വരെ ഈ ക്വിസിൽ പങ്കെടുക്കാം. ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ രാജ്യത്തെ യുവജനങ്ങൾക്ക് ഇതൊരു മികച്ച അവസരമാണ്. ദേശീയ പതാകയുടെ ചരിത്രവും പ്രാധാന്യവും മനസ്സിലാക്കുന്നതിനൊപ്പം യുവാക്കളിൽ ദേശസ്നേഹവും ഭരണഘടനാ മൂല്യങ്ങളും വളർത്താനും മൈ ഭാരത് പ്ലാറ്റ്ഫോമുമായുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഈ സംരംഭം സഹായിക്കുന്നു. മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. 10 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കേണ്ട 20 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ക്വിസിലുള്ളത്. ഭാഷണി സംവിധാനം വഴി പോർട്ടലിൽ ലഭ്യമായ ഏതു ഭാഷയിലും ഉത്തരങ്ങൾ നൽകാവുന്നതാണ്. ദേശീയ പതാകയുടെ ചരിത്രവും വികാസവും രൂപകൽപ്പന ചെയ്ത പ്രമുഖരുടെ സംഭാവനകൾ, ഭരണഘടനാ വ്യവസ്ഥകൾ, ഫ്ളാഗ് കോഡ്, മറ്റ് ദേശീയ ചിഹ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ക്വിസിൽ പങ്കെടുക്കാം. വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഈ സർട്ടിഫിക്കറ്റും ലഭിക്കും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ യുവാക്കളിൽ ദേശസ്നേഹവും ഉത്തരവാദിത്തമുള്ള പൌരബോധവും വളർത്താനാണ് മൈ ഭാരത് ഈ ക്വിസിലൂടെ ലക്ഷ്യമിടുന്നത്. ദേശീയ പതാകയുടെ പ്രാധാന്യം ആഘോഷിക്കുന്ന ഈ വിജ്ഞാനപ്രദമായ പരിപാടിയിൽ പങ്കാളികളാകാൻ രാജ്യത്തുടനീളമുള്ള യുവാക്കളെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ക്ഷണിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രം ഓർമ്മിക്കാനും സ്വാതന്ത്ര്യസമര സേനാനികളുടെ ത്യാഗങ്ങളെ ആദരിക്കാനും രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം മനസ്സിലാക്കാനും ഹർ ഘർ തിരംഗ ഓരോ പൌരനും പ്രചോദനം നൽകുന്നു. ദേശീയ പതാകയെ ബഹുമാനിക്കുകയും അതിന്റെ മാന്യത കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. ദേശീയ പതാക ഉയർത്തുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ച് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ഫ്ളാഗ് കോഡ് പുറത്തിറക്കിയിട്ടുണ്ട്. ഹർ ഘർ തിരംഗ ദേശീയ ഐക്യവും ദേശസ്നേഹവും വളർത്തുന്ന ഒരു സുപ്രധാന ജനകീയ പ്രചാരണമാണ്. രാജ്യത്തിന്റെ അഭിമാനമായ ത്രിവർണ പതാകയെ ആദരിക്കുകയും ഇന്ത്യയുടെ ഐക്യവും വൈവിധ്യവും ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നതിൽ ഈ പരിപാടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദേശീയ പതാകയുമായുള്ള നമ്മുടെ ബന്ധം ഔദ്യോഗിക തലങ്ങളിൽ മാത്രം ഒതുങ്ങാതെ വ്യക്തിപരമായി മാറണമെന്ന ആശയത്തിൽ നിന്നാണ് ഈ സംരംഭത്തിന്റെ തുടക്കം. പൌരന്മാരിൽ രാജ്യസ്നേഹവും ഒരുമയും ഉത്തരവാദിത്തവും വളർത്തിയെടുക്കുന്ന ശക്തമായൊരു ജനകീയ പ്രസ്ഥാനമാണിത്. ദേശീയ പതാകയെ ആദരിക്കുകയും ദേശീയ മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. ഹർ ഘർ തിരംഗ എന്ന മുന്നേറ്റത്തിലൂടെ പുതിയ തലമുറയ്ക്ക് ദേശീയ പതാകയുടെ ഗൌരവവും രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ വീരന്മാരുടെ ത്യാഗവും ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പതാക വീട്ടിൽ ഉയർത്തുന്നതിലൂടെ പതാകയോടുള്ള വ്യക്തിപരമായ അടുപ്പത്തോടൊപ്പം രാഷ്ട്രനിർമ്മാണത്തിനായുള്ള കൂട്ടായ പങ്കാളിത്തവും പ്രകടമാക്കപ്പെടുന്നു. ജനങ്ങളിൽ ദേശസ്നേഹവും ദേശീയ പതാകയെക്കുറിച്ചുള്ള അവബോധവും വളർത്താനും ഇത് ലക്ഷ്യമിടുന്നു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയുടെ നോഡൽ മന്ത്രാലയം. കഴിഞ്ഞ 4 വർഷത്തെ സജീവ പങ്കാളിത്തത്തിലൂടെ ഹർ ഘർ തിരംഗ മാതൃകാപരമായ ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ഓർമ്മപ്പെടുത്തലുകൾ, സാംസ്കാരിക പൈതൃകത്തിന്റെ ആഘോഷങ്ങൾ, ദേശീയ നേതാക്കൾക്കുള്ള ആദരം എന്നിവയിലൂടെയെല്ലാം നമ്മുടെ ദേശസ്നേഹം മനോഹരമായി പ്രകടിപ്പിക്കപ്പെടുന്നു. ഹർ ഘർ തിരംഗ ക്യാമ്പയിനെ നെഞ്ചേറ്റി രാഷ്ട്രീയ, സാമൂഹ്യ, കലാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വീടുകളിൽ ആവേശപൂർവ്വം ത്രിവർണ പതാക ഉയർത്തും. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള രാജ്യത്തിന്റെ നേട്ടങ്ങളിലും പുരോഗതിയിലും പങ്കാളികളാകുമ്പോൾ ഓരോ പൌരന്റെയും ഹൃദയം ദേശസ്നേഹം കൊണ്ട് നിറയുകയാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ഹർ ഘർ തിരംഗ. തിളങ്ങട്ടെ ത്രിവർണം, ഉയരട്ടെ അഭിമാനവും ഐക്യവും വാനോളം.

ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ചെറിയ കണ്ണുകൊണ്ട് വലിയ മനുഷ്യരെ കാണാം, പക്ഷേ വലിയ മനസ്സുണ്ടെങ്കിലേ ചെറിയ മനുഷ്യരെ കാണാനാവൂ. ഈ നല്ല വാക്കോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, എത്രമാത്രം ഉയരവും വണ്ണവും എത്തിയാൽ റബ്ബർ മരങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും എന്നതാണ് ഇന്നീ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ലോകമെമ്പാടുമുള്ള കൃഷിക്ക് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്ന അതിന്റേതായ പ്രത്യേകതകളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ഇന്നത്തെ കാലാവസ്ഥാ സവിശേഷതകൾ മുൻപത്തെ പോലെയല്ല, വളരെയധികം വ്യത്യാസമുണ്ട്. പണ്ടുകാലത്ത് ഓരോ കൃഷിയും കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് മാറിമറിഞ്ഞ കാലാവസ്ഥയിൽ അതൊന്നും പ്രാവർത്തികമല്ല. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും എങ്ങനെ ക്രോഡീകരിച്ചു കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രി മെറ്റീരിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അജിത് കുമാർ ബി.
1: കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയെയും പറ്റി പറയുന്നതിന് മുമ്പ് എന്താണ് അന്തരീക്ഷാവസ്ഥ, കാലാവസ്ഥാ വ്യതിയാനം, കാലാവസ്ഥ വ്യത്യാസം എന്നത് നോക്കാം. അന്തരീക്ഷാവസ്ഥ. അന്തരീക്ഷാവസ്ഥ എന്നത് ഒരു പ്രത്യേക സ്ഥലത്തെ താപനില, മഴ, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷത്തിന്റെ ഹ്രസ്വകാല അവസ്ഥകളെ സൂചിപ്പിക്കുന്നു. എന്നാൽ കാലാവസ്ഥ ഒരു പ്രദേശത്തെ ദീർഘകാല പാറ്റേണുകളും അന്തരീക്ഷാവസ്ഥയുടെ ശരാശരിയും വിവരിക്കുന്നു. ആഗോളം അല്ലെങ്കിൽ പ്രാദേശിക കാലാവസ്ഥ പാറ്റേണുകളിലെ ദീർഘകാല മാറ്റങ്ങളെയാണ് കാലാവസ്ഥ വ്യതിയാനം സൂചിപ്പിക്കുന്നത്. എന്നാൽ കാലാവസ്ഥ വ്യത്യാസം എന്നത് ഹ്രസ്വകാലത്തേക്കുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് എൽനിനോ ലാൽനിനോ പോലുള്ള പ്രകൃതിയാൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ ആകാം. കാലാവസ്ഥ വ്യതിയാനം താപനിലയിലെ ഉയർച്ച, സമുദ്രനിരപ്പിന്റെ ഉയർച്ച, കാലാവസ്ഥ പാറ്റേണുകളുടെ മാറ്റം, ജൈവ വൈവിധ്യത്തിലുള്ള ഭീഷണി തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു. ഹരിതഗൃഹ വാതകങ്ങളുടെ നിയന്ത്രണാതീതമായ വർധനവ് ആഗോള താപനത്തിന് കാരണമാകുകയും അതുവഴി സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. 2022 IPCC 6th മൂല്യനിർണയ റിപ്പോർട്ട് അനുസരിച്ച് കാലാവസ്ഥ വ്യതിയാനം വിളകളുടെ വിളവിലും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലും പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കിയതായി കാണപ്പെടുന്നു. ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങളായ വനനശീകരണം, ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കൽ, കന്നുകാലി വളർത്തൽ തുടങ്ങിയവ വൻതോതിൽ ഹരിതഗൃഹ വാതകങ്ങൾ സൃഷ്ടിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കാലവർഷക്രമത്തിൽ മാറ്റം ഉപജീവനത്തിന്റെയും ആവാസ വ്യവസ്ഥയെയും വളരെയധികം ബാധിക്കുന്നു. അമിതമായ മഴയുടെ കാലഘട്ടങ്ങൾ കടുത്ത വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുന്നു. കൂടാതെ കാലവർഷത്തിൽ ഉണ്ടാകുന്ന കുറവോ കാലതാമസമോ വരൾച്ചയ്ക്ക് നയിക്കാം. ഇത് കൃഷിയെയും ജലസ്രോതസ്സുകളെയും ദൈനംദിന ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. കേരളത്തിലെ താപനില കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ക്രമാതീതമായി ഉയരുകയാണ്. പ്രത്യേകിച്ച് ജാനുവരി മുതൽ ഏപ്രിൽ വരെ സംസ്ഥാനത്ത് തീവ്രമായ ചൂട് അനുഭവപ്പെടുന്നു. കേരളത്തിൽ മാർച്ച് മാസം പലപ്പോഴും വർഷത്തിലെ ഏറ്റവും ചൂടേറിയ മാസമായി ആണ് കണ്ടുവരുന്നത്. കൂടാതെ വായു താപനില ഏറ്റവും ഉയർന്ന താപനില മാർച്ചിലോ ഏപ്രിലോ ആയിരിക്കും. നൂറ്റാണ്ടിന്റെ മധ്യമത്തോടെ, അതായത് 2050 ഇപ്പോൾ നിരീക്ഷിച്ച താപനിലയേക്കാൾ കുറഞ്ഞത് 1 ഡിഗ്രി വാർഷിക ശരാശരി വർദ്ധനവ് നമുക്ക് പ്രതീക്ഷിക്കാം. 2 മണിക്കൂർ കൊണ്ട് 5 സെന്റിമീറ്റർ അഥവാ 50 മില്ലിമീറ്റർ മഴയാണെങ്കിൽ പോലും കേരളം പോലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കുക. ഇത്തരം മഴയാണ് മിനി ക്ലൗഡ് ബേസ്റ്റ് അഥവാ ലഘു മേഘസ്ഫോടനം എന്ന് പറയുന്നത്. സഹ്യപർവ്വതത്തിന്റെ ചരിവും ജനസാന്ദ്രതയും ഇത്തരം സന്ദർഭങ്ങളിൽ അപകടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വീണ്ടും കാണുന്ന ഒരു പ്രതിഭാസമാണ് മിന്നൽ

ചുഴലി അഥവാ ഗസ്റ്റ്നാഡോ. ഹ്രസ്വകാല മൈക്രോ സ്കെയിൽ ചുഴലിക്കാറ്റുകളുടെ ആവൃത്തിയും തീവ്രതയും കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച ഈ കാലാവസ്ഥ സംഭവങ്ങൾ കുറച്ച് സെക്കൻഡ് അല്ലെങ്കിൽ 1 മുതൽ 2 മിനിറ്റ് വരെ നീണ്ടു നിൽക്കും. ഇത് പ്രാദേശികവൽക്കരിച്ചതിനാൽ കാലാവസ്ഥ ഏജൻസികളുടെ റഡാറുകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. മൺസൂൺ കാലത്തെ ഇത്തരം കാലാവസ്ഥ സംഭവങ്ങളുടെ കുതിച്ചുചാട്ടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് വിശദമായ അഭിപ്രായം പറയുന്നതിന് മുമ്പ് വീഡിയോ ദൃശ്യങ്ങൾ പോലുള്ള ലഭ്യമായ മെറ്റീരിയലുകളെ അടിസ്ഥാനമാക്കി ആഴത്തിലുള്ള വിശകലനത്തിന് പോകേണ്ടതുണ്ട്. ചുഴലിക്കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ തീവ്രതയുള്ള വിഭാഗത്തിലാണ് ഗസ്റ്റ്നാഡകൾ ഉൾപ്പെടുന്നത്. താപനിലയിലെ വർധനവ് ഗസ്റ്റ്നാഡയുടെ എണ്ണത്തിൽ വർധനവ് കാരണമാക്കി. മിന്നൽ ചുഴലി കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുകയും നിരവധി വാഴകളും കവുങ്ങുകൾ ഉൾപ്പെടെയുള്ള മരങ്ങളും രൂക്ഷമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷത്തിലെ ആർദ്രത. കാലാവസ്ഥാ വ്യതിയാനം അന്തരീക്ഷത്തിലെ ആർദ്രതയെ സാരമായി ബാധിക്കുന്നു. ആഗോള താപനില ഉയരുമ്പോൾ ഈർപ്പം നിലനിർത്തുവാനുള്ള അന്തരീക്ഷത്തിന്റെ ശേഷി വർദ്ധിക്കുന്നു. ഇത് പല പ്രദേശങ്ങളിലും ഉയർന്ന ആർദ്രതയ്ക്ക് കാരണമാകുന്നു. കുറഞ്ഞ താപനില കുറയുന്നതും ആർദ്രത കൂടുന്നതും മിക്ക വിളകളിലെയും രോഗ കീട ആക്രമണം ത്വരിതപ്പെടുത്തുന്നു. വർഷക്കാലത്ത് ആർദ്രത കൂടിയ സാഹചര്യങ്ങളിൽ വിളകൾ കുമിൾ രോഗങ്ങളുടെ സാധ്യത കൂടുന്നു. അതുപോലെ ഉയർന്ന ആർദ്രത നെല്ലിൽ മുഞ്ഞയുടെ ആക്രമണത്തിന് കാരണമാകുന്നു. കാലാവസ്ഥ വ്യതിയാനം കൃഷിയെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ നെൽകൃഷിയെ സാരമായി ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാന പഠനങ്ങളിൽ വിളകളുടെ കാലാവസ്ഥ വിള വളർച്ച മാതൃക ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വ്യത്യസ്ത കാലാവസ്ഥ വ്യതിയാന സാഹചര്യങ്ങളിൽ ഹ്രസ്വകാല ഇനങ്ങളായ ജ്യോതിക്കും ഇടത്തരം ഇനമായ ജയയിലും നെല്ലുൽപാദനത്തിൽ കുറവുള്ളതായി കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നു. ഭാവിയിലെ അനുകരണങ്ങളിൽ വൈകി നടീലുകളെ അപേക്ഷിച്ച് ആദ്യകാല നടീലുകളിൽ കൂടുതൽ വിളവ് കുറയുന്നു. പുഞ്ചകൃഷി വൈകാൻ സാധ്യത ഉള്ളതിനാൽ ഹ്രസ്വകാല നെല്ലിനമാണ് നല്ലത്. അതുപോലെ ചൂട് കൂടുന്നത് കാരണം നെല്ലിലെ ഉൽപാദനക്ഷമത കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പുഞ്ചകാലത്ത് നെല്ലിന് പകരം ഇതര വിളകളായ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതും നല്ലതാണ്. നെൽച്ചെടി പൂവിടുന്ന സമയത്ത് താപനിലയിലെ വർധനവ് വിപരീതമായി ബാധിക്കുന്നു. ഇത് നെല്ലിന്റെ ഉൽപാദനത്തിനെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് കതിര് വരുന്ന സമയം മുതൽ മൂപ്പെത്തുന്ന പരുവം വരെ താപനിലയിലെ വർധനവ് വിളവിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നു. സാധാരണ കാലയളവിൽ June 5-June 20 നടീൽ സമയത്ത് ഉയർന്ന വിളവ് ലഭിച്ചു എന്നാൽ ഭാവിയിൽ ഉയർന്ന വിളവ് പ്രതീക്ഷിക്കുന്നത് July 5, July 20, August 5 നടീലുകളിലാണ്. അതിനാൽ ഭാവിയിൽ കേരളത്തിലെ നെൽകൃഷിയുടെ നടീൽ തീയതി മാറാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷ ചൂട് കൂടുമ്പോൾ നെല്ലിന്റെ ഗുണമേന്മ കുറയുന്നു. അന്നജം, മാംസ്യം, കൊഴുപ്പ് എന്നിവ കുറയുന്നതായി കാണുന്നു. അന്തരീക്ഷ ചൂട് കൂടുമ്പോൾ നെല്ലിന്റെ വളർച്ചാഘട്ടങ്ങളുടെ ദൈർഘ്യം കുറയുന്നു. മാറി വരുന്ന മഴയുടെ ക്രമം നെല്ലിന്റെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. നെല്ലിൽ കതിരിടുന്ന സമയത്തും കതിര് നിരക്കുന്ന സമയങ്ങളിലും രാത്രിയിലും പുലർക്കാലങ്ങളിലുമുള്ള മഴ നെല്ലിനെ കാര്യമായി ബാധിക്കുന്നു. കതിര് നിരക്കുന്ന സമയങ്ങളിൽ പെയ്യുന്ന ശക്തമായ മഴ നെൽക്കതിരുകൾ ചാഞ്ഞു വീഴുന്നതിന് ഇടയാക്കുന്നു. ഇതിനായി ഉമ, പ്രത്യാശ, ജയതി, ആതിര, ഗൗരി, വൈറ്റില 6, 7, 8, ഏഴോം, നീരജ, തുലോം എന്നീ ഇനങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം കീടങ്ങളെയും രോഗങ്ങളെയും ബാധിക്കുന്നു. കനത്ത മഴയും വെള്ളപ്പൊക്കവും അന്തരീക്ഷ ആർദ്രത ഉയർത്തുന്നു. ഇത് ഇലപ്പുള്ളി, ബ്ലൈറ്റ് തുടങ്ങിയ കുമിൾ രോഗങ്ങളുടെ വ്യാപനത്തെ അനുകൂലിക്കുന്നു. അതേസമയം വരണ്ട കാലാവസ്ഥ മുഞ്ഞ, വെള്ളീച്ച തുടങ്ങിയ കീടങ്ങളെയും ചൂർണ പൂപ്പു രോഗവ്യാപനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ കാലാവസ്ഥ പ്രേരിത മാറ്റങ്ങൾ വിളവ് കുറയ്ക്കുന്നതിനും കാർഷിക നഷ്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും. ഈ ആഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേർന്ന വിള പരിപാലനം അവലംബിക്കാവുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയിൽ വരുത്തുന്ന പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിൽ ഇടവിള കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇടവിള കൃഷി എന്നാൽ രണ്ടോ അതിലധികമോ വിള ഇനങ്ങൾ അടുത്തടുത്തായി വളർത്തുന്ന സമ്പ്രദായമാണ്. വിള ഇനങ്ങളെ വൈവിധ്യവത്കരിക്കുന്നതിലൂടെ പൂർണ്ണമായുള്ള കൃഷിനാശവും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും കർഷകർക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു.
ഉദാഹരണമായി റബ്ബർ തോട്ടങ്ങൾ കർഷകർക്ക്

0: വാഴ, പൈനാപ്പിൾ, ഇഞ്ചി, മഞ്ഞൾ എന്നിവ ഇടവിളയായി കൃഷി ചെയ്യാം. അതുപോലെ തെങ്ങിൻ തോട്ടങ്ങളിൽ വാഴ, പയറിനങ്ങൾ, കപ്പ, കൊക്കോ തുടങ്ങിയവയും നടാം. മാറുന്ന കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികളുമായി പൊരുത്തപ്പെടാൻ കഴിവുള്ള കൂടുതൽ സുസ്ഥിരവും പ്രതിരോധ ശേഷിയുമുള്ളതുമായ കാർഷിക വിളകളെ ഇടവിളയായി വളർത്താം. കാലാവസ്ഥ വ്യതിയാനം പലപ്പോഴും ക്രമരഹിതമായ മഴ പെയ്യുന്നതിലേക്കും നീണ്ടു നിൽക്കുന്ന വരൾച്ചയിലേക്കും നയിക്കുന്നു. പുതയിടുന്നത് ബാഷ്പീകരണം കുറയ്ക്കുന്നതിനും മണ്ണിലെ ഈർപ്പം നിലനിർത്താനും സഹായിക്കുന്നു. വരണ്ട കാലാവസ്ഥയിലും വിളകൾക്ക് വേണ്ട മണ്ണിലെ ഈർപ്പം ഉണ്ടെന്ന് ഉറപ്പാക്കാനും ജലദൗർബല്യമുള്ള സാഹചര്യങ്ങളിൽ വിളകളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും നിലനിർത്തുന്നതിന് ഇത് നിർണായകമാണ്. വൈക്കോൽ, പച്ചില, ഉണങ്ങിയ തെങ്ങോല തുടങ്ങിയവ വിളകളിൽ പുതിയിടാനായി ഉപയോഗിക്കാം. കാലാവസ്ഥ അറിഞ്ഞ് വിള ഇറക്കുക എന്ന് പറയാറുണ്ട്. അതിൽ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ വളരെ അധികം പ്രാധാന്യം നൽകുന്നു. കാലാവസ്ഥ പ്രവചനം വഴി ഒരു പരിധി വരെ വിളനഷ്ടം ഒഴിവാക്കാം. ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിൽ നിന്നും കിട്ടുന്നത് മധ്യകാലാടിസ്ഥാനത്തിലുള്ള പ്രവചനമാണ്. വരും ദിവസങ്ങളിലെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കേരള കാർഷിക സർവകലാശാലയിലെ കാർഷിക കാലാവസ്ഥ പഠന വിഭാഗം തയ്യാറാക്കുന്ന കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിനുകൾ എല്ലാ ആഴ്ചയിലും ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ തയ്യാറാക്കുന്നു. ഈ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിനുകൾ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ചയിലെ അന്തരീക്ഷ സ്ഥിതിയെപ്പറ്റിയുള്ള ലഘുവിവരണവും വരും ദിവസങ്ങളിലെ കാലാവസ്ഥ പ്രവചനവും അതിനെ അടിസ്ഥാനമാക്കി കൃഷിയിലും മൃഗസംരക്ഷണത്തിലും കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് നിർദ്ദേശങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷിയിടങ്ങളിൽ പുതയിടൽ നടത്തുക, കാറ്റിന്റെ വേഗതയനുസരിച്ച് വാഴത്തോട്ടങ്ങളിൽ ഊന്ന് നൽകുക, കൃഷിയിടങ്ങളിൽ ജലസേചനം തുടങ്ങേണ്ട സമയം, നിർത്തേണ്ട സമയം, കൂടാതെ നെല്ല്, തെങ്ങ്, വാഴ, ജാതി, കുരുമുളക്, പച്ചക്കറികൾ മുതലായ പ്രധാനപ്പെട്ട കാർഷിക വിളകളിൽ കാലാവസ്ഥയ്ക്കനുസൃതമായി കണ്ടുവരുന്ന രോഗങ്ങളും കീടങ്ങളും അവയുടെ പ്രതിവിധികളും ഇതിൽ കൊടുക്കാറുണ്ട്.
1: കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഇതുവരെ പറഞ്ഞു തന്നത് തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രി മെറ്റീരിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അജിത് കുമാർ ബി.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്, ശ്രദ്ധിക്കൂ.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിന് പോളരോഗം വന്നാൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിനു ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടോഫ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക. ജാതിക്ക് ഇലകൊഴിച്ചിലും കരയൊലിപ്പും വേരുചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലകൊഴിച്ചിൽ, കരയൊലിപ്പ്, വേരുചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ. മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ഇഞ്ചിക്ക് പ്രധാനമായും കാണുന്ന ഒരു രോഗമാണ് മൂടുചീയൽ. ഇത് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇഞ്ചിയുടെ മൂടുചീയൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക.

0: ഒരു ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ എപ്പോഴും കാണുന്നതാണ് കീടരോഗബാധകൾ. വിവിധ ഘട്ടങ്ങളിലായി പലതരം കീടരോഗങ്ങൾ കാണാൻ സാധിക്കും. ഇതിന് എന്താണ് പ്രതിവിധിയെന്ന് നോക്കാം. പച്ചക്കറികളിൽ വിവിധ ഘട്ടങ്ങളിൽ കാണുന്ന മുഞ്ഞയ്ക്കെതിരെ 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തളിക്കുക, അല്ലെങ്കിൽ ബട്ടിസീലിയം ലെക്കാനി എന്ന മിത്രക്കുമിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 10 ദിവസം ഇടവിട്ട് കൊടുക്കുക. രോഗം രൂക്ഷമാണെങ്കിൽ 3 മില്ലി ഇമിഡാക്ലോപ്രിഡ് അല്ലെങ്കിൽ 2 ഗ്രാം തയാമെതോക്സാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ഇലത്തീനിപ്പുഴുവിന്റെ ആക്രമണം കണ്ടു തുടങ്ങിയാൽ അവയെ നിയന്ത്രിക്കാനായി ബിവേറിയ എന്ന കുമിൾ കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ മൊസൈക്ക് രോഗം കാണുകയാണെങ്കിൽ കേടുവന്ന ചുവടുകൾ പിഴുതെടുത്ത് നശിപ്പിക്കണം. രോഗം പരത്തുന്ന വെള്ളീച്ച, തുള്ളൻ മുതലായ കീടങ്ങളെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ 4 മുതൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ തളിച്ച് നിയന്ത്രിക്കുക. രോഗം ബാധിച്ച ചെടികളും മറ്റ് ആതിഥേയ സസ്യങ്ങളും വേരോട് പിഴുത് നശിപ്പിക്കണം. സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ബിവേറിയ തുടങ്ങിയ ജീവാണു കുമിൽനാശിനികൾ മണ്ണുത്തിയിലുള്ള സെയിൽസ് സെന്റർ, വെള്ളാനിക്കരയിലെ സെൻട്രൽ നഴ്സറി, ഹോർട്ടികൾച്ചർ കോളേജിലെ BCCP യൂണിറ്റ്, കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: റബ്ബർ മരങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? റബ്ബർ മരത്തിൽ ആദ്യ വെട്ടുചാൽ ഏത് വശത്തു തുറക്കണമെന്നതിന് പ്രത്യേക നിബന്ധനകളില്ലെങ്കിലും മരങ്ങൾ നിൽക്കുന്ന വരികൾക്ക് സമാന്തരമായിരുന്നാൽ ടാപ്പിംഗിന് സൌകര്യപ്രദമായിരിക്കും. ഒട്ടുബന്ധത്തിൽ നിന്ന് 125 സെന്റിമീറ്റർ ഉയരത്തിലാണ് വെട്ടുചാൽ തുറക്കേണ്ടത്. ടാപ്പിംഗ് തുടങ്ങുന്നതിനു മുൻപ് മരങ്ങളിൽ വെട്ടുചാലും മാർഗരേഖകളും ശരിയായ ഉയരത്തിലും ചെരിവിലും അടയാളപ്പെടുത്തണം. ഇതിനായി 125 സെന്റിമീറ്റർ ഉയരം അടയാളപ്പെടുത്തിയ കനം കുറഞ്ഞ ഒരു റീപ്പർ, വണ്ണമളക്കുന്നതിനുള്ള ടേപ്പ്, ടെംപ്ലേറ്റ്, വരക്കത്തി എന്നിവ ആവശ്യമുണ്ട്. ആദ്യം റീപ്പർ ഉപയോഗിച്ച് ഒട്ടുബന്ധത്തിൽ നിന്ന് 125 സെന്റിമീറ്റർ ഉയരം മരത്തിൽ അടയാളപ്പെടുത്തണം. ഈ അടയാളത്തിൽ റീപ്പർ വെച്ച് താഴേക്ക് ഒട്ടുബന്ധം വരെ ലംബമായി വരക്കത്തി ഉപയോഗിച്ച് ഒരു വര വരയ്ക്കണം. മുൻകാനയ്ക്ക് ആധാരം ഈ വരയാണ്. ഇനി മരത്തെ നെടുനീളത്തിൽ 2 തുല്യഭാഗങ്ങളായി തിരിക്കണം. ഇതിനായി മരത്തിൽ നേരത്തെ 125 സെന്റിമീറ്റർ ഉയരമടയാളപ്പെടുത്തിയ ഭാഗത്തെ വണ്ണം അളന്ന് പകുതി വണ്ണം കണക്കാക്കി മറുവശത്ത് മുൻകാന വരയ്ക്ക് എതിർവശത്തായി ഒരു അടയാളമിടണം. അതുപോലെ മരത്തിന്റെ ഒട്ടുബന്ധത്തിന് മുകളിലും മരത്തിന്റെ വണ്ണമളന്ന് മറുവശത്ത് പകുതി വണ്ണമടയാളപ്പെടുത്തുക. ഇനി മുകളിലും താഴെയുമുള്ള ഈ അടയാളങ്ങളെ റീപ്പർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചുകൊണ്ട് ലംബമായി ഒരു വര വരയ്ക്കണം. ഈ വര ടാപ്പിംഗ് തുടങ്ങേണ്ട ഉയരത്തിൽ നിന്ന് ഏകദേശം 30 സെന്റിമീറ്റർ അധികം മുകളിലേക്ക് നീട്ടി വരയ്ക്കണം. ഈ വരയാണ് പിൻകാനയ്ക്ക് ആധാരം. വെട്ടുചാലിന്റെ ചെരിവ് കൃത്യമായി നിർണയിക്കുന്നതിന് 30 ഡിഗ്രി ചെരിവുള്ള ടെംപ്ലേറ്റും മാർഗരേഖകൾ വരയ്ക്കുന്നതിനായി മുനയുള്ള ഒരു വരക്കത്തിയും ഉപയോഗിക്കാം. 125 സെന്റിമീറ്റർ ഉയരത്തിൽ ടെംപ്ലേറ്റിന്റെ ചെരിഞ്ഞ കുറിയ വശം മുൻകാനയോട് ചേർത്ത് വെച്ച ശേഷം ഇടത് മുകളിലേക്ക് മരത്തിൽ ചേർത്ത് പിടിച്ച് പിൻകാന വരെ എത്തിക്കുക. ഈ നിലയിൽ ടെംപ്ലേറ്റ് ഉറപ്പിച്ച് പിടിച്ച് പിൻകാനയിൽ എത്തുന്നതുവരെയുള്ള ദൂരത്തിൽ ടെംപ്ലേറ്റിന്റെ നെടിയ 2 അരികുകളിൽ കൂടിയും നടുക്കുള്ള 3 പുഴികളിൽ കൂടിയും ഇടതുവശം ഉയർന്നും വലതുവശം താഴ്ന്നും നിശ്ചിത ചെരിവിൽ 5 വരകൾ മരത്തിൽ അടയാളപ്പെടുത്തണം. ഇതിൽ ഏറ്റവും മുകളിലത്തെ വരയിലൂടെയാണ് വെട്ടുചാൽ തുറക്കേണ്ടത്. അതിന് താഴെയുള്ള വരകളെ ഗൈഡ് ലൈൻസ് അഥവാ മാർഗരേഖകൾ എന്ന് പറയുന്നു. ഈ വരകൾക്ക് സമാന്തരമായി വേണം എപ്പോഴും വെട്ടുചാൽ നിലനിർത്താൻ. മാർഗരേഖകളുമായി ഒത്തുനോക്കുമ്പോൾ വെട്ടുചാലിന്റെ ചെരിവ്, പട്ടയുടെ വിനിയോഗം എന്നിവ മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു. ഓരോ വർഷവും മരങ്ങളിൽ മാർഗരേഖകൾ അടയാളപ്പെടുത്തിയ ശേഷം വേണം വീണ്ടും ടാപ്പിംഗ് തുടങ്ങാൻ.

0: കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, എത്രമാത്രം ഉയരവും വണ്ണവും എത്തിയാൽ റബ്ബർ മരങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കാം? ഉത്തരം, ഒട്ടുബന്ധത്തിൽ നിന്ന് 125 സെന്റിമീറ്റർ ഉയരത്തിൽ 50 സെന്റിമീറ്റർ വണ്ണമെത്തിയാൽ റബ്ബർ മരങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കാം. വണ്ണം കുറഞ്ഞ മരങ്ങളിൽ ടാപ്പ് ചെയ്താൽ ഉൽപാദനം കുറവായിരിക്കും. മാത്രമല്ല, ഇവയിൽ കുറ്റമറ്റ രീതിയിൽ ടാപ്പിംഗ് നടത്താൻ പ്രയാസമായതുകൊണ്ട് പുതുപ്പട്ട ശരിയായി വളരുകയുമില്ല. ഒരു തോട്ടത്തിലെ 70% മരങ്ങൾ ആവശ്യത്തിന് വണ്ണമെത്തിയാൽ ടാപ്പിംഗ് തുടങ്ങാം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വിജ്ഞാനദായകമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: മികച്ച തൊഴിലായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ മേളയുടെ പ്രധാന ലക്ഷ്യം. കൃഷി, മൃഗസംരക്ഷണം, കാർഷിക സംരംഭകത്വം, നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ ഏറ്റവും പുതിയ മാതൃകകളും സാധ്യതകളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വേദിയായിരിക്കും ഈ അഗ്രിഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങൾക്ക് 8281111440 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കേര പദ്ധതിയുടെ ഭാഗമായി റബ്ബർ പുനരുജ്ജീവനം എന്ന വിഷയത്തിൽ കർഷകർക്കായി സൌജന്യ ശാസ്ത്രീയ പരിശീലനം സംഘടിപ്പിക്കുന്നു. പഴയ മരങ്ങൾ വെട്ടിമാറ്റി ഉയർന്ന ഉൽപാദനക്ഷമതയും കാലാവസ്ഥ അതിജീവിത ക്ഷമതയുമുള്ള പുതിയ തൈകൾ നടുന്നതിന് പരമാവധി 2 ഹെക്ടറിന് 75,000 രൂപ വരെ റബ്ബർ പുനർനടീലിന് ധനസഹായം നൽകുന്നു. പോളിഹൌസ്, കാലാവസ്ഥ സംരക്ഷണ ഷെഡ്, ഫെർട്ടിഗേഷൻ, സ്പ്രിംഗ്ലർ, ജലസേചനം തുടങ്ങിയവയ്ക്ക് അംഗീകൃത നഴ്സറികൾ ഉൾപ്പെടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 50% സബ്സിഡി നിരക്കിൽ പരമാവധി 6 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നു. വ്യക്തിഗത കർഷകർക്ക് 2 ഹെക്ടറിന് 150,000 രൂപ വരെ ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9188303159 മറ്റൊരു നമ്പർ 9037824086 എന്നീ നമ്പറുകൾ ബന്ധപ്പെടാം. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി മാറനല്ലൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. 10 വിവിധ വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. കൃഷി മുഖ്യ ഉപജീവന മാർഗമായി സ്വീകരിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. 5 വർഷത്തിനുള്ളിൽ അവാർഡ് ലഭിച്ചവരെ പരിഗണിക്കുന്നതല്ല. വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ 4 ആഗസ്റ്റിന് മുമ്പായി കൃഷിഭവനിൽ നൽകണം. അടുക്കളത്തോട്ടങ്ങളിൽ വിഷരഹിതവും പോഷകസമൃദ്ധവുമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ പുത്തൻ ആശയവുമായി കേരള കാർഷിക സർവകലാശാല. അടുക്കളത്തോട്ടങ്ങളിലോ സ്ഥലപരിമിതിയുള്ളവർക്ക് ടെറസിലോ ഫ്ളാറ്റുകളിലോ 5 ചട്ടികളിലായി വളർത്താവുന്ന പഞ്ചകം എന്ന ലളിതമായ അടുക്കളത്തോട്ട ആശയത്തിന് സർവകലാശാല തുടക്കമിട്ടു. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുരിങ്ങ, പപ്പായ, മുളക്, കറിവേപ്പ്, കുറ്റിപ്പയർ എന്നീ 5 പ്രധാന വിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വിഷരഹിതവും പോഷകസമൃദ്ധവുമായ പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കുടുംബങ്ങളെ പ്രാപ്തരാക്കുകയാണ് കാർഷിക സർവകലാശാല ലക്ഷ്യമിടുന്നത്. കേരളത്തിലുടനീളം സുസ്ഥിരവും സ്വയം പര്യാപ്തവുമായ അടുക്കളത്തോട്ടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രായോഗിക ചുവടുവയ്പ്പാണ് ഇതെന്ന് പദ്ധതി വിശദീകരിച്ചുകൊണ്ട് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ടി സജിത റാണി പറഞ്ഞു. കർഷക ദിനത്തോടനുബന്ധിച്ച് പെരിങ്ങമല കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ജൈവ കൃഷി അവലംബിക്കുന്നവർ, മികച്ച വനിതാ കർഷക, മികച്ച വിദ്യാർത്ഥി കർഷകൻ, മുതിർന്ന കർഷക, കർഷകൻ, മികച്ച ക്ഷീര കർഷകൻ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട കർഷകരെ ആദരിക്കുന്നു. അപേക്ഷകൾ 3 ആഗസ്റ്റിന് വൈകിട്ട് 5 മുമ്പ് പെരിങ്ങമല കൃഷിഭവനിൽ എത്തിക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 24,800 രൂപ, ചെങ്ങന്നൂർ 26,000 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,700 രൂപ, ചങ്ങനാശ്ശേരി 3,200 രൂപ, എറണാകുളം 16,900 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400 രൂപ, കട്ടപ്പന 3,100 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് നെടുമങ്ങാട് 65,000 രൂപ, പുത്തൂർ 69,500 രൂപ, പാല 67,000 രൂപ. ചുക്കു കിൻഡലിന് കൊച്ചി 32,500 രൂപ, കശുവണ്ടി പരിപ്പ് കിൻഡലിന് കൊല്ലം 81,400 രൂപ. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അനുമതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും.

0: നീതി വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വൻകിട നിക്ഷേപങ്ങളിലെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളിലെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അടൽ ഇന്നൊവേഷൻ മിഷന്റെ ഭാഗമായ ഇന്നോവേറ്റർമാരുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സംവദിച്ചു. പ്രാദേശിക അനുഭവം, വ്യക്തിഗത സർഗാത്മകത എന്നിവ ഉൾപ്പെടുന്ന അടിസ്ഥാന തലത്തിലെ നൂതന ആശയങ്ങൾ സാമൂഹിക ഉന്നമനത്തിന് ഗുണകരമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൾ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിന് പുറമെ 1880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ലോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടൈക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതിയുടെ ഭാഗമായി അടുത്ത 5 വർഷത്തിൽ 5000 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സോളാറുകൾ സ്ഥാപിക്കും. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 വരെ തുടരുന്നതിന് അംഗീകാരം നൽകി. കൂടാതെ കായിക വികസനത്തിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ വിപുലീകരണത്തിനും തീരുമാനമായതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു.
1: कम्प्लीट एक कॉम्प्रिहेंसिव व्यू लिया जाएगा. स्टेडियम हो, इंफ्रास्ट्रक्चर हो, ट्रेनिंग का प्रोग्राम हो, न्यूट्रिशन प्रोग्राम हो, मेंटोरशिप हो, उन सब के ऊपर एक बहुत केयरफुली क्राफ्टेड प्रोग्राम बनाया गया है. 29,000 करोड़ रुपीज की ये स्कीम है 5 ईयर्स के लिए और ये सीधा वीव इन करेगी ओलंपिक, पैरालंपिक और आगे कॉमनवेल्थ गेम्स को होस्ट करने वाले हैं 2030 में भारत में, उन सब के साथ ये वीव इन करेगी.
0: നീതി പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടിയുൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. ഇരുസഭകളും തിങ്കളാഴ്ച ഇനി ചേരും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാവുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. മാൽദ്വീപ്സിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ ഫവാരയും ഇന്ത്യയുടെ യുപിഐയും സംയോജിപ്പിച്ചുള്ള രാജ്യാന്തര പണമിടപാടുകൾക്ക് തുടക്കമായി. ഇതിലൂടെ മാൽദ്വീപ്സിൽ നിന്നും ഇന്ത്യയിലേക്ക് തത്സമയം പണമയക്കാൻ സാധിക്കും. കൂടാതെ മാൽദ്വീപ്സ് കറൻസിയായ റുഫിയ യുപിഐ വഴി ഇന്ത്യൻ രൂപയിൽ നേരിട്ട് ക്രെഡിറ്റ് ചെയ്യാനും കഴിയുമെന്നും ധനകാര്യമന്ത്രാലയം അറിയിച്ചു. പൌരകേന്ദ്രീകൃതമായ നഗരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരാസൂത്രണത്തിൽ മന്ത്രാലയത്തിന്റെ സംരംഭങ്ങൾ നിർമ്മിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. നഗരാസൂത്രണം സംബന്ധിച്ച പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സൌഹൃദവും സാമ്പത്തിക ഉണർവുള്ള നഗരങ്ങൾ നിർമ്മിക്കുന്നത് പൌരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. പുതുക്കിയ നിർദ്ദേശപ്രകാരം വൻ നിക്ഷേപങ്ങൾ ഉൾപ്പെടെ എല്ലാ നിക്ഷേപങ്ങളുടെയും പലിശ നിരക്കുകൾ ബാങ്കുകൾ വെബ്സൈറ്റുകളിൽ മുൻകൂട്ടി പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഈ നിരക്ക് പ്രകാരം മാത്രമേ പലിശ നൽകാനും പാടുള്ളൂ. പുതുക്കിയ നിർദ്ദേശങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും.

0: ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയുള്ളതുമായ മരുന്നുകളെ ലഭ്യത ഉറപ്പാക്കാൻ ആഗോളതലത്തിൽ ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഗോള ഡ്രഗ്സ് റെഗുലേറ്ററി കോൺക്ലേവ് ആഗോള ഫാർമസ്യൂട്ടിക്കൽ ഇന്നവേഷൻ ഹബ് എന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. വിശദാംശങ്ങളിലേക്ക്.
1: ജനിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിന് മുലപ്പാൽ നൽകണം. ആദ്യത്തെ ആറുമാസം വെള്ളമോ മറ്റ് ആഹാരങ്ങളോ നൽകാതെ സമ്പൂർണമായി മുലയൂട്ടണമെന്നും കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. ആറുമാസത്തിനുശേഷം പോഷകസമൃദ്ധമായ മറ്റ് ആഹാരങ്ങൾക്കൊപ്പം രണ്ടു വയസ്സുവരെയോ അതിൽ കൂടുതലോ മുലയൂട്ടൽ തുടരാം. ഇത് കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യം നൽകുന്നതിനൊപ്പം അമ്മമാർക്ക് സ്തനാർബുദം, അണ്ടാശയ അർബുദം, ടൈപ്പ് 2 പ്രമേഹം, പ്രസവാനന്തര വിഷാദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗുജറാത്തിലും മധ്യ മഹാരാഷ്ട്രയിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, കർണാടക, മാഹി, പഞ്ചാബ്, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചവരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിലെ നൂറുകണക്കിന് ഗ്രാമങ്ങളും കൃഷിഭൂമികളും വെള്ളത്തിനടിയിലാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഗുജറാത്തിലും മൺസൂൺ ദുരിതം വിതയ്ക്കുകയാണ്. 13 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാർ ഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന ഫൈനലിൽ കാനഡയുടെ സ്കാർലറ്റ് ഡെൽഡാഗോയാണ് പ്രീതിയുടെ എതിരാളി. ഭാരോദ്ധഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ലവ്പ്രീത് സിംഗിനെയും ഡിസ്കസ് ത്രോയിൽ വെങ്കലം നേടിയ സീമ കാളിരാമിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. തെക്കൻ ലബനനിൽ നിരവധി ഭൂഗർഭ തുരങ്കങ്ങൾ തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഹിസ്ബുള്ള സംഘം ആക്രമണങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന പ്രധാന കേന്ദ്രമായി ഈ തുരങ്ക ശൃംഖല പ്രവർത്തിച്ചിരുന്നതായി IDF അവകാശപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ഭിവണ്ടിയിൽ ഇന്നലെ രാത്രി നാല് നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അനുമതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. നീതി വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി, സമയം 7:35.
3: യുവവാണി.

0: അഥവാ ഗേറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ സമാരംഭിക്കുകയാണ്. ഈ വർഷം പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില പ്രധാന മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ വിഷയ സംയോജനങ്ങൾ, 2-പേപ്പർ കോമ്പിനേഷൻസ് തിരഞ്ഞെടുക്കാനുള്ള അവസരവും വിവിധ ബിരുദ കോഴ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ലഭ്യമായ വിശാലമായ അർഹതയും ഗേറ്റിലെ കൂടുതൽ ഇൻക്ലൂസീവ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഉന്നത പഠനം, ഗവേഷണം, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലവസരങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ബിരുദധാരികളും എല്ലാ വർഷവും ഈ ദേശീയതല പരീക്ഷ എഴുതുന്നു. എന്താണ് ഗേറ്റ് പരീക്ഷ? ആർക്കെല്ലാം അപേക്ഷിക്കാം? പരീക്ഷയുടെ ഘടന എന്താണ്? ഗേറ്റ് സ്കോർ ലഭിച്ചാൽ ലഭിക്കുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളെക്കുറിച്ച് ISRIയിലെ സീനിയർ ശാസ്ത്രജ്ഞനായിരുന്ന എസ് രാധാകൃഷ്ണനുമായുള്ള അഭിമുഖം കേൾക്കാം.
1: എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം അടുത്തതായി എന്ത് എന്നൊരു ചോദ്യം പൂർത്തിയാക്കുന്ന പലർക്കും ഉണ്ടാവാം. അവിടെയാണ് ഒരുപാട് സാധ്യതകളുമായിട്ട് ഗേറ്റ് എന്ന പരീക്ഷ, അതായത് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന പരീക്ഷ കടന്നു വരുന്നത്. ഈ പരീക്ഷയെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് യുവവാണിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ എന്നോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള സ്റ്റേറ്റ് സെന്റർ മുൻ ചെയർമാനും അധ്യാപകനും ISRIയിലെ സീനിയർ സയന്റിസ്റ്റുമായിരുന്ന പ്രൊഫസർ എസ് രാധാകൃഷ്ണൻ ഇവിടെയുണ്ട്. സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ ഒരുപാട് സാധ്യതകളും ഒരുപാട് അവസരങ്ങളും തുറന്നു തരുന്ന ഒരു മേഖലയാണ് ഗേറ്റ് എന്ന പരീക്ഷ. എന്താണ് ഈ ഗേറ്റ് എന്ന പരീക്ഷ, അല്ലെങ്കിൽ ആരാണ് നടത്തുന്നത്, ഇതൊന്ന് വിശദീകരിക്കാമോ?
2: അതായത് ഗേറ്റ് എന്ന് പറഞ്ഞ എക്സാം ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗിനാണ്. അത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണെന്നാല് നേരത്തെ ഉണ്ടായിരുന്ന കോൺസെപ്റ്റ്. അതായത് 1984 തുടങ്ങിയ പരീക്ഷയാണിത്. അതിനുശേഷം ഓരോ IITയിലും NITയിലൊക്കെ അതർ ദാൻ എഞ്ചിനീയറിംഗ് മാത്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ തുടങ്ങി. എഞ്ചിനീയറിംഗ് അല്ലാത്തവർക്കും എഴുതാം, ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി, PhD ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി NITയിലും IITയിലും ഒക്കെ തുടങ്ങി. ഈ എക്സാം നടത്തുന്നത് 7 IITയും ഒരു IAS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരും ചേർന്നിട്ടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഒരെണ്ണേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിലെ, അത് ബാംഗ്ലൂരിലാണ്. IIT ഒരുപാടുണ്ടെങ്കിലും 7 IIT, പഴയ 7 IIT അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. IIT ബോംബെ, IIT ഡൽഹി, IIT കാൺപൂർ, IIT ഖരഗ്പൂർ, IIT റൂർക്കി, IIT ചെന്നൈ, ഓരോ സോൺ. ഇപ്പം കേരള സോൺ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ സദൺ ഡിസ്ട്രിക്ട്സിലെ IIT മദ്രാസ് ആണ് നടത്തുന്നത്. നോർത്തേൺ കാലിക്കറ്റ്, കണ്ണൂരൊക്കെ നടത്തുന്നത് IIC ബാംഗ്ലൂരാണ്. അത് അവർ നെറ്റിലിട്ടിട്ടുണ്ട്, ഏതെല്ലാം സെന്റർ സെലക്ട് ചെയ്യുന്നു ആ പർട്ടിക്കുലർ IIT IAS ആണ് നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തം.
1: ഓരോ വർഷം മാറി
2: വരും. ഈ 7 IITയിലും IAS ചേർന്ന് 8 പേരും മാറി സൈക്ലിക് ഓർഡറിൽ മാറും.
1: അതായത് നമ്മുടെ രാജ്യത്ത് ഉള്ള എഞ്ചിനീയറിംഗ് മേഖല, ടെക്നോളജി മേഖലയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാപനങ്ങളാണ് ഈ പരീക്ഷ നടത്തുന്നത്. അവിടങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് ആണ് പ്രാമുഖ്യവും. പക്ഷെ അതല്ലാതെ എന്തൊക്കെ തരം അവസരങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് ഗേറ്റ് പരീക്ഷ മുന്നോട്ട് വയ്ക്കുന്നത്?
2: ഗേറ്റ് പരീക്ഷ ഇപ്പം നമ്മൾ IIT പറഞ്ഞാലും NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതായത് പഴയ REC റീജിയൻ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന 41 NITs ഉണ്ട് ഇപ്പോൾ. അവിടെയും ഇപ്പോൾ MTech ഈ ഗേറ്റ് സ്കോറാണ് എടുക്കുന്നത്. ഈ ഗേറ്റ് സ്കോർ വാങ്ങിച്ചിട്ട് അവിടെ ജോയിൻ ചെയ്തുള്ള അഡ്വാൻറ്റേജസ് 2. ഒന്ന് വന്ന് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും, പ്ലസ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിനുള്ള പ്രോബബിലിറ്റീസ് ഹൈ ഈ IITയും NITയിൽ. അല്ലാതെ MTech എവിടെ വേണമെങ്കിലും പഠിക്കാം, ഗേറ്റ് ഇല്ലാതെയും പഠിക്കാം പ്രൈവറ്റ് കോളേജിൽ. പക്ഷേ ഇവിടെ പഠിക്കുന്നുള്ള അഡ്വാൻറ്റേജ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ആണ് എയിം സ്റ്റുഡൻസിനൊക്കെ, കാരണം നല്ല ശമ്പളം കിട്ടുന്ന ഗവൺമെന്റ് ജോബ് കിട്ടാനുള്ള പ്രോബബിലിറ്റീസ് ഹൈ. പിന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് തന്നെ ഇപ്പം 10-30 പബ്ലിക് അണ്ടർടേക്കിംഗ്സ് അവർ ഗേറ്റ് സ്കോർ വെച്ചാണ് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത്. കാരണം അവർക്ക് പ്രത്യേക ടെസ്റ്റോ അതിനു വേണ്ടിയുള്ള മെനക്കെടേണ്ട കാര്യമില്ല. ഈ സ്കോർ എടുത്തു കഴിഞ്ഞാൽ അവർ ആരെല്ലാം അപ്ലൈ ചെയ്യുന്നു, ആ ഗേറ്റ് സ്കോർ ഇസ് എ വെൽ പ്ലാൻഡ് ആൻഡ് വെൽ ഡിസൈൻഡ് ആണ്. ഇതുവരെ 38 ഒരു കംപ്ലയിന്റ് വരാതെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു എക്സാമാണ്. അപ്പം ആർക്ക് വേണേ അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നത് വളരെ എളുപ്പം, കംപ്ലയിന്റ് വരില്ല. അപ്പം അതുകൊണ്ടാണ് PSU ഒക്കെ ഗേറ്റ് സ്കോർ വെച്ചിട്ട് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത്. നല്ല സാലറി കിട്ടും, മോർ ദാൻ 1 lakh സാലറിയാണ് ഈ PSUയിലൊക്കെ. പിന്നെ ഗവൺമെന്റ് ഫെസിലിറ്റീസ് ആസ് യു ഓൾ നോ, എല്ലാ ഫെസിലിറ്റിയും കിട്ടും.
1: അതായത് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം മാത്രമല്ല
2: തൊഴിലുമാണ് ആക്ച്വലി. MTechനേക്കാളും അട്രാക്ഷൻ തൊഴിലാണ്. കാരണം MTech പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് 12,500 കിട്ടുന്നെങ്കിലും PSUയിലൊക്കെ MTech അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ അതേസമയത്ത് ഇതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നാളെ NITയിലോ IITയിലോ ടീച്ചറായിട്ട് പോകാനോ പ്രൊഫസറായിട്ട് കിട്ടാനൊക്കെ MSc PhD മസ്റ്റ് ആണ്. സോ അത് നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച്. ഇപ്പൊ എനിക്ക് പാഷൻ ടീച്ചിങ് ആണെങ്കിൽ ഞാൻ പോയി ഒരു PSCയിൽ വർക്ക് ചെയ്ത് ഐ വിൽ നോട്ട് ബി ഷൈനി. ഡെഫിനറ്റ് ആയിട്ട് ഐ വിൽ ചൂസ് MTech ആൻഡ് ദെൻ PhD, ദെൻ ഐ വിൽ ജോയിൻ NIT ഓർ IIT IAS.
1: അല്ലെങ്കിൽ തന്നെ റിസർച്ച് മേഖലയിലേക്ക് പോകേണ്ടവർക്ക് ഇത് വളരെ ആവശ്യം.
2: പ്ലസ് അത് അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കാനാണ് ആഗ്രഹം. PSU അങ്ങനെയല്ല. PSU നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചാണ് അവരതുകൊണ്ട് അവന് MTech PhD ഒന്നും അത്ര. ഇപ്പൊ ഈവൻ ഫോർ ISRO ഫോർ എക്സാമ്പിൾ, സ്വന്തമായിട്ട് ഞങ്ങൾക്ക് R&D ഉണ്ടെങ്കിലും PhD എടുത്താലേ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഗേറ്റിൽ സ്കോർ വെച്ച് എടുത്തുകൊണ്ടിരിക്കും.
1: സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ എം ടെക് എന്ന് പറയുന്നത് മസ്റ്റ് അല്ല, ജോലി അറിയാമോ ഇല്ല എന്നുള്ളതാണ്.
2: എക്സാക്ട്ലി.
1: പക്ഷെ അതേസമയം തന്നെ ഇന്ന് ഒരുപാട് പേര് ബി ടെക് കഴിഞ്ഞിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എഡ്ജ് ഉണ്ടാവുക, ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുക വളരെ
2: ഡെഫിനറ്റ്ലി. നമ്മൾ സൊസൈറ്റിയിലായാലും എവിടെ ആയാലും ഓഫീസിലായാലും ശരി, ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ വിൽ ബി ഡെഫിനറ്റ്ലി കൺസിഡേർഡ് ആസ് എ. നമ്മളിപ്പോ പണ്ട് പറഞ്ഞ പോലെ പണ്ട് എസ് എൽ സി മതിയായിരുന്നു എന്തിനും, ഇപ്പൊ ഒരു ഡിഗ്രി ഇല്ലെങ്കിൽ എവിടെയും ജോലി കിട്ടത്തില്ല. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കിട്ടുമ്പോൾ നമ്മുടെ മെച്യൂരിറ്റി

0: മാർക്ക് കിട്ടിയാൽ ആരും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഇപ്പൊ അത് പോരാ, ഈ കോമ്പറ്റീവ് എക്സാംഷൻ എഴുതിയാലേ നന്നായിട്ട് പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലേ ഇതുപോലത്തെ ഫീൽഡിൽ ഇറങ്ങാനും. അതിനൊരു എം ടെക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന ഒരു എംപ്ലോയർ ആണെങ്കിൽ ഞാൻ നോക്കുന്ന എന്റെ മെച്യൂരിറ്റി ലെവൽ, തിങ്കിങ് ലെവൽ ബി ഡിഫറെന്റ്.
1: തീർച്ചയായിട്ടും
0: അതാണ് ഈ ക്വാളിഫിക്കേഷന്റെ ഒരു അഡ്വാൻറ്റേജ്.
1: അതെ, മാത്രമല്ല എനിക്ക് തോന്നുന്നത് ബി ടെക്കിൽ പഠിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ പി ജി ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും വ്യത്യാസങ്ങളില്ല.
0: വ്യത്യാസങ്ങൾ പ്രസന്റേഷൻ, പ്രോജക്ട് വർക്ക് വിൽ ബി ഡിഫറെന്റ്. എല്ലാം സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോജക്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. ടീം വർക്ക് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ മെനി പ്ലേസസ്. അതാണ് എന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്.
1: അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എം ടെക്കിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ ഗേറ്റ് എഴുതുന്നത്. അതിനുശേഷം ഇപ്പൊ പി എച്ച് ഡി എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലോ ഒക്കെ പി എച്ച് ഡി ചെയ്യണം എന്നുള്ളവർക്ക് അതിനും
0: ഗേറ്റ് സ്കോർ വെച്ച് തന്നെയാണ് പി എച്ച് ഡി എടുക്കുന്നത്. ഇതിനകത്ത് തന്നെ ഈ 29 സബ്ജക്ട് ഞാൻ പറഞ്ഞത് ചിലതൊക്കെ എം ടെക് പ്ലസ് പി എച്ച് ഡി കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. 5 കൊല്ലമായിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേ സ്റ്റഡി. അപ്പൊ പി എച്ച് ഡിയും കിട്ടും, എം ടെക്കും കിട്ടും, രണ്ടാം സെലക്ഷൻ പോകുന്നു. അങ്ങനെ ചില ബ്രാഞ്ചസിന് അവർ വെച്ചിട്ടുണ്ട് ചില ഐഐടിയിൽ, അത് അങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത പി എച്ച് ഡി എം ടെക് തീർത്തിട്ട് അടുത്ത പി എച്ച് ഡി, അവിടെയും സ്കോർ ഉണ്ടെങ്കിലാണ് അവർ കൊടുക്കുള്ളൂ. അല്ലാതെ ഒരു ഐ ഐ സിയിലും ഐ ഐ ടിയിലും എടുക്കില്ല.
1: മാത്രമല്ല പി എച്ച് ഡി ചെയ്യുന്നതിന് സൈഫൻഡ് കിട്ടണമെങ്കിലും ഈ ഗേറ്റ് സ്കോർ.
0: തീർച്ചയായിട്ടും നല്ല സൈഫൻഡ് കൊടുക്കുന്നുണ്ട്. 12,500 രൂപ എം ടെക്കിന് കൊടുക്കുന്നു. പി എച്ച് ഡിക്ക് ആദ്യത്തെ 2 വർഷം 31,500 രൂപ കൊടുക്കുന്നു. 3rd year 35,000 കൊടുക്കുന്നു. കാരണം പ്രോജക്റ്റിനൊക്കെ ഒരുപാട് ചെലവ് വരുന്നു. ഇതെല്ലാം പെർ മന്ത് ആണ്, നോട്ട് ഫോർ ഇയർ.
1: അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സംസ്ഥാനങ്ങളിലായാലും സർക്കാരിന്റെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഇപ്പോൾ ഇവിടെ സി ഇ ടി അടക്കമുള്ള കോളേജുകളിൽ അവിടെയും എന്റെ കോഴ്സുകളുണ്ട്, അവിടെയും പ്രവേശനത്തിന് ഗേറ്റ് തന്നെയല്ലേ മാനദണ്ഡമാകുന്നത്?
0: സി ഇ ടിയിൽ ഇപ്പം അങ്ങനെ നിർബന്ധമില്ല. കാരണം അവർ നിർബന്ധിക്കുന്നില്ല. കാരണം ചില ബ്രാഞ്ചിനൊക്കെ ആളിനെ കിട്ടും. ഒരുപാട് എം ടെക്കിൽ തന്നെ സീറ്റുകൾ, ദേർ ആർ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. അപ്പൊ അതനുസരിച്ച് ചില ബ്രാഞ്ചിന് അവർ സ്കോർ ഡെഫിനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ്. കാരണം അവർക്ക് എളുപ്പമല്ലേ കംപ്ലൈന്റ് ഇല്ലാതെ ഒരു സ്റ്റുഡന്റിന് കൊടുക്കാം. അല്ലെങ്കിലും ചില ബ്രാഞ്ചിന് ആൾ കിട്ടാതെ വരുമ്പോൾ അപ്ലിക്കേഷൻ വാങ്ങിച്ച് എന്തെങ്കിലും മിനിമം ടെസ്റ്റ് നടത്തി എടുക്കാറുണ്ട്. ദേർ ഇസ് നോ ലിമിറ്റ്. നമ്പർ ഓഫ് ടൈംസ് എഴുതുന്നതിന് ലിമിറ്റ് ഇല്ല.
1: അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ടോ?
0: ഇല്ല.
1: അത് തന്നെ വലിയൊരു
0: കാരണം ടെക്നോളജി എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഗ്യാപ്പ് വിട്ടു കഴിഞ്ഞാൽ പഠിത്തം പോകും.
1: അതെ അതെ.
0: ഈ നമ്മളെ മാത്സ് ഒക്കെ അങ്ങനെയാണ്, കുറക്കാലം ചെയ്യാതിരുന്ന മാത്സ് മറന്നുപോകും. അതുകൊണ്ട് അവർക്ക് അറിയാം, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഇത് എഴുതുള്ളൂ. ഉള്ളി തിങ്ങി അവർ എന്ത് ഉദ്ദേശിക്കുന്നു വെച്ചാൽ ചില കുറച്ച് ദിവസം ജോലിക്ക് പോയിട്ട് എം ടെക് പഠിക്കണമെന്ന് തോന്നും. അപ്പൊ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇത് എഴുതണം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ടെക്നിക്കൽ ഫീൽഡിൽ ഇരുന്നാലേ ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ.
1: പഠിക്കുന്ന സമയം തൊട്ടേ കുട്ടികൾക്ക് ശരിക്കും ഗേറ്റ് പരീക്ഷ എഴുതാവുന്നതാണ്.
0: തേർഡ് ഇയർ മുതൽ.
1: അതെ, തേർഡ് ഇയർ മുതൽ. അതെ, പ്രീ ഫൈനൽ ഇയർ മുതൽ.
0: പ്രീ ഫൈനൽ ഇയർ മുതൽ.
1: അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന്റെ തയ്യാറെടുപ്പ് എങ്ങനെയാവണം?
0: തയ്യാറെടുപ്പ് നമ്മൾ ഈ എക്സാമിന് അവർ സിലബസ് തന്നിട്ടുണ്ട്. ഓരോ സ്ട്രീമിനും അവർ സിലബസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കോളേജിൽ പഠിച്ച സിലബസ് തന്നെ. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജ് എക്സാം എഴുതുന്ന പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, കുറച്ച് ട്വിസ്റ്റ് ചെയ്തും ഒക്കെ ചോദിക്കും. അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ അതിനെ ടാക്കിൾ ചെയ്യാം, ഒരു പ്രോബ്ലത്തിനെയോ ഒരു സ്റ്റേറ്റ്മെന്റിനെയോ. അതുകൊണ്ട് അത് തറോ ആയിട്ട് ഫണ്ടമെന്റൽസ് അറിഞ്ഞേ പറ്റുള്ളൂ. ഫണ്ടമെന്റൽസ് ആണ് ആക്ച്വലി മോർ ഇമ്പോർട്ടന്റ് ഫോർ റൈറ്റിംഗ് ദ ഗേറ്റ്. ചിലരൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്താലും ഫണ്ടമെന്റൽസിൽ ചിലപ്പോൾ കാണാതെ പഠിച്ച് ഇവിടെ അതൊന്നും പറ്റില്ല. മഗപ്പ് എന്നുള്ള പരിപാടിക്ക് സ്ഥാനമില്ല. കാരണം മഗപ്പ് ചെയ്ത് ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല. ഓൺലി ബൈ ഹാർഡ് വർക്ക്, പ്രാക്ടീസ്. വീക്കിലി ഒരു 10 hours എങ്കിലും ഇതിനു വേണ്ടി ചെലവാക്കണം. എന്നാലേ കുറച്ചൊക്കെ നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ല. അതേസമയത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 6 months ഇതിനു വേണ്ടി മെനക്കെട്ടാൽ ഡെഫിനറ്റ് ആയിട്ട് ഇത് കിട്ടാനുള്ള ചാൻസസ് ആർ ബ്രൈറ്റ്.
1: ഇതിനോട് ചേർത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതായത് ഈ പരീക്ഷയുടെ പാറ്റേൺ അല്ലെങ്കിൽ അതിന്റെ കണ്ടൻസ് അതെങ്ങനെയാണ്?
0: കണ്ടൻസ് അതായത് ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ അവർ 100 marks എക്സാമിനേഷൻ, 3 hours ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷ് സബ്ജക്ട് ഇംഗ്ലീഷ് തന്നെയാണ്. അതിന് 15 marks അവർ ആദ്യ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സിമ്പിളാണ്, പക്ഷേ ഡയറക്റ്റ് ആയിരിക്കില്ല, അത് വളരെ കെയർഫുൾ ആയിട്ട് ആൻസർ ചെയ്യണം. പക്ഷെ സിമ്പിളാണ്. പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് 15 marks ഡെഫിനറ്റ് ആയിട്ട് എഞ്ചിനീയേഴ്സിന് സ്കോർ ചെയ്യാൻ പറ്റും. പ്ലസ് 13 marks മാത്സിന്. മാത്സും ഡെഫിനറ്റ് ആയിട്ട് മാത്സിൽ ഇൻട്രസ്റ്റ് വേണം. പഠിക്കുമ്പോൾ ചെറുതിലേ മാത്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ആ 13 marks തീർച്ചയായിട്ടും കിട്ടും. ഈ 13, 15 ഗ്യാരണ്ടീഡ് ആണ് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ. പിന്നെ 72 marks ഉള്ളൂ എഞ്ചിനീയറിംഗ് സബ്ജക്ട്. അതിൽ 1 mark question ഉണ്ട്, 2 mark question ഉണ്ട്. ടോട്ടലി 65 questions ആണ് അവർ പ്ലാൻ ചെയ്യുന്നത് 100 marks.
1: ഇത് ഓൺലൈൻ ആയിട്ടാണോ?
0: ഓൺലൈൻ, ഓൺലൈൻ ആണ് ഇതെല്ലാം. ഇപ്പൊ എല്ലാം ഓൺലൈൻ ആയി.
1: അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും തയ്യാറെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ രീതിയിൽ പരീക്ഷ എഴുതാനുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവണം. അതേപോലെ സ്പീഡ് വളരെ പ്രധാനമല്ല.
0: സ്പീഡാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. 3 hours ഇത് അത്രയും ചെയ്യണം. പിന്നെ ചിലർ എന്തെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ അതിനെ ഉടനെ വിടുക. അല്ല, അതിനെ വെച്ച് ഇങ്ങനെ സമയം കളയുന്നതിനേക്കാളും വാട്ട് എവർ യു നോ ഫസ്റ്റ് യു കംപ്ലീറ്റ് ഇറ്റ്,
1: തീർച്ചയായിട്ടും
0: ദെൻ ഓൺലി യു സ്പെൻഡ് ടൈം. അത് പലരും നോക്കാതെ ഇത് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് സമയം കളയും. പിന്നെ അതുപോലെ ഇപ്പൊ തന്നെ വിർച്വൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ധാരാളം അവർ തന്നെ ഗേറ്റുകാർ തന്നെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം. ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും അല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിലും പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്തേക്കിനെ ഒന്നുമില്ല.

0: ഇപ്പം ധാരാളം ക്വസ്റ്റ്യൻസ്, ഇപ്പം ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു 200-300 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോ ദിവസം ഓരോന്ന് വെച്ച് ചെയ്താൽ പോലും സ്പീഡും കിട്ടും, പ്രാക്ടീസ് കിട്ടും, നോളജ് ഇംപ്രൂവ് ആവും.
1: തീർച്ചയായിട്ടും എത്രത്തോളം കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് ശീലിക്കുക അത് നമ്മുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യും.
0: സ്പീഡ് ഡെഫിനറ്റ് ആയിട്ട്.
1: അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വരികയുണ്ടായി പല ബ്രാഞ്ചിലുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസിൽ എംടെക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം, നമുക്കിപ്പോൾ ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക് കഴിഞ്ഞാൽ മാത്രമല്ല, ഇലക്ട്രോണിക്സുകാരുണ്ട്, ഈവൻ സിവിലുകാർ വരെ ഉണ്ട്. അപ്പോൾ മറ്റ് ബ്രാഞ്ചുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന ബിടെക് പൂർത്തിയാക്കിയ ഒരാൾക്ക് അതല്ലാതെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് എംടെക്കിന് അപേക്ഷിക്കാം.
0: അത് അവർ ഈ 29 ബ്രാഞ്ച് ഞാൻ പറഞ്ഞവർക്ക് അവർ രണ്ട് ബ്രാഞ്ചിൽ എഴുതാം അറ്റ് എ ടൈം.
1: ഓക്കെ,
0: അവർ പറയുന്നുണ്ട് ഗേറ്റിന്റെ സ്പെസിഫിക് ആയിട്ട്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിക്സ് പോയി എഴുതിയോ, അവർക്ക് എഴുതാം, ഇൻസ്ട്രുമെന്റേഷൻ എഴുതാം, കാരണം അത് ആൾമോസ്റ്റ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് സെയിം. അതേസമയത്ത് ഇലക്ട്രോണിക്സുകാർ പോയി ഇലക്ട്രിക്കലോ കമ്പ്യൂട്ടറൊക്കെ ചെയ്യാൻ പോയാലുള്ള ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ അത്രയും സ്ട്രെനുവസ് ആണ് ഈ പഠിത്തം. കാരണം നമ്മൾ ഫണ്ടമെന്റൽസ് എല്ലാം പഠിച്ചത് ഇലക്ട്രോണിക്സ് ആയിരിക്കും. പക്ഷേ നമ്മൾ അവിടെ പോയി കമ്പ്യൂട്ടർ ടെസ്റ്റ് എഴുതുമ്പോൾ പുട്ട ലോട്ട് ഓഫ് എഫർട്ട്. എന്റെ അഭിപ്രായത്തിൽ ഇലക്ട്രോണിക്സ് പഠിച്ചവർ ഇലക്ട്രോണിക്സ് തന്നെ എഴുതുക, ജോലിക്ക് പോയ ശേഷം എക്സ്പീരിയൻസ് ഇസ് ഡിഫറെന്റ്, ദെൻ യു ക്യാൻ ഇംപ്രൂവ് യുവർ ടാലന്റ്. പിന്നെ അവരിത് വയ്ക്കാൻ കാരണം രണ്ട് കാരണമാണ്. ഇപ്പം എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഇപ്പം പുതിയൊരു സബ്ജക്റ്റാണിത്. ISRO DRDO മാത്രമേ എയറോനോട്ടിക്കൽ എടുക്കുകയുള്ളൂ, വേറെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പക്ഷേ അതിൽ ഒരു 70% പേപ്പേഴ്സ് മെക്കാനിക്കലാണ്. അതുകൊണ്ട് അവർക്ക് മെക്കാനിക്കൽ എഴുതാൻ അലോ ചെയ്യുന്നുണ്ട്. പഠിച്ച സബ്ജക്ട് തന്നെ അവർ എക്സ്ട്രാ പഠിക്കുന്ന സബ്ജക്ട് ഇതിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പാരലായിട്ട് രണ്ടും എഴുതാം. അപ്പം ഏതെങ്കിലും ഒന്നിൽ നമ്മൾ സ്കോർ ചെയ്താൽ എംടെക് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ.
1: അതുപോലെ ഇപ്പോൾ കുറേയധികം പുതിയ കോഴ്സുകൾ, ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സുകൾ അടക്കം വരുന്നില്ല, മെക്കാട്രോണിക്സ് പോലെയുള്ള കോഴ്സ്.
0: അത് ഇതുവരെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ചെയ്യേണ്ട സമയമായി, കോളേജിലായി കഴിഞ്ഞു. ഇന്റർ ഡിസിപ്ലിനറി ഇല്ലാതെ ഒരു കോഴ്സും പറ്റില്ല. പക്ഷേ അത് കോളേജിൽ വന്നാൽ നോക്കിയപ്പോൾ സീറ്റിലൊക്കെ ഉണ്ട്, മെക്കാട്രോണിക്സ് എംടെക് ഉണ്ട്, അത് വരുന്നു തുടങ്ങി. പക്ഷേ ഗേറ്റിൽ അത് അവർ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല.
1: അതുപോലെ ഈ പുതിയ തലമുറ കോഴ്സുകളായിട്ടുള്ള ഡേറ്റാ സയൻസ് ഒന്നാണ്, അതുപോലെ കോഗ്നിറ്റീവ് സയൻസ്, IIT, പുതിയ IIT ഉള്ള കോഴ്സുകളാണ്, പുതിയകളാണെന്ന് തോന്നുന്നു ഇത്രയും കോഴ്സുകൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
0: കറക്റ്റ്.
1: അവിടെയൊക്കെ പ്രവേശനം കിട്ടാൻ എന്താണ് വഴിയുള്ളത്?
0: പുതിയ കോഴ്സുകൾക്കായാലും അവർ ഗേറ്റ് സ്കോർ വെച്ച് എടുക്കുള്ളൂ. ഇവർ അണ്ടർ ഗ്രാജുവേറ്റ് ഇപ്പം അങ്ങനെയല്ലേ, നമ്മളെ മറ്റേ ടെസ്റ്റ് എൻട്രൻസ് ഉള്ളതുകൊണ്ട് അതുവഴി പോവും. ചില സ്ഥലത്ത് അണ്ടർ ഗ്രാജുവേറ്റ് സെൽഫ് ഈസ് ഇന്റർ ഡിസിപ്ലിൻ തുടങ്ങിക്കഴിഞ്ഞു. പോസ്റ്റ് ഗ്രാജുവേറ്റ് മാത്രമല്ല, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ പഠിക്കുമ്പോൾ മെക്കാനിക്കൽ പഠിച്ചെങ്കിലും എംടെക് ഐ ടുക്ക് ഇറ്റ് ഇൻ എയറോനോട്ടിക്കൽ ഇൻ IIT മദ്രാസ്. കാരണം ഞാൻ എനിക്ക് ISRO എയറോനോട്ടിക്കലാണ് വേണ്ടത്. പക്ഷേ റിക്രൂട്ട് ചെയ്തത് BE മെക്കാനിക്കൽ. അപ്പം എനിക്ക് ഏരിയ ഇസ് ഇൻട്രസ്റ്റ് ഇസ് എയറോനോട്ടിക്കൽ ആയതുകൊണ്ട് ഞാൻ അടുത്ത് എംടെക് പഠിക്കാൻ പോകുമ്പോൾ എയറോനോട്ടിക്കൽ ഡിഗ്രിയാണ് എടുത്തത്. ജോലി കിട്ടിയിട്ട് നമ്മൾ ഏത് ഫീൽഡിൽ ഇരിക്കുന്നത് അത് ചെയ്യുന്നത് വളരെ സൗകര്യമാണ്. കാരണം നമ്മൾ അങ്ങനെ ഒരു 10 കൊല്ലം ജോലി ചെയ്തു, 10 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ പോകുന്നത് എംടെക്കിന്. അപ്പം ആ ഫീൽഡ് ഹാസ് ഹെൽപ്ഡ് മീ ടു ടേക്ക് ദി എംടെക് ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. അത് ആർക്ക് വേണമെങ്കിൽ അങ്ങനെ മാറാം. ആ സമയത്ത് മാറണം. ഈ എക്സാം സമയത്ത് മാറുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ എക്സാം എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതാണ് കഷ്ടം.
1: പഠിക്കുന്ന സമയത്ത് നമുക്ക് അതുകൂടെ മുന്നിൽ മനസ്സിൽ കണ്ടു വേണം പഠിക്കാൻ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, മൂന്നാമത്തെ വർഷം തൊട്ട് എഴുതാമെന്ന് പറഞ്ഞെങ്കിലും ശരിക്കും ഈ പ്രീ ഫൈനൽ ഇയറൊക്കെ പഠിക്കുന്നവർ അവർ ശരിക്കും എഴുതേണ്ട കാര്യമുണ്ടോ? എത്രത്തോളം എക്വിപ്ഡ് ആണ്?
0: ആക്ച്വലി അവർക്ക് കംപ്ലീറ്റ് സബ്ജക്ട് പോലും തീർന്നു കാണുമല്ലോ. ഞാനൊക്കെ പഠിക്കുമ്പോൾ തേർഡ് ഇയർ മുതലാണ് റിയൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട് വരുന്നത്. അതുവരെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അങ്ങനെ പോകും, ഡ്രോയിങ് എല്ലാം. ഇപ്പം 4-year കോഴ്സ് ആയതുകൊണ്ട് തേർഡ് ഇയറിൽ കുറേയൊക്കെ 50% കവർ ചെയ്ത് കഴിയും. ഫൈനൽ ഇയറിലുള്ള പേപ്പറുകളിൽ തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് ഗേറ്റിൽ വരും. അപ്പോൾ അവരെങ്ങനെ ടാക്കിൾ ചെയ്യും? പിന്നെ ചില പാരന്റ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും തീരുമാനിക്കുന്നത് ദറ്റ് ഇസ് യൂസ് ദിസ് എസ് എൻ എക്സ്പീരിയൻസ്. കാരണം ആദ്യമേ പോയി ഒരു എക്സാം എഴുതുന്നതും രണ്ടാമത് എഴുതുന്നതിനും ധാരാളം വ്യത്യാസമുണ്ട്. ഇപ്പം കേരളത്തിൽ അറിയാമല്ലോ, ഇപ്പം മെഡിക്കൽ സീറ്റ് കിട്ടുന്നവർ എല്ലാ സെക്കൻഡ് ചാൻസാണ്. ഫസ്റ്റ് ചാൻസ് ആർ വെരി വെരി റയർ, വെരി ഇന്റലിജന്റ് ഫെല്ലോസ് ഓൺലി ഗെറ്റിംഗ് ദ ഫസ്റ്റ് ചാൻസ്. അതുപോലെ അതുകൊണ്ട് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് സെക്കൻഡ് ടൈം എക്സ്പീരിയൻസ് കിട്ടും ഫൈനൽ ഇയറിന്. അപ്പം വിത്തൌട്ട് ലൂസിംഗ് ദ ഇയർ ഐ കൻ സ്റ്റഡി എംടെക് എന്നാണ്. അങ്ങനെ ഫൈനൽ ഇയർ എഴുതാൻ വേണ്ടി തേർഡ് ഇയർ ഉപയോഗിക്കുന്നു.
1: അതായത് എത്ര ചാൻസ് എന്ന ലിമിറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട്
0: കറക്റ്റ്.
1: ഗേറ്റിന്റെ പരീക്ഷയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഈ പരീക്ഷയുടെ സ്കോർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
0: അതായത് നമ്മൾ 100 mark എന്ന് പറഞ്ഞല്ലോ, 15 mark ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, 13 mark മാത്സ്, മറ്റേ 65 mark എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിന്. ഈ 100 എടുത്തിട്ട് അവരൊരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയറിംഗ്. പിന്നെ ഓരോ ബ്രാഞ്ചിനും ടോപ്പ് 10 വരുന്ന അവർക്ക് എത്ര സ്കോർ, അത് വെച്ചിട്ട് ഒരു ഫോർമുല ഉണ്ട്. അത് വെച്ചിട്ടാണ് അവർ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് സ്കോർ ഉണ്ടാകുന്നത്. ഗേറ്റിന് 800-1000 കിട്ടി റാങ്ക് കിട്ടിയാൽ അതാണ് ഔട്ട് സ്റ്റാൻഡിംഗ്. 700-800 ഒക്കെ വരുമ്പോൾ ഇറ്റ് വിൽ ബി എക്സലന്റ്.
1: റാങ്ക് അല്ല,
0: പെർസെന്റേജ് ആണ് സ്കോർ. അതാണ് അവർ സ്കോർ എന്ന് പറയുന്നത്. അതായത് മാർക്ക് സ്കോർ അല്ല, നമ്മുടെ മാർക്ക് കിട്ടും. നമുക്ക് എക്സാം എഴുതി വരുമ്പോൾ നമ്മുടെ മാർക്ക് വിൽ ബി അവൈലബിൾ ടു അസ്. നമുക്കും കാൽക്കുലേറ്റ് ചെയ്യാം ആ ഫോർമുല വെച്ച് ആ സ്കോർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. കാരണം അവർ ആ കീ തന്ന ഉടനെ നമ്മൾ ചെയ്തുമായിട്ട് കീയുമായിട്ട് കമ്പയർ ചെയ്ത് അന്ന് തന്നെ നമുക്കും ഫോർമുല വെച്ചിട്ട് നമുക്ക് സ്കോർ എത്ര കിട്ടുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
1: നമ്മുടെ ഒരു പരമ്പരാഗതമായ ഒരു എൻട്രൻസിന്റെ രീതിയുണ്ട്.

0: അതായത് റാങ്ക് ലിസ്റ്റ് വരുന്നു, അതിൽ നിന്ന് വീണ്ടും അലോട്ട്മെന്റ് നടക്കുന്നു, പ്രവേശനം കൊടുക്കുന്നു. പക്ഷേ ഗേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു വ്യത്യാസമുണ്ടല്ലോ, ഗേറ്റ് സ്കോർ വേറെയാണ്, പക്ഷേ അപ്ലൈ ചെയ്യേണ്ടത് ഇൻഡിവിജ്വലി ആയിരിക്കത്തില്ലേ?
1: എഞ്ചിനീയറിംഗ് അഡ്മിഷനൊക്കെ എന്ന് പറഞ്ഞാൽ റാങ്ക് വന്നു, അവർ നേരത്തെ ഉടനെ ഫോം തരുന്നു, എല്ലാവരും അപ്ലൈ ചെയ്യുന്നു ഒരേ സമയത്താണ്. ഇപ്പം ജോയിന്റ് കമ്മീഷണറാണ് നടത്തണം എന്നുള്ളത്. ഇത് ഇവിടെ അങ്ങനെയല്ല, സ്കോർ വന്നു കഴിഞ്ഞാൽ അതോടെ ആ IIT കാൺപൂറുമായിട്ടുള്ള കോൺടാക്ട് തീർന്നു, ഗേറ്റ് സ്കോർ സർട്ടിഫിക്കറ്റ് തരും, ഇത്ര സ്കോർ നിങ്ങൾ ടേക്കണേ. ഈ സ്കോർ വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കണം ഏത് സബ്ജക്ട് വേണം, ഏത് IIT IAC വേണോ, ഏത് IIT വേണം, അതോ NIT മതിയോ. ഇപ്പം എല്ലാ സ്റ്റേറ്റിലും NIT ഉണ്ട്. നോർത്തിലൊക്കെ പോയി IIT കാൺപൂർ ഗൗഹത്തിയൊക്കെ പോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാണും ചില ഫാമിലീസ്. അപ്പൊ അവർ എന്ത് ചെയ്യും, ഇന്ത്യയിൽ ചൂസ് NIT. കോഴിക്കോടുണ്ട്, തൃച്ചിയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം എവിടെ പോകണം, ജോലിക്ക് പോകണം. ജോലിക്ക് അത് ചില പഠിക്കേണ്ട, എനിക്ക് ഈ സ്കോർ വെച്ച് ജോലിക്ക് പോയാൽ മതി, വീട്ടിലെ പ്രാരബ്ധങ്ങൾ അനുസരിച്ചിരിക്കും ജോലിക്ക് പോയിട്ട് പഠിക്കാം പിന്നെ വേണമെങ്കിൽ. 3 വർഷമേ ഉള്ളൂ, പക്ഷേ ഇതിനെല്ലാം ജോലിക്ക് പോയിട്ട് MTech പഠിക്കണമെങ്കിൽ ചില സമയത്ത് നിങ്ങൾ ആ 3 വർഷത്തിനകത്ത് ഇത് പോയില്ലെങ്കിൽ ഗേറ്റ് സ്കോർ നോട്ട് വാലിഡ്.
0: അതായത് 3 വർഷമാണ്,
1: 3 വർഷമാണ് ഈ ഗേറ്റ് സ്കോറിനുള്ള വാലിഡിറ്റി.
0: അപ്പോൾ ആ 3 വർഷത്തിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം.
1: എപ്പോഴാണ് അപ്ലൈ?
0: പ്രവേശനത്തിന്റെ നടപടി എന്ന് പറയുന്നതും ഗേറ്റ് പരീക്ഷയുമായിട്ട് നേരിട്ട്
1: ബന്ധമേയില്ല.
0: നമുക്ക് താല്പര്യമുള്ളത് നമ്മൾ ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യാം.
1: അപ്ലൈ ചെയ്യാം, നമ്മൾ തന്നെ അപ്ലൈ ചെയ്യണം. കാരണം അപ്ലിക്കേഷൻ എപ്പോൾ വരുന്നു ഈ IIT കാൺപൂർകാരെ നമ്മൾ അറിയിക്കില്ല. കേരളത്തിൽ എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കണ്ടിന്യൂസ് പ്രോസസ്.
0: അതെ അതെ,
1: ഉടനെ എല്ലായിടത്തിടത്തും വരുന്നതുകൊണ്ട് കോളേജ് ഉടനെ ജോയിൻ ചെയ്യുന്നു.
0: അതെ അതെ,
1: ഗ്യാപ്പ് ഇല്ലല്ലോ.
0: ഗ്യാപ്പ് ഇല്ല, മാത്രമല്ല പരീക്ഷ തൊട്ട് പ്രവേശനം വരെ ഒറ്റ അതോറിറ്റിയാണ്.
1: ഒറ്റ അതോറിറ്റി പ്ലസ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്.
0: അതെ അതെ,
1: ഇത് നമ്മൾ ജോലിക്ക് പോകാൻ തീരുമാനിച്ച ഒരു കൊല്ലം ജോലിക്ക് പോവാം.
0: അതാണ് പ്രകടമായ വ്യത്യാസം.
1: വ്യത്യാസം
0: നമ്മൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് 3 വർഷം വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പം ഈ വർഷം ഗേറ്റ് സ്കോറിംഗ് കിട്ടി, ഈ വർഷം ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, അടുത്ത വർഷമായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വർഷം ഇതേപോലെ ഗേറ്റ് സ്കോർ കിട്ടിയ ആളുകൾ വേറെയും ഉണ്ട്, ഇതെങ്ങനെയാണ് ഇത്?
1: സ്കോറെല്ലാം ആൾമോസ്റ്റ് സെയിം ആണല്ലോ കാൽക്കുലേഷൻ. അവർ ഈ ഫോർമുല വെച്ച് പോകണമെങ്കിലും മേ ബി സ്റ്റുഡൻസ് നമ്പർ വിൽ ബി ലെസ്, അതൊക്കെ മൈന്യൂട്ട് വ്യത്യാസങ്ങളേ വരുള്ളൂ. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഈ ഗേറ്റ് സ്കോർ മതിയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അല്ല ഇത് പോരാ, നിങ്ങൾക്ക് ബൈ എക്സ്പീരിയൻസ് യു നോ വെയർ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ് അഡ്മിഷൻ, അത് ബൈ ബേസ്ഡ് ഓൺ ദി പ്രീവിയസ് എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ എഴുതാം, നിങ്ങൾ തറവാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം, നമ്പർ ഓഫ് ടൈംസ് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾ സ്കോറിനെ കൂട്ടുന്നതാണ് നല്ലത്.
0: കുറഞ്ഞു പോയാൽ ഏറ്റവും
1: അല്ല, കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിയതേ എടുക്കുകയുള്ളൂ. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അവർ കുറഞ്ഞത് എടുക്കുന്നു, ലേറ്റസ്റ്റ് ആയിട്ട് എഴുതി എടുക്കുന്നു എന്ന് പറയുന്നില്ല. ഈ 3 വർഷം സ്കോർ ഉള്ളതുകൊണ്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എല്ലാ എക്സാം അങ്ങനെയാണല്ലോ, റീവാലുവേഷൻ കൊടുക്കുമ്പോഴും
0: അതെ അതെ
1: ഇമ്പ്രൂവ്മെന്റ് അവർ പഴയ മാർക്ക് ദേ വിൽ അക്സെപ്റ്റ്. എപ്പോഴും സ്റ്റുഡന്റിന്റെ ഫേവറബിൾ ആയിട്ടാണ് എനി എക്സാം വിൽ ബി കണ്ടക്ട്.
0: അതെ, പരീക്ഷയുടെ ഒരു രീതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്പീഡ് വളരെ പ്രധാനമാണ്. ഇത്തരം പരീക്ഷകൾ പലപ്പോഴും നിശ്ചയിക്കുന്നത് അതിന് നെഗറ്റീവ് മാർക്കിംഗ് എന്നൊരു ഘടകമുണ്ട്. ഗേറ്റിൽ നെഗറ്റീവ് മാർക്ക്,
1: ഗേറ്റിൽ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ മാത്രമേ ഉള്ളൂ നെഗറ്റീവ് മാർക്ക്. ഒരു 3 ടൈപ്പ് ഞാൻ പറഞ്ഞില്ലേ, MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആൻഡ് ന്യൂമറിക്കൽ അനാലിസിസ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, ഫുൾ മാർക്കല്ല, 1 മാർക്കിന് 1/3 കുറയ്ക്കുള്ളൂ. 2 മാർക്സ് ക്വസ്റ്റ്യന് 2/3 കുറയ്ക്കും, ബാക്കി 2 എണ്ണത്തിന് നോ നെഗറ്റീവ് മാർക്ക്. എഞ്ചിനീയർ സബ്ജക്റ്റിന് 1 ഇൻക്ലൂഡിംഗ് മാത്സിന് നോ നെഗറ്റീവ് മാർക്സ്. അതാണ് ഇതിലെ ഒരു അഡ്വാൻറ്റേജ്.
0: വിശാലമായ സാധ്യതകൾ ആണ് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഗേറ്റ് പരീക്ഷ തുറന്നിട്ടുണ്ട്.
1: ഇത്രയും വലിയ ഒരു സംരംഭമാണ്, 8-9 lakh സ്റ്റുഡൻസ് ആണ് എഴുതുന്നത്
0: ഒരു വർഷം.
1: അതാണ് ഏറ്റവും വലിയ ഒരു ബിഗ്ഗസ്റ്റ് ടെസ്റ്റാണ് ഇത്.
0: ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധ്യത അവിടെ മുമ്പിൽ നമുക്കൊന്ന് അവതരിപ്പിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുവാനും, ഫെബ്രുവരിയിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്, ആ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ പരിശീലിക്കുവാനുമുള്ള ഒരു പ്രചോദനമാവട്ടെ ഇതെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പരീക്ഷ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ പരീക്ഷയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളോടും ശ്രോതാക്കളോടും അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്?
1: 3rd year ഫൈനൽ ഇയർ ആണ് ഞാൻ പ്രിഫറൻസ് പറഞ്ഞത്. സ്വന്തമായിട്ട് പഠിക്കാന്നുള്ള ഡെഫിനറ്റ് ആണ്, സ്വന്തമായിട്ട് പഠിക്കുന്നത് ബെറ്റർ, ബട്ട് ദേർ ആർ പീപ്പിൾ ആർ കണ്ടക്ടിങ് ക്ലാസ്സസ്. ഇവിടെ കുറെ ഗേറ്റ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്, പ്രൈവറ്റ് ആയി നടത്തുന്നുണ്ട്. വീട്ടിൽ നിന്ന് പഠിക്കാൻ എന്ത് പറഞ്ഞാലും ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. ആ ഒരു ഇതുകൂടെ ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് എന്റെ ഒരു അഡ്വൈസ്. പക്ഷെ അതുകൊണ്ട് വളരെ ദൂരെ ഇരുന്ന് ട്രാവൽ ചെയ്ത് വേസ്റ്റ് ആക്കണമെന്നില്ല. കഴിഞ്ഞ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുക, ഗെറ്റ് ദി നോളജ് ഫ്രം ദ ഹൗ ദേ ടീച്ച്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് 10-15 hours ഇതിനു വേണ്ടി വീക്കിലി ചെലവാക്കിയാൽ ഗേറ്റ് നല്ല സ്കോർ കിട്ടാനുള്ള ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ, വേറെ ഒന്നും നോക്കരുത്. IAS എഴുതുന്നത് പോലെ ആണെന്ന് വിചാരിച്ച് എന്നെ പോകണം, കാരണം നമുക്ക് നല്ല ജോലി കിട്ടുന്നു എന്നുള്ള മനസ്സിരുന്നാൽ പഠിക്കും. അതാണ് എന്റെ അഡ്വൈസ്.
0: ഗേറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇത്രയധികം കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു തന്ന ശ്രീ എസ് രാധാകൃഷ്ണൻ സാറിന് ആകാശവാണിയുടെ പേരിൽ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു.
1: താങ്ക് യു.
2: അവസരങ്ങളുടെ ഗേറ്റ് തുറക്കുമ്പോൾ പ്രൊഫസർ എസ് രാധാകൃഷ്ണനുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

0: ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധതരം ക്യാൻസറുകളെ കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
1: നാളെ ഉച്ചയ്ക്ക് 3:00 കൂട്ടുകാരിയിൽ വിജയത്തിന്റെ രുചിക്കൂട്ട്, സംരംഭകയായ നജിയ ഇർഷാദുമായുള്ള അഭിമുഖം.
2: സ്വന്തം പേഴ്സ് തുറക്കുമ്പോൾ അതിനകത്ത് കാശുണ്ടായിരിക്കണം. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താൻ വെച്ചാൽ അത് തരുന്നൊരു ഫ്രീഡം ഉണ്ട്. ഫ്രീഡം എന്നൊക്കെ പറയുമ്പോൾ വലിയ വാക്കാണ്, പക്ഷേ സ്വന്തമായിട്ട് സമ്പാദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. നമുക്ക് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആരുടെ അനുവാദം ചോദിക്കണ്ട. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ആ കൂട്ടത്തിലാണ്. നമ്മുടെ ഈ ചിറകെന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അല്ലാണ്ട് നിങ്ങൾ ചിറക് വെച്ച് പറക്കണമെന്ന് വെച്ചാൽ രണ്ട് ചിറക് മുളച്ച് വരത്തില്ല. ആ ചിറകെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ആണ്, നമ്മളായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഇതുപോലത്തുള്ള കുറെ കുറെ അധികം കാര്യങ്ങളാണ്.
1: മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 3:00 കൂട്ടുകാരി.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
1: സാഹിത്യവേദി.
2: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ പുനലൂർ ചന്ദ്രശേഖരൻ, ലതാ സതീഷ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യം പുനലൂർ ചന്ദ്രശേഖരൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത വിട പറയും നേരം.
3: പിരിയും നിനക്ക് ഞാൻ എന്തു നൽകാൻ, തിരയുന്നു ഞാൻ എന്റെ നാൾവഴി, പരകായം അതിലേറി മനമിളക്കാൻ, വരമൊന്നു തന്നെങ്കിൽ എന്റെ ഈശ്വരൻ.

ചുന്നു നിഷാചരിക്കൂട്ടം പിരിഞ്ഞു മരങ്ങളിൽ ചേക്കേറിരാ നിറം ദേഹത്തു പൂശുന്നുവോ. ജാലകം തുറക്കട്ടെ ഇറ്റുനേരത്തേക്കെങ്കിലും കാറ്റനക്കം വേണം ലേശം മുറിക്കുള്ളിൽ. ദുർഗന്ധധൂളികൾ വായുവിൽ കനക്കുന്നു ജാലകക്കൊളുത്തൂരാം

പെറുക്കുവാൻ അത്താഴമായി കഴിക്കാൻ കയ്യിലിത്തിരി സ്വപ്നങ്ങൾ ഉണ്ടെന്നു ബാക്കി പെറുക്കുവാൻ വിധിയോടു ചിത്തം പൊരുതിത്തോറ്റു വിധി കളഞ്ഞിട്ടു പോയതാണിന്നലെ വിധിയോടു ചിത്തം പൊരുതിത്തോറ്റു വിധി കളഞ്ഞിട്ടു പോയതാണിന്നലെ ഈ ജാലകം ഒന്നടയ്ക്കട്ടെ തണുക്കുന്നെനിക്ക് ശിശിരം ഇങ്ങടുത്തുവോ ഈ ജാലകമൊന്നടയ്ക്കട്ടെ തണുക്കുന്നെനിക്ക് ശിശിരം ഇങ്ങടുത്തുവോ

യാതൊരു നോട്ടമെറിഞ്ഞതും ഉള്ളിലുണർന്നൊരു കാന്തിക സ്പന്ദനം അസ്ഥികളേറ്റു പിടിച്ചു വിഭ്രാന്തിയിൽ അങ്ങുമിങ്ങും നോക്കി മിണ്ടാതെ നിന്നില്ലേ. ഉമ്മറവാതിലിൽ ചാരി നിന്നൊരു തിങ്കൾ അമ്മ കാണാതൊരു നോട്ടമെറിഞ്ഞതും ഉള്ളിലുണർന്നൊരു കാന്തിക സ്പന്ദനം അസ്ഥികളേറ്റു പിടിച്ച് വിഭ്രാന്തിയിൽ അങ്ങുമെങ്ങും നോക്കി മിണ്ടാതെ നിന്നില്ലേ. പച്ചപ്പുറമേട് നിൻവിളി മടക്കുമ്പോൾ പച്ചിലപ്പൊത്തിൽ കൈവോർത്തൊളിച്ചു നാം കത്തും ചിരാതിൻ നിഴരനക്കത്തിൽ പേടിച്ചു വട്ടം പിടിച്ചൻ നെഞ്ചിലമർന്നില്ലേ. പച്ചപ്പുറമേട് നിൻവിളി മടക്കുമ്പോൾ പച്ചിലപ്പൊത്തിൽ കൈകോർത്തൊളിച്ചു നാം കത്തും ചിരാതിൻ നിഴലനക്കത്തിൽ പേടിച്ചു വട്ടം പിടിച്ചൻ നെഞ്ചിലമർന്നില്ലേ. ചൊവ്വലഗ്നത്തിലേഴ്

ടി അമ്പലക്കുളം തേങ്ങി ചൊവ്വലഗ്നത്തിലേഴെന്ന് കേട്ടു നിന്നച്ഛൻ തടസ്സം പറഞ്ഞതും പെരുങ്കാറ്റു വീശി നീ പൊട്ടിക്കരഞ്ഞതും ഒട്ടുമടങ്ങാതെ നീ ഉത്തരം തേടി അമ്പലക്കുളം തേങ്ങി ഒച്ചയനക്കമില്ലെന്നും നീരുവറ്റിയെന്നാവ് ആരും വരാനെനിക്കില്ലായിരിക്കാനും മറം പോലുമില്ല കൂട്ടിരി

0: നിൽക്കില്ല, ഇരിക്കാനും മറം പോലുമില്ല, കൂട്ടിരിക്കാൻ ആളുമില്ല, ഇല്ല ഇല്ല ഇല്ല ഇല്ല. ഉള്ളതീ ചെറിയൊരു ജാലകം മാത്രം, ഉള്ളതീ ചെറിയൊരു ജാലകം മാത്രം.
1: പുനലൂർ ചന്ദ്രശേഖരൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ലതാ സതീഷ് എഴുതി അവതരിപ്പിച്ച കവിത കേൾക്കാം, വാർദ്ധക്യം.

വാർദ്ധക്യം ഒരിക്കലും ആരാലും ആഗ്രഹിച്ചിടാത്ത പ്രതിഭാസമൊന്നത്രേ വാർദ്ധക്യം. ഒരിക്കലും ആരാലും ആഗ്രഹിച്ചിടാത്ത പ്രതിഭാസമൊന്നത്രേ വാർദ്ധക്യം. ആവതുകാലത്തെ യൗവനവും

വാർദ്ധക്യം അവർ പോലും അവജ്ഞയോടെന്നും കരുതുന്നു മാതാപിതാക്കൾ തൻ വാർദ്ധക്യം ജരാനരയും പിന്നെ

0: ലതാ സതീഷ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
1: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
2: തൊഴിലില്ലായ്മ തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ചുവടുവയ്പ്പാണ് ശ്രേയസ് പദ്ധതി. ശ്രേയസ് എന്നത് സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ യങ് അച്ചീവേഴ്സ് സ്കീം എന്നതിന്റെ ചുരുക്കപ്പേരാണ്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷണൽ സ്കീം വഴിയാണ് ഇത് നടപ്പാക്കുന്നത്. ബിരുദധാരികൾക്ക് കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണിത്. പഠിച്ചിറങ്ങുന്ന കോഴ്സിൽ ഓരോരുത്തരെയും കൂടുതൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുകയാണ് ഇതിന്റെ ഉദ്ദേശ്യം. ജോലി പരിചയം നൽകുകയും സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്യുന്നതിലൂടെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുവാനാണ് ഈ പ്രോഗ്രാം

0: ലക്ഷ്യമിടുന്നത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം, ഈ മൂന്ന് കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണിത്. ഇനി പറയുന്നവയാണ് ശ്രേയസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം പരിശീലനം കൂടി നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത മെച്ചപ്പെടുത്തുക. രണ്ട്, വിദ്യാഭ്യാസവും വ്യവസായ സേവന മേഖലകളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുക. മൂന്ന്, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കഴിവുകൾ പകർന്നുകൊടുക്കുന്നതിന് സഹായിക്കുക. നാല്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠനത്തോടൊപ്പം സമ്പാദനവും എന്ന ആശയം പ്രാവർത്തികമാക്കുക. അഞ്ച്, ഗുണമേന്മയുള്ള സേവനം ബിസിനസ് വ്യവസായ രംഗത്ത് ലഭ്യമാക്കുവാൻ സഹായിക്കുക. ആറ്, തൊഴിലിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുമായി വിദ്യാർത്ഥി സമൂഹത്തെ ബന്ധിപ്പിക്കുക. ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീമുമായി ചേർന്നാണ് ശ്രേയസിന്റെ പ്രാഥമിക പദ്ധതി പ്രവർത്തിക്കുന്നതെന്ന് സൂചിപ്പിച്ചല്ലോ. എല്ലാ ബിസിനസ് വ്യവസായ സംരംഭങ്ങളിലും മൊത്തം തൊഴിൽ ശക്തിയുടെ 10% വരെ അപ്രന്റീസുമാരെ നിയമിക്കുവാനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ബാങ്കിംഗ്, ഫിനാൻസ്, ഇൻഷുറൻസ് സർവീസ്, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ടെലികോം, ലോജിസ്റ്റിക്സ്, മീഡിയ, മാനേജ്മെന്റ് സേവനങ്ങൾ, ITES, അപ്പാരൽ എന്നീ മേഖലകളിലാണ് ഈ പദ്ധതി പ്രധാനമായും ഇപ്പോൾ നടപ്പിലാക്കുന്നത്. കാലക്രമത്തിൽ ഉയർന്നുവരുന്ന ആവശ്യങ്ങളനുസരിച്ച് കൂടുതൽ മേഖലകൾ ഇതോട് കൂട്ടിച്ചേർക്കും. ശ്രേയസ് പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗമാണ് ആഡ് ഓൺ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ്. നിലവിൽ ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ സെക്ടർ സ്കിൽ കൌൺസിലുകൾ നൽകുന്ന അപ്രന്റീസ്ഷിപ്പ് മേഖലകളിൽ നിന്ന് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കുവാനായി ക്ഷണിക്കും. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം സാധാരണയായി ഏകദേശം 6 മാസമാണ്. ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഇത് ആരംഭിക്കും. എല്ലാ വർഷവും ഏതാണ്ട് മെയ് മുതലാണ് ഇത്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ വിദ്യാർത്ഥിക്ക് പ്രതിമാസം ഏകദേശം 6,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവ് അവസാനിക്കുമ്പോൾ ബന്ധപ്പെട്ട സെക്ടർ സ്കിൽ കൌൺസിൽ നടത്തുന്ന ഒരു ടെസ്റ്റുണ്ടായിരിക്കും. വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റിന് പുറമെ നൈപുണ്യ സർട്ടിഫിക്കറ്റും ഇതുവഴി ലഭിക്കും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 1880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ളോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 വരെ തുടരും. കൂടാതെ കായിക വികസനത്തിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ വിപുലീകരണത്തിനും തീരുമാനമായതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നഷാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. മരണാനന്തര അവയവദാന പ്രക്രിയ കാര്യക്ഷമമായി നടപ്പാക്കിയതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പുരസ്കാരം കേരളത്തിന്. നാഷണൽ ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 16-ാമത് ഭാരതീയ അവയവദാന ദിനാചരണത്തോടനുബന്ധിച്ചാണ് ഈ നേട്ടം. തിങ്കളാഴ്ച ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേലിൽ നിന്ന് കെസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോ എസ് എസ് നോബിൾ ഗ്രേഷ്യസ് ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങും. മരണാനന്തര അവയവദാന പ്രക്രിയ വിജയകരമാക്കാൻ പ്രയത്നിച്ച എല്ലാവരെയും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അഭിനന്ദിച്ചു. വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. പുതുക്കിയ നിർദ്ദേശപ്രകാരം വൻ നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നിക്ഷേപങ്ങളുടെയും പലിശ നിരക്കുകൾ ബാങ്കുകൾ വെബ്സൈറ്റുകളിൽ മുൻകൂട്ടി പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. പുതുക്കിയ നിർദ്ദേശങ്ങൾ 1 ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സമർപ്പിച്ച കത്തുകൾ മുഖ്യമന്ത്രി തനിക്ക് കൈമാറിയതായും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് ഡിജിപിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മാവേലി സ്റ്റോറുകൾ ഘട്ടംഘട്ടമായി സൂപ്പർ സ്റ്റോറുകളായി ഉയർത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺവീനിയൻസ് സ്റ്റോർ എല്ലാ പ്രധാന നഗരങ്ങളിലും ആരംഭിക്കും. ആദ്യ സ്റ്റോർ എറണാകുളം വൈറ്റിലയിൽ ആരംഭിക്കുമെന്നും മന്ത്രി കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. കേരളത്തിൽ നാളെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ജൂഡോയിൽ 3 മെഡലുകൾ ഇന്ത്യ ഉറപ്പിച്ചു. അസ്മിത ദേ, ഹർഷ് സിംഗ്, യാമിനി മൌര്യ എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ ഫൈനലിൽ പ്രവേശിച്ചു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാറും ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മേളയായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12-ാമത് എഡിഷന് ആവേശകരമായ തുടക്കം. നാളെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ മാറ്റുരയ്ക്കുന്ന പ്രൊഫഷണൽ വിഭാഗം മത്സരങ്ങൾ നടക്കും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഈഡിസ് കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ഇടവിട്ട് പെയ്യുന്ന മഴ കൊതുകുകൾ പെരുകാൻ കാരണമാകുന്നതിനാൽ ഓഗസ്റ്റ് 3-4 തീയതികളിൽ എല്ലാവരും കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി. ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബാലേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജയചന്ദ്രൻ എമ്മിന്റെ സംഗീതം.

മനുഷ്യന്റെ ആവിർഭാവം ഡിസംബർ 31 രാത്രി 11:52 സംഭവിക്കുന്നതെന്ന് കാണാം. ഇനി മനുഷ്യന്റെ സ്ഥാനം നമുക്ക് കണ്ടൂടെ. ഡിസംബർ 30 മനുഷ്യപൂർവികർ എന്ന് പറയുന്ന പ്രൈമേറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഡിസംബർ 31 ഉച്ചയ്ക്ക് 2:24 മനുഷ്യനും ചിമ്പാൻസിയും ഗൊറിലയും ഉൾപ്പെടുന്ന പൊതുപൂർവികർ ഉണ്ടാവുന്നു. ഇവരുടെയൊക്കെ മുകളിലാണ് പ്രൈമേറ്റുകൾ കേട്ടോ. പിന്നീട് രാത്രി 9:25 ഹോമോ ഇറക്റ്റസ് പ്രത്യക്ഷപ്പെടുന്നു. ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ, ഹോമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഹോമോ സാപ്പിയൻസ് എന്നാണ് നമ്മൾ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഗ്രൂപ്പിന് പറയുന്നത്. അപ്പൊ ഹോമോ എന്ന് പറഞ്ഞാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടത്. ഇറക്റ്റസ് എന്ന് പറഞ്ഞാലോ, അതുവരെ നാലുകാലിൽ നടന്നിരുന്ന ഈ പറഞ്ഞ പ്രൈമേറ്റുകളിൽ രണ്ട് കാലിൽ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന തരത്തിൽ എത്തുന്നതാണ് ഹോമോ ഇറക്റ്റസ്. പിന്നീട് 11:44 തീയുടെ ഉപയോഗം കണ്ടെത്തുന്നു. തീ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചു കാണും അല്ലേ. 11:52 ആധുനിക മനുഷ്യൻ, അതായത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഹോമോ സാപ്പിയൻസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ ാണ് അറിയപ്പെടുന്നത്. മനുഷ്യന്റെ എഴുത്തുപരമായ ചരിത്രം കലണ്ടർ തീരാൻ, അതായത് കോസ്മിക് കലണ്ടർ തീരാൻ വെറും 13 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് തുടങ്ങുന്നത്. മനസ്സിലായോ? ഓർത്തു നോക്കുക, ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് അല്ലേ, 13 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോൾ. അതായത് എല്ലാ സംസ്കാരങ്ങളും മതങ്ങളും പുരാതന സാമ്രാജ്യങ്ങളും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മുഴുവൻ എഴുതപ്പെട്ട ചരിത്രവും പ്രപഞ്ചത്തിന്റെ 1 വർഷ ദൈർഘ്യത്തിൽ അവസാന സെക്കൻഡുകളിൽ മാത്രമാണ് സംഭവിച്ചത്. ഇത് പ്രപഞ്ചത്തിന്റെ അളവിൽ മനുഷ്യരാശിയുടെ ചരിത്രം എത്ര ചെറുതാണെന്ന് കാണിക്കുന്നു. 13.8 ബില്യൺ പ്രപഞ്ച ചരിത്രം വെറും 1 വർഷത്തിലാക്കി ചുരുക്കിയാൽ മനുഷ്യൻ ജീവിച്ച കാലം അവസാനത്തെ 8 മിനിറ്റിലാണ്. എഴുതിയ ചരിത്രമോ അവസാനത്തെ സെക്കൻഡിലും മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളെല്ലാം ഉണ്ടായതും നമുക്കുണ്ടായ വികാസങ്ങളും പുരോഗതിയും എത്ര ചെറുതാണ് ഇത് വെച്ച് നോക്കുമ്പോൾ. ഇത് ഒരു സാങ്കല്പിക കലണ്ടറാണ്. ഇനി പ്രൈമേറ്റുകളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ? അതായത് കുരങ്ങുകൾ, ആൾക്കുരങ്ങുകൾ, ലീമറുകൾ, ടാർസിയർ, ലോറിസുകൾ തുടങ്ങിയവ ചേർന്ന ഒരു ശ്രേണിയാണ് പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞാൽ. മനുഷ്യരും ഈ ഗ്രൂപ്പിൽ പെടുന്നു. ഇതിൽ നിരവധി 300-ൽ സ്പീഷീസുകൾ ഉൾപ്പെടുന്നു. സ്പീഷീസിനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും ഇല്ലേ. പ്രൈമേറ്റുകൾക്ക് മിക്കവാറും മരങ്ങളിൽ ജീവിക്കാൻ സുഖകരമായ പ്രകടനങ്ങളിൽ അവയ്ക്ക് മരങ്ങളിൽ കടന്നു പിടിക്കാൻ കഴിയുന്ന കൈവിരലുകളുണ്ട്. കൂടാതെ തള്ളവിരലിനോട് മറ്റു വിരലുകൾക്ക് സമ്മുഖമാക്കാൻ കഴിയുന്ന കഴിവ് ആർക്കാണ്? അത് ഈ പറഞ്ഞ പ്രൈമേറ്റുകൾക്കുണ്ട്. 2 കണ്ണുകളും മുൻവശത്തുള്ളതിനാൽ സ്റ്റീരിയോസ്കോപ്പിക് കാഴ്ചയും ത്രിമാന കാഴ്ചയും കളർ വിഷനും തലച്ചോറിന്റെ വലിപ്പം മറ്റ് സസ്തനികളേക്കാൾ കൂടുതലുമാണ്. മനുഷ്യൻ അറിവിലൂടെ അവന്റെ ബുദ്ധിയും സാമൂഹിക പെരുമാറ്റവും മനസ്സിലാക്കാനും മനുഷ്യന് കഴിയുന്നു. മനുഷ്യനും ആൾക്കുരങ്ങും ഒരേ കുടുംബമാണ്. അത് ഹോമിനിഡെ എന്ന കുടുംബത്തിൽപ്പെടുന്നു. ഇത് നിങ്ങളുടെ എക്സ്ട്രാ അറിവിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ബിഗ് ബാങ് തിയറിയിലൂടെ 7 ഘട്ടങ്ങൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇല്ലേ, ഓർമ്മയുണ്ടോ? അതിന്റെ പേരുകൾ എന്നാൽ, 1st സിംഗുലാരിറ്റി എന്ന് വിശ്വം ഒരേ ബിന്ദുവിലായിരുന്നു എന്ന്, അതിൽ നിന്നുള്ള ഉത്ഭവം ഈ സിംഗുലാരിറ്റിയിലുള്ളതാണ്. 2nd ഇൻഫ്ലേഷൻ ഘട്ടം, ആധുനിക വേഗത്തിലുള്ള പ്രപഞ്ചത്തിന്റെ വികാസമാണത്. 3rd അടിസ്ഥാന കണങ്ങളുടെ ഉൽപ്പത്തിയാണ്. ക്വാർക്ക്, ഇലക്ട്രോൺ മുതലായ പ്രാഥമിക കണങ്ങൾ രൂപം കൊള്ളുന്നു. 4th ഹാഡ്രോൺ എറ, അതിൽ ക്വാർക്കുകൾ ചേർന്ന്

0: ന്യൂട്രോൺ, നിങ്ങളിത് കെമിസ്ട്രിയിൽ പഠിച്ചതാണ്. ഈ പ്രോട്ടോണും ന്യൂട്രോണും തുടങ്ങി ഹൈഡ്രോൺ എന്ന പുതിയ കണങ്ങൾ ഉണ്ടാവുന്നു. അഞ്ചാമത്തേത് ന്യൂക്ലിയോസിന്തസിസ്. അപ്പോഴാണ് ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ ലഘുമൂലകങ്ങൾ രൂപം കൊണ്ടത്. പ്രാഥമിക ഘട്ടത്തിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് പ്രകാശം കടന്നു പോകാൻ ആരംഭിക്കുന്നു, പ്രപഞ്ചം ദൃശ്യരൂപമെടുക്കുന്നു. ഇതാണ് ആറാമത്തെ ഘട്ടം. ഈ ഏഴാമത്തെ ഘട്ടത്തിൽ ഗാലക്സികൾ, നക്ഷത്രങ്ങളുടെ രൂപകൽപ്പന എന്നീ ഘട്ടങ്ങൾ ചേർന്ന് പ്രപഞ്ചത്തിന്റെ വലുതും വൈവിധ്യവും നിർവചിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കോസ്മിക് കലണ്ടർ എന്ന വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്.
1: കോസ്മിക് കലണ്ടർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ആലപ്പുഴ തുമ്പോളി സെന്റ് തോമസ് ഹൈസ്കൂൾ റിട്ടയേർഡ് ഹെഡ്മിസ്ട്രസ് KJ ബീനാമോൾ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കവരത്തി. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. മീഡിയം വീവിൽ 260.4 മീറ്ററിൽ, അതായത് 1152 കിലോഹെർട്സിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:15 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.